ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 19, കൊല്ലവർഷം 1201, ഇടവം 26. 2026 ജൂൺ 9, ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
2: സ്വാതന്ത്ര്യസമരകാലത്തെ അലച്ചിലിനിടയിൽ ഒരു പാതിരാത്രി വീട്ടിലെത്തിയപ്പോഴുള്ള അനുഭവം വൈക്കം മുഹമ്മദ് ബഷീർ പങ്കുവെക്കുന്നുണ്ട്. ഏറെ വൈകി വീട്ടിലെത്തിയ എന്നോട് ഉമ്മ പറഞ്ഞു, മോനെ നിനക്ക് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. ഇതു കേട്ട ബഷീർ അത്ഭുതത്തോടെ ഉമ്മയോട് ചോദിച്ചു, ഈ വീട്ടിൽ എനിക്കു ചോറോ? ഉമ്മ പറഞ്ഞു, അതേ മോനെ, എല്ലാ ദിവസവും രാത്രി ചോറുമായി ഞാൻ നിന്നെ കാത്തിരിക്കും. നീ എത്താതിരിക്കുമ്പോൾ അത് പിറ്റേ ദിവസം ഞാൻ കഴിക്കും. ഇപ്രകാരം രാവിലെയും ഉച്ചക്കും വൈകിട്ടുമെല്ലാം ഭക്ഷണവുമായി എല്ലാ ദിവസവും ഞാൻ നിന്നെ കാത്തിരിക്കാറുണ്ട്. മാതൃസ്നേഹത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. പ്രിയമുള്ളവരുടെ സൗഖ്യവും സുരക്ഷയും ഉള്ളിൽ സ്നേഹമുള്ള ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു. അവർക്ക് പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാവുന്നതിൽ ജാഗ്രത കാണിക്കുന്നു. അവരുടെ നന്മയ്ക്കും വിജയത്തിനുമായി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പറയാറുണ്ട്, സൂക്ഷിച്ചു പോണേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നല്ലേ ആ വാചകം സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരുടെ സ്നേഹപൂർവമായ ഈ കരുതലാണ് നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നത്. സ്നേഹത്തിൻ്റെ കരുതൽ മനുഷ്യബന്ധങ്ങളുടെ ആത്മാവാണ്. കരുതലില്ലാത്ത സ്നേഹം വേരുകളില്ലാത്ത വൃക്ഷം പോലെയാണ്. ഞാൻ സമർത്ഥനാണ്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എൻ്റെ കാര്യത്തിൽ ഇവർക്കെന്തു കാര്യം തുടങ്ങിയ അഹംഭാവ ചിന്തകൾ മനസ്സിൽ കയറുന്നത് സൂക്ഷിക്കണം. കാരണം ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ്, എനിക്കാരുടെയും സഹായം വേണ്ട എന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അവിടെ നന്മയ്ക്ക് സ്ഥാനമുണ്ടാവില്ല. സ്നേഹത്തിൻ്റെ കരുതലും കാരുണ്യത്തിൻ്റെ തടവലും അവർക്ക് അരോചകമായി തോന്നും. മഹാപ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുന്ന മകൻ്റെ രക്ഷക്കെത്തുന്ന നൂഹ് പ്രവാചകൻ്റെ ചരിത്രം വിശുദ്ധ വേദത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, പൊന്നുമോനെ, നീ ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറൂ, എന്നാൽ നിനക്ക് രക്ഷ പ്രാപിക്കാം. പക്ഷേ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത ആ മകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയില്ല, ഞാൻ വല്ല മലമുകളിലും കയറി രക്ഷപ്പെട്ടോളാം. അധികം താമസിയാതെ പടുകൂറ്റൻ തിരമാലകൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു. എൻ്റെ വഴി എനിക്കറിയാം എന്ന അഹന്തയാണ് അവനെ നാശത്തിലേക്ക് നയിച്ചത്. മറ്റുള്ളവരുടെ കരുതൽ നമ്മോടുള്ള സ്നേഹമായി കാണാൻ കഴിയണം. അപ്പോൾ കരുതൽ നമുക്ക് കരുത്താവും, അഭയവും ആശ്വാസവുമാകും. അവിവേകത്തിൻ്റെ അബദ്ധങ്ങൾ തിരുത്തി മുന്നേറാനും പിഴച്ച ചുവടുകൾ ശരിപ്പെടുത്തി വിജയം നേടാനും സാധിക്കും. ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകത്തിൽ ജോസഫ് അന്നംകുട്ടി ജോസ് പറയുന്നു, സാധാരണ ജീവിതത്തിനും വിഷാദത്തിനുമിടയിൽ ഒരു നേർത്ത നാര് മാത്രമാണുള്ളത്. അത് പൊട്ടാതെ കാക്കുന്നത് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ചിലരുടെ സ്നേഹത്തിൻ്റെ തണലാണ്. ഇന്നത്തെ യുവതി യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം തണൽ മരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നതാണ്. സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കാരുണ്യത്തിലും കരുതലിലുമാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാകുന്നത്. എന്നാൽ തന്നിഷ്ടത്തെ ദൈവമാക്കുകയും സ്വന്തം ഇച്ഛാനുസൃതം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം അഹങ്കാരത്തിൻ്റെ അടപ്പുകൊണ്ട് മനസ്സിനെ മൂടിയവരാണവർ. അവിടെ നന്മയുടെ പ്രകാശം കടന്നു ചെല്ലുകയില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മൻസൂർ ഒദായി.

0: തുടർന്ന് കാവ്യാഞ്ജലി. തിരുനെല്ലൂർ കരുണാകരന്റെ നവകേരളം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷാമേരി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ പ്രേംകുമാർ എസ് പങ്കെടുക്കുന്നു. മാതൃഭൂമി, തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, ഡോക്ടർ രാമചന്ദ്ര ഭട്ട് പങ്കെടുക്കുന്നു. 9:30 സുവർണമലരുകൾ, 10:00 NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്വെറ്റ്സ്. 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45, 6:40 രാത്രി 8:40, 10:00 ചലച്ചിത്രഗാനങ്ങൾ. 5:00 NDA ഗവൺമെൻറ്റിൻ്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഐക്യഭാരതി, അപ്പനി കവിത ഗീതാ ബാലസുബ്രഹ്മണ്യൻ അവതരിപ്പിക്കുന്നു. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 വയലും വീടും, മാറുന്ന കാലാവസ്ഥയും മത്സ്യസമ്പത്തും. CMFRI സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ അനുലക്ഷ്മി ചെല്ലപ്പൻ സംസാരിക്കുന്നു. 7:20 കമ്പോള വിലനിലവാര അറിയിപ്പ്, കാലാവസ്ഥ. 7:35 യുവവാണി, 8:00 സർഗ കേരളം. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, കോട്ടക്കൽ നാരായണനും സംഘവും അവതരിപ്പിക്കുന്നു. 11:00 NDA ഗവൺമെൻറ്റിൻ്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് തിരുനല്ലൂർ കരുണാകരന്റെ നവകേരളം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി.

0: ആകട്ടെ.
1: നിങ്ങൾ കേട്ടത് തിരുനല്ലൂർ കരുണാകരന്റെ നവകേരളം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷാമേരി.
2: കാവ്യാഞ്ജലി.
3: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. പാലാ സി കെ രാമചന്ദ്രനും സംഘവും പാടിയ ഭഗവതി സ്തോത്രം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറി തങ്ങളുടെ റീച്ചും ലൈക്കും കൂട്ടാനുള്ള യൂട്യൂബ് ചാനലുകളുടെയും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളുടെയും ശ്രമം എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ്

0: ഈയിടെയായി നാം കാണുന്നത്. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിനിടയിൽ ഔചിത്യമില്ലാതെ പെരുമാറിയ യൂട്യൂബ് ചാനലുകാർക്കെതിരെ സലീം കുമാറിന്റെ മകൻ ചന്തു നടത്തിയ പ്രതികരണം ഉചിതമായി എന്ന അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കാതെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിനെതിരെ സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നെല്ലാം ശക്തമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അതിനിടെ കേരള പോലീസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈ കാര്യങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അനാവശ്യ ഇടപെടലുകളും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളോടും സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി, മൗലികാവകാശമാണ് എന്നത് ഓർമ്മ വേണം. ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66 ഈ പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വരെ തടവും 2,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു സാമൂഹ്യ നിരീക്ഷകൻ NM പിയേഴ്സൺ.
1: നമ്മളിപ്പോൾ വളരെ ഗൗരവമായി സാമൂഹ്യ മാധ്യമങ്ങളെ എടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും ഈ അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ അന്തരിച്ച സലീംകുമാറിന്റെ വീട്ടിൽ ഉണ്ടായ സംഭവമാണ്. അദ്ദേഹത്തിന്റെ ചിതയൊരുക്കുന്നിടത്ത് ഓൺലൈൻ മാധ്യമക്കാർ മൊബൈലുമായിട്ട് വലിയ തിരക്കും തിക്കുമുണ്ടാക്കി ആ ശവസംസ്കാര ചടങ്ങിന് തടസ്സപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൻ അതിനെതിരെ പൊട്ടിത്തെറിക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സ് എന്ന് വിശേഷിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ ഇടിച്ചു കയറുകയാണ്. അവരെങ്ങനെ ഇടിച്ചു കയറുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ വലിയ തരത്തിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആളുകളുടെ സ്വകാര്യതയിലേക്കും അവരുടെ ജീവിതത്തിലേക്കും ഒരു കടന്നു ചെല്ലുകയാണ്. പണാർത്ഥിയാണ് പ്രധാനപ്പെട്ടത്. ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഇതിനെങ്ങനെയാണ് പരിഹാരം കാണുക എന്ന് ചോദിച്ചാൽ നിയമം വഴി പരിഹാരം കാണാൻ കഴിയുന്ന കാര്യമല്ലാതെ അതിന് സമൂഹത്തിന്റെ ഒരു അവബോധം, സമൂഹത്തിന്റെ ഒരു മൊറാലിറ്റി അത് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇവയ്ക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. കാരണം ഇത് സ്വയം നിയന്ത്രിതമായ ഒരു വിവേകാവസ്ഥയുടെ പ്രത്യേകതയാണ്. വിവേകമുണ്ടാവണം, നമുക്ക് വിവേചനം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവില്ല. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള എതിർപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല, സമൂഹത്തിൽ രണ്ടാളുകൾ തമ്മിൽ അടിവ് ഉണ്ടാക്കുമ്പോൾ അവരെ പിടിച്ചുമാറ്റുന്നതിന് പകരം ആ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിറ്റഴിക്കുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. കുറച്ച് ദിവസം മുമ്പുള്ള തിരുവനന്തപുരത്ത് ഒരാളെ അടിച്ചു കൊല്ലുന്നതിന്റെ വീഡിയോ എടുത്ത് രസിച്ച വാർത്ത നമ്മൾ കേട്ടത്. അപ്പൊ മനുഷ്യത്വം എന്ന് പറയുന്നത് മരവിച്ചു പോയ മനുഷ്യർക്ക് മാത്രമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ സമൂഹമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ രാഷ്ട്രീയ നേതൃത്വമുണ്ട്, സാംസ്കാരിക നേതൃത്വമുണ്ട്, അതേപോലെ തന്നെ സാഹിത്യകാരന്മാരും മറ്റുമൊക്കെ ഇതിൽ പ്രതികളായി തീരുകയാണ് ചെയ്യുന്നത്. ഇവരെയൊക്കെ ശക്തവും തീക്ഷണമായിട്ടുള്ള രീതിയിൽ ഇതിനെ വിമർശിച്ചാൽ ഇത് ശരിയല്ല എന്ന് തോന്നലെങ്കിലും ആളുകൾക്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ടാകണം.
0: സന്തോഷത്തിലാണെങ്കിലും സന്താപത്തിലാണെങ്കിലും ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാൻ ആർക്കും അവകാശമില്ല. എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ പ്രൊഫസർ MN കാരശ്ശേരി,
2: കലാകാരന്മാരെ കാണേണ്ടത് രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പ്രദേശത്തിന്റെയോ ഭാഷയുടെയോ രാജ്യത്തിന്റെയോ ഒന്നും പേരിലല്ല. അവര് കലാകാരന്മാരാണ്. കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അവരെ അറിഞ്ഞ് ആദരിക്കുക, ആരാധിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കാണ് അതിന്റെ ഗുണം. ഒരു പാട്ടുകാരനെ, ഒരു കവിയെ, ഒരു ചിത്രകാരനെ, ഒരു അഭിനേതാവിനെ ഒക്കെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന്റെ മെച്ചം സമൂഹത്തിനാണ്, അവർക്കല്ല. ഇനിയിപ്പോ ആദരിക്കാനോ ആരാധിക്കാനോ ഒന്നും പോയില്ലെങ്കിൽ മനുഷ്യപ്പറ്റില്ലാതെ കണ്ണിൽ ചോരയില്ലാതെ തെറി പറയുക എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ സംസ്കാരത്തിന് മോശമാണ്. ആളുടെ സ്വകാര്യത എന്നൊരു സംഗതിയുണ്ട്, അതിലേക്ക് നമ്മൾ കടന്നു കയറാൻ പാടില്ല. അതിപ്പോ സന്തോഷാവസരമാണെങ്കിലും സന്താപാവസരമാണെങ്കിലും. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് പറയാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് മറ്റു വ്യക്തി

0: വ്യക്തികളുടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. സാധാരണ രീതിയിൽ അപകടം, വാർദ്ധക്യം, രോഗം, മരണം തുടങ്ങിയുള്ള നിസ്സഹായതയുടെ നടുവിൽ അതൊക്കെ മറന്നിട്ട് എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഓടിക്കൂടുകയും സഹകരിക്കുകയും ചെയ്യുന്നുള്ളതാണ് നാട്ടു നടപ്പ്. അതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തിന് തീർത്തും വിരുദ്ധമായ ഒന്നാണിത്. ആളുകളുടെ സ്വകാര്യത എന്നുള്ളത് വളരെ പവിത്രമായ ഒന്നാണ്. കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ദലിതനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആദിവാസിയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഹിന്ദിക്കാരനാണെങ്കിലും മലയാളിയാണെങ്കിലും തമിഴനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടാണ് അന്തസ്സ്.
1: പണമുണ്ടാക്കാൻ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. ചലച്ചിത്ര സംവിധായകൻ എം എ നിഷാദ്.
2: തീർച്ചയായിട്ടും സ്വകാര്യതയിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ് ഇത്തരം ഓൺലൈൻ മീഡിയകൾ ചെയ്യുന്നത്. ഒരു മരണമായിക്കോട്ടെ, വേറെ എന്തുമായിക്കോട്ടെ, ഒരു ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടന ശാസിക്കുന്ന പ്രകാരം സ്വകാര്യത എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിനെ മാനിക്കുക തന്നെ വേണം. റീച്ച് കിട്ടാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ നടത്തിയെടുക്കുക എന്നൊന്നും വലിയ ശ്രമകരമായ കാര്യമൊന്നുമില്ല. പക്ഷെ അത് നടന്നു പോകണമെങ്കിൽ സാമ്പത്തിക വശങ്ങളുണ്ട്. ആ സാമ്പത്തിക വശങ്ങൾക്ക് വേണ്ടി നല്ല വാർത്തകൾ മനസ്സിലാക്കാതെ സ്വയം ജേർണലിസ്റ്റായി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കും പ്രത്യേകിച്ച് സലീംകുമാറിന്റെ സംസ്കാര ചടങ്ങിലേക്ക് ഇടിച്ചു കയറുകയും അവരുടെ സ്പേസിലേക്ക് കയറാൻ ഒരാൾക്ക് പോലും അവകാശമില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെ നിയമപരമായിട്ട് നേരിടുക തന്നെ വേണം. സർക്കാർ അതിനായിട്ടൊരു പുതിയ നിയമം കൊണ്ടുവരണമെന്നുള്ളതാണ് ഒരു പൗരനെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഏത് വീട്ടിലേക്കും ആരുടെ വീട്ടിലേക്കും ആരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും അവരുടെ നേരെ ഒരു ക്യാമറ കണ്ണുകളുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു സർവേലൻസിന്റെ പാതയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ അവകാശത്തിന്റെ മേൽ കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രവണതയാണ്. ഇതിനെതിരെ ശക്തമായ നിയമമാണ് ഇവിടെ വരേണ്ടത്.
1: ഒരു നിമിഷം കൊണ്ട് ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കാനും അതിനിടയിൽ തന്നെ ഒരാളെ തനിച്ചാക്കാനും കഴിയുന്ന മാനസികാവസ്ഥയിലേക്കാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് മാറുന്നത്. സാംസ്കാരിക പ്രവർത്തകൻ സുനിൽകുമാർ കട്ടാടശ്ശേരി.
3: ശരിക്കു പറഞ്ഞാല് സ്ഥലകാല ഭേദമില്ലാതെ അഥവാ ആൺ പെൺ ഭേദമില്ലാതെ മനുഷ്യന്റെ സ്വകാര്യതകളെ ഇങ്ങനെ നിഗ്രഹിച്ചു കളയുന്ന ഏറ്റവും വലിയ നവ ആയുധമാണ് ഈ പ്രവണത എന്ന് പറയുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരാൾക്കൂട്ടം സൃഷ്ടിക്കാനും ആ ആൾക്കൂട്ടത്തിൽ തന്നെ ഒരാളെ തനിച്ചാക്കാനും കഴിയുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് ഇത് ചെന്നെത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആയുധമില്ലാതെ ആക്രമിക്കപ്പെടുക എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ നമുക്കിടയിൽ, അതിന്റെ ഒരു സാധൂകരണം കൂടിയാണ് ഇതെന്നാണ് എൻ്റെ ഒരു പക്ഷം. ഈ ഇൻസ്റ്റന്റ് ആയിട്ട് പേരെടുക്കുക, പണം നിർമ്മിക്കുക, ഇതൊരു തരം മനോവിഭ്രാന്തി നമ്മുടെ ഏറ്റവും പുതിയ തലമുറയുടെ കൂടെ കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആരെ ഏത് തരത്തിൽ വേണമെങ്കിലും വിലയിടാനും വിലയിടിക്കാനും പറ്റുന്ന ഒരു തരം തന്ത്രമാണിത്. സത്യത്തിൽ നമ്മുടെ വിരൽത്തുമ്പിലെ ടെക്നോളജിയെ ദുരുപയോഗം ചെയ്യുക എന്നൊരവസ്ഥയിലേക്കാണ് ഈ കാഴ്ചപ്പാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നാടകലോകത്തിന് ഈ പ്രൊഫീനിയൻ സ്റ്റേജുകളെ പറ്റി പറയുമ്പോൾ ഒരു സൂത്രവാക്യം പ്രയോഗിക്കാറുണ്ടായിരുന്നു. നിൽക്കാനൊരു തറയും പിന്നിലൊരു മറയും മുന്നിൽ നിങ്ങളുമുണ്ടെങ്കിൽ നാടകമായി എന്ന്. എനിക്കിപ്പോ അതാണ് ഓർമ്മ വരുന്നത്. ഇന്ന് കയ്യിലൊരു ക്യാമറയും നിയന്ത്രിക്കാനൊരു തലയും നിർണയിക്കാനൊരു തലമുറയും ഉണ്ടെങ്കിൽ ഈ ഭാഷ നമുക്കതിനോട് കൂട്ടിവെച്ച് വായിക്കാവുന്നതാണ്. ഇത് സത്യത്തില് നമ്മുടെ ഈ നൂറ്റാണ്ടിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വല്ലാത്തൊരു ശൂന്യതയിലേക്കാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കൃത്യമായ ഒരവസ്ഥയെ പാടെ തള്ളിക്കളയുക അല്ലെങ്കിൽ നിരാകരിക്കുക, എന്നിട്ട് ശൂന്യമായ ചില അറിവുകളിലേക്ക് അഥവാ നൈമിഷികമായ ചില നിർമ്മിതികളിലേക്ക് വളരെ നിമിഷത്തേക്ക് വേണ്ടി മാത്രം ഒരാവശ്യവുമില്ലാതെ നമ്മുടെ സമയത്തെ, ജീവിതത്തെ, മനുഷ്യന്റെ മാന്യതയെ, സത്യത്തെ ഒക്കെയും വിവസ്ത്രമാക്കുന്ന എന്ന് തന്നെ പറയണം. വിവസ്ത്രമാക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയായിട്ട് വേണം ഇതിനെ നമ്മൾ കാണാനും കരുതാനും ഒക്കെ. ശരിക്കു പറഞ്ഞാല് അപഹരിക്കപ്പെടാൻ ഒരു സ്വകാര്യതയുമില്ലാത്ത ഒരു കാലത്ത് ഇത്തരം നിർമ്മിതികൾക്കായിരിക്കും ഒരുപക്ഷെ ആൾക്കൂട്ട പിന്തുണ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവുകയാണ്. എന്തായാലും അത്ര പന്തിയല്ല ഇത്തരം പരീക്ഷണങ്ങൾ എന്ന് തന്നെയാണ് എന്റെ പക്ഷം.
1: ഒരു സാമൂഹ്യ ഉത്തരവാദിത്വവുമില്ലാതെയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരിൽ പലരും പ്രവർത്തിക്കുന്നത്. അത്തരക്കാർക്ക് പ്രോത്സാഹനം നൽകുന്നതാകട്ടെ അതെല്ലാം കണ്ട് അവർക്ക് റീച്ചും ലൈക്കും നൽകുന്നവരും. വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നവർക്കെതിരെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകുന്നതോടൊപ്പം സ്വയം അതിർവരമ്പുകൾ നിർണ്ണയിക്കാൻ ഓൺലൈൻ മാധ്യമങ്ങളും ഒപ്പം അതിൻ്റെ കാഴ്ചക്കാരും ശ്രമിക്കുക കൂടി വേണം.

0: ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം ഫഹദ് റാസ.
1: മുബാറക്കില് സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. ചുറ്റുവട്ടം.
4: ആരോഗ്യമേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ രാവിലെ 9:30 വെള്ളയിൽ മീനൂസ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുന്നു. സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറിയും റിസർച്ച് സെന്ററും ജില്ലാ ലൈബ്രറി കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ഗ്രന്ഥങ്ങളുടെ പ്രദർശനം രാവിലെ 10 മാനാഞ്ചിറ സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ഹാളിൽ. ഫിഫ വേൾഡ് കപ്പിനെ വരവേറ്റ് കാളൂർ റോഡ് ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വെൽക്കം വേൾഡ് കപ്പ് വൈകിട്ട് 7 കാളൂർ റോഡിൽ. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് 10:30 ആരംഭിക്കും.
3: ചുറ്റുവട്ടം.
4: ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:30 വൈകി ഓടുന്നു. അടുത്ത 2 കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
5: 12 വർഷത്തെ

0: ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്ക് നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ

0: അത്യാധുനിക തുറമുഖ മാനേജ്മെൻറ്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൗകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിൻ്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെൻറ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും N. പ്രശാന്തും അടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N. പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യ SIRE തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്കും KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി K. മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. K. ജയന്ത് MLA അധ്യക്ഷനാകും. ജില്ലയിലെ MPമാർ, MLA മാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ് ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന്

0: ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെൻറ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെൻറ് LP സ്കൂളിലെ LKG UKG വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
1: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരളതീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ KV ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി KV ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5-കാരനും 5-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

കോഴിക്കോട് എന്നും സാഹിത്യകാരുടെയും കലാ സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട നഗരമാണ്. അവരുടെ സ്ഥിരം സംഗീതങ്ങളിൽ ഒന്നായിരുന്നു മിഠായി തെരുവും.

0: പ്രതിഭാധനരുടെ ആ പഴയ തെരുവിനെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകനായ ശ്രീകുമാർ നിയതി.
1: ഏത് രാജ്യത്ത് ഞാൻ പോയി ചുറ്റി വന്നു കഴിഞ്ഞാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വെച്ച ശേഷം ആദ്യം ഞാൻ നടന്നു പോകുന്ന മിഠായി തെരു അവിടെ പള്ളീൻ്റെ അടുത്ത് നിന്ന് കിഡ്സൺ കോർണർ വരെ നടന്ന് ഒരു ചായ കുടിച്ച ശേഷം മാത്രമേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. മിഠായി തെരുവില്ലാത്ത ഒരു പരിപാടിയില്ല. ഞാനൊന്നും ആര്യവാനിൽ പോകാറുണ്ട്. എം ടി വാസുദേവൻ നേരെ വരെ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ രുചിയും കോഴിക്കോടിൻ്റെ രുചിയും അനുഭവിച്ചത് ആര്യവാനിൽ നിന്നാണ്. ഇതൊക്കെ പോട്ടെ, മിഠായിത്തെരുവിൽ നമ്മൾ മറക്കാൻ പറ്റാത്ത ശെൽവിയുടെ പുസ്തകശാല, ആര്യഭവനിൽ ആ മുറി വിങ്ങലൂരിയാണ്. ഇത്രയും നന്നായിട്ട് ഇത്രയും പ്രസാധകരുണ്ടായിട്ട് ഇത്രയും മനോഹരവും ഏറ്റവും ആവശ്യമായ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച അവനെ കാണാൻ ഞാൻ പലതവണ പോയിട്ടുണ്ട്. മിഠായിത്തെരുവ് ഓർക്കുമ്പോൾ ശെൽവിയുടെ പുസ്തകശാല മറക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും രീവേട്ടൻ്റെ ആദ്യ പുസ്തകങ്ങളൊക്കെ അവരായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കാശ് കൊടുക്കാനും ഇതിൻ്റെ പ്രൂഫ് നോക്കാനും കടലാസ് വാങ്ങാനൊക്കെ ഷെൽവീൻ്റെ അടുത്ത് പോയായിരുന്നു. ഈ കിഡ്സൺ കോർണറായിരുന്നു പിന്നീട് മാനാഞ്ചിറ സ്ക്വയറിനേക്കാളും പ്രശസ്തമായി മാറിയത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു, സത്രം എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ സത്രം പൊളിച്ചിട്ടാണ് ഈ കിഡ്സൺ ഉണ്ടാക്കിയത്. ഇന്ന് ആ കിഡ്സൺ പൊളിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? കേരളത്തിലെ മന്ത്രിമാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാതെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ കിഡ്സണിലായിരുന്നു താമസിച്ചിരുന്നത്. വരദരാജൻ നായർ ധനകാര്യമന്ത്രിയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ കൊണ്ടാക്കേണ്ട ഗസ്റ്റ് ഹൗസിലല്ല, എം ഗോവിന്ദൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും പോൾ മാഷൊക്കെ എം ഗോവിന്ദനുമായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കിടത്തി ഉറക്കിയിട്ടാണ് പോയിരുന്നത്. ഞാനും നമ്പൂതിരിയും കൂടി, ആർട്ടിസ്റ്റ് നമ്പൂതിരി എല്ലാ ദിവസവും ചെയ്തിരുന്ന ഒരു സാധനം അതാത് ദിവസത്തെ പേപ്പറും പെന്നും വാങ്ങലാണ്. അപ്പം ഞാൻ സൈക്കോ എന്നിറങ്ങിയിട്ട് നമ്പൂതിരിൻ്റെ കൂടെ കെ എം ആർ എന്ന് പറയുന്ന രാധാകൃഷ്ണ ചെട്ടിയുടെ വീട്ടിൽ പോയിട്ട് പേപ്പർ വാങ്ങി ഇങ്ങനെ നടക്കും. പിന്നീട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് കടന്നു പോയ ആളുകളുടെ രൂപസാദൃശ്യമുള്ള നമ്പൂതിരി ചിത്രങ്ങൾ പിന്നീട് ഞാൻ ഈ മാതൃഭൂമിയുടെ കഥകൾ വായിക്കുമ്പോൾ വരും. ഞാനത് റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കും, അതല്ലേന്ന്. ഏയ്, അതൊന്നല്ലാന്ന് അദ്ദേഹം പറയുകയും ചെയ്യും. അങ്ങനെ ഒരു നിരീക്ഷണം ഈ ചിത്രകലയായാലും ആളുകളോടായാലും അത് എനിക്കുണ്ട് എന്നുള്ളതിനെ കൊണ്ടായിരിക്കാൻ ചിലപ്പം നമ്പൂതിരി എന്നെയും കൂട്ടി ആ വഴിക്ക് നടന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്പൂതിരിനെ പോലെ വലിയ മനുഷ്യൻ്റെ കൂടെ മിഠായിത്തെരുവിലാണ് നടക്കുക, ഒ വി വിജയൻ എന്നൊരു മനുഷ്യൻ്റെ കൂടെ മിഠായിത്തെരുവിലാണ് നടക്കുക, എം ടി വാസുവേട്ടൻ്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്, അങ്ങനെ പലരുടെയും കൂടെ. ടി ദാമോദരേട്ടൻ, എം ടി വാസുദേവൻ നായർ, പുനലൂർ രാജൻ, ഇങ്ങനെ കോഴിക്കോടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ളവരെ മുഴുവൻ ഒറ്റയടിക്ക് കാണണമെങ്കിൽ പീതാംബർ സ്റ്റുഡിയോൻ്റെ നേരെ മുന്നിൽ നിന്ന് നോക്കിയാൽ മതി. ഇവർ മുഴുവൻ വൈകുന്നേരങ്ങളുണ്ടാവും. അന്ന് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ് നഗരത്തിലെ. അവരെയൊക്കെ ഇങ്ങനെ കാണുക, അതിലൊരു മൂന്നോ നാലോ പേർക്ക് എന്നെ അറിയുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ദാമോദരമായിട്ടൊക്കെ ഇടാ എവിടെ പോകണമെന്ന് ചോദിക്കും. അതിൻ്റെ ഒരു കുടുസ് എനിക്കുണ്ടാവില്ലേ? പക്ഷേ അതൊക്കെ ഞാനിപ്പോൾ ആ മുട്ടായിത്തരത്തിലൂടെ നടക്കുമ്പോൾ നോക്കുന്നു. അത് കഴിഞ്ഞാൽ നാഷണൽ സ്റ്റുഡിയോ, നാഷണൽ സ്റ്റുഡിയോൻ്റെ അകത്ത് ഉണ്ണിയേറിൻ്റെ അടുത്ത് കയറിയാൽ തന്നെ ഒരു അമ്പലത്തിൽ പോയ പ്രതീതിയാണ്. കാരണം രാവിലെ മുതൽ ഇങ്ങനെ ചൂടനും ചാമ്പ്രാണിയൊക്കെ പുകച്ച് ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഐശ്വര്യമാവാനില്ല. ടി നാരായണൻ ക്യാമറാമാൻ അടക്കം, അംബികുമാർ ക്യാമറാമാൻ, ഇങ്ങനെ പ്രശസ്തരായ പല ക്യാമറാമാരെയും ഉണ്ടാക്കിയ ഇടമാണ് ഈ ഉണ്ണിയേട്ടൻ്റെ നാഷണൽ സ്റ്റുഡിയോ. ഈ നാഷണൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അന്ന് കല്യാണ പന്തലിൽ നിന്ന് നേരെ കാറിൽ വധുവരന്മാർ ബൊക്കയും മാലയിട്ട് നാഷണൽ സ്റ്റുഡിയോയിലെ കാത്തേക്ക് വന്നു, മുകളിലേക്ക് വന്നു, ഭാസ്കരേട്ടൻ ആരെങ്കിലും ഉണ്ടാവും, അയാളെ പിടിച്ചിരുത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, നാഷണൽ സ്റ്റുഡിയോ ഒന്ന് ഫോട്ടോ എടുത്താൽ. അതാണ് ആഭിജാജ്യം എന്നൊക്കെ പറയുന്നേ. ഇവിടെ വേറൊരു വലിയ സംഭവം ഉണ്ടായി. ഒരു ബന്ധ് ദിവസം ഉണ്ണേട്ടൻ പറഞ്ഞു, ഞാൻ തുറക്കും, കട തുറക്കും, ആരെന്ത് ചെയ്താലും. സമരക്കാർ വന്നു, ഉണ്ണിയേട്ടനോട് ഏറ്റവും കരുണയും ഏറ്റവും കൂടുതൽ കാരുണ്യം ചൊരിയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചില്ലുമേട പോലെയുള്ള നാഷണൽ സ്റ്റുഡിയോ കല്ലെറിഞ്ഞ് പൊളിച്ചു. കോഴിക്കോട്ടുകാർ പ്രതിഷേധം കണ്ടു, പക്ഷേ ആ പ്രതിഷേധത്തിൽ ഒരു മനുഷ്യനും ആഹ്ലാദിച്ചില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞത്, എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ജോലി

0: ചെയ്യുന്നു. തൊഴിലാളികൾക്ക് ഉള്ള പ്രശ്നത്തിന് അവർ ജോലി ചെയ്യുന്നു, രണ്ടും ജോലിയാണ്. കച്ചവടം കച്ചവടമാണ് എന്ന് പറഞ്ഞത് ഉണ്ണിയേട്ടനായിരുന്നു, നാഷണൽ സ്റ്റുഡിയോ ഉണ്ണിയേട്ടൻ. അത് കഴിഞ്ഞാൽ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കേരള ബുക്ക് ഡിപ്പോ, പിന്നെ പി കെ ബ്രദേഴ്സ്. ഈ പി കെ ബ്രദേഴ്സ്, കെ ആർ ബ്രദേഴ്സ് എന്നൊക്കെയാണ് ആദ്യകാലത്ത് എല്ലാവരും പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അതിമനോഹരമായ പ്രിൻറ്റിങ്, അവിടെ പോയാൽ കിട്ടാത്ത സാധനങ്ങളില്ല. കേരള ബുക്ക് ഡിപ്പോ ബാലൻ എന്ന് പറയുന്ന അയാളുടെ അനിയനാണ് പിന്നീട് പ്രശസ്തനായ സംവിധായകൻ ബേബിയായത്. അതേ അവിടെ ജനിച്ചു വളർന്നതാണ്. മിഠായി തരത്തിലും നാടകവും കളിയൊക്കെ ആയിട്ട് നടന്ന ഒരു മനുഷ്യൻ പിന്നീട് ലിസ പോലുള്ള സിനിമ എടുത്തു. അതും മിഠായിത്തെരുവിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട് എഴുത്തുകാർക്ക്, ഒരു പേനക്കട, കിമ്മൻ കമ്പനി എന്ന് അതിൻ്റെ പേര്. കേരളത്തിൽ നിന്ന് അകത്തുനിന്നും പുറത്തുനിന്നും ആര് വന്നാലും സ്റ്റേഷനിലേക്ക് നമ്മൾ ആരെയും കൊണ്ടാക്കാൻ പോകണമെങ്കിൽ പറയും, അല്ലടോ എനിക്ക് രണ്ട് മൂന്ന് പേന വാങ്ങണം, ഞാൻ നിങ്ങൾക്ക് അവിടെ കിട്ടൂലേ, അല്ല നമ്മളെ കിമ്മൻ കമ്പനി.
1: ഒരു തെരുവിൻ്റെ കഥ.
0: പസഫിക് സ്റ്റോർ മുതൽ രണ്ടാം ഗേറ്റ് വരെ കോർട്ട് റോഡാണ്. അവിടെ ഒരു പ്രശസ്തമായ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു, കോഴിക്കോടിൻ്റെ കുലുക്കിയ കൊലപാതകമായിരുന്നു. പഞ്ചാബികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഹോട്ടലായിരുന്നു. അരിയുടെ എന്തോ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആണ് ഈ ഹോട്ടൽ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അന്ന് എം ടി വാസുദേവന്മാരടക്കമുള്ള കോഴിക്കോട് നഗരത്തിലെ എല്ലാ ആളുകളുടെ ഒരു സങ്കേതമായിരുന്നു. ഹോട്ടലിന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു മകനൊക്കെ എൻ്റെ കൂടെ പഠിച്ചൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു കൊലപാതകം നടന്നു. അതാണ് എം ടി വാസുദേവന്മാർ എഴുതിയ ശത്രു എന്ന് പറയുന്ന ചെറുകഥ. അവരോടൊപ്പം കളിക്കുകയും കാഴ്ച കളിക്കുകയൊക്കെ ചെയ്ത ഒരാൾ, ഈ മരിച്ച ആളുടെ പേര് അബ്ദുറഹ്മാൻ സാഹിബ് എന്നായിരുന്നു. കൊളത്തറയിൽ അദ്ദേഹത്തിന് ഒരു വലിയ പാർക്കും ഓർമ്മകളൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് സത്യത്തിൽ കോഴിക്കോട്ട് ഒരു വലിയ നാടക സംഘം ഒക്കെ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന്. ഈ കൊലപാതകം വന്നോടുകയും മുട്ടായി തരുതിനൊരു വലിയാത്ത ഒരു പേടിയുണ്ടായി. സത്യത്തിൽ അത് ഏതോ ഒരു രീതിയിൽ കളിക്കിടയിൽ വന്ന ഒരു കുസ്തിയിൽ പെട്ടുപോയിട്ട് ഇയാൾ കൊലപ്പെടുകയായി. പക്ഷേ അത് ഒരു വലിയ മുറിവായി മാറി. അന്നത്തെ സകല എഴുത്ത് ഒരു ഉറുപാടക്കുള്ള ആളുകളൊക്കെ രണ്ട് സ്ഥലത്തായിരുന്നു. ഒന്ന് മലബാർ അലുവയില്, മലബാർ അലുവ സ്റ്റോറിലെല്ലാവരും ഇരുന്ന് സ്വറ പറയുന്നൊരു സ്ഥലമാണ്. അതേമാതിരി മോഡേൺ ഹിന്ദു ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, രാധാ തിയേറ്ററുടെ നേരെ മുന്നിൽ. ഇ കെ നായനാരും മൂസക്കയും കൂടി സിനിമയ്ക്ക് പോയ കഥകളൊക്കെ പല ആത്മകഥകളിലും അത് രാധാ തിയേറ്ററാണ്. രാധേൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇ കെ നായനെ വിചാരിച്ചു, ഇത് എവിടേക്കാണ് ഈ പോണ്ടോണ്. അപ്പം മൂസക്ക രാധേ പോവാ, രാധേ പോവാന്ന് പറഞ്ഞു. അത് തിയേറ്ററാണെന്ന് അറിയില്ല. അങ്ങനെ ഇ കെ നായനാർ കോഴിക്കോട് ദേശാഭാനിയുള്ളപ്പം മിഠായി തെരുവിലെ രാധാ തിയേറ്ററിലേക്കാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നൊരു കഥ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് മൂസാക്കൻ്റെ അടുത്ത് നിന്ന്. മിഠായി തെരുവ് പറഞ്ഞാൽ തീരില്ല. എനിക്കിന്നും മിഠായി തെരുവിലൂടെ നടക്കാനിഷ്ടമാണ്, അവിടെ ഉറങ്ങാനിഷ്ടമാണ്. അവിടുത്തെ കുറേ കഥകൾ ഉണ്ട് ഇനിയും ബാക്കി.
2: ഇതുവരെ കേട്ടത് മിഠായി തെരുവിനെ കുറിച്ചുള്ള ശ്രീകുമാർ നിയതിയുടെ ഓർമ്മ ശകലങ്ങൾ. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്.
1: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. ബ്രെയിൻ ട്യൂമർ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്. ബ്രെയിൻ ട്യൂമർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
1: ബ്രെയിൻ ട്യൂമർ വരാനുള്ള പ്രധാന കാരണം പല പല തിയറികളുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് ജനിതകം വളരെ കൂടുതലായിട്ട് കാണുന്നത്, ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്നുള്ള അസുഖം, അതുപോലെ അത് ഫാഗമാറ്റോസിസ് പലതും ജനിതകപരമായിട്ട് വളരെ കോമൺ ആണ്. അതുപോലെ ഗ്ലയോമയും ജനിതകപരമായിട്ട് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. രണ്ട്, റേഡിയേഷൻസിനൊരു കാരണമാണ്. അതായത് ചെർണോബിൽ അണുബാധയ്ക്ക് ശേഷം വളരെ ആൾക്കാർക്ക് ബ്രെയിൻ ട്യൂമറും മറ്റ്

0: അനുബന്ധ ട്യൂമറുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെയിൻറ് ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി, ഹെവി മെറ്റൽസ് ഇൻഡസ്ട്രി, അതിലും കാണാം. ഹെഡ് ഇഞ്ചുറിയിൽ വളരെ ചുരുക്കം പേഷ്യനിൽ കാണാറുണ്ട്. പിന്നെ വൈറസ് ബാധ, എച്ച് ഐ വി അനുബന്ധ രോഗങ്ങളിൽ ലിംഫോമ മുതലായ ട്യൂമറുകൾ വളരെ സാധാരണ കാണപ്പെടുന്നതാണ്.
1: ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സർ?
0: പ്രാരംഭ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും അതികഠിനമായ തലവേദന, അതിരാവിലെ രോഗി തലവേദനയായിട്ട് എഴുന്നേൽക്കുക, അതിനുശേഷം നിർത്താതെയുള്ള ഛർദി, ഇത് വളരെ പ്രധാന ലക്ഷണമാണ്. മൂന്ന്, രോഗികൾക്ക് അപസ്മാരം, നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു അപസ്മാരം വരിക. നാല്, സ്വഭാവത്തിലുള്ള വ്യതിയാനം. അഞ്ച്, കാഴ്ചകൾ മങ്ങുക, പ്രധാനമായിട്ട് പിറ്റ്വറി മുതലായ ട്യൂമറുണ്ട്, ട്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ചകളിലുള്ള മങ്ങലുകളാണ് പ്രധാന പ്രാരംഭ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ, അത് കൂടാതെ തന്നെ അനുബന്ധമായിട്ട് ഏതാണ് ഈ ട്യൂമർ നമ്മുടെ തലച്ചോറിൽ ബാധിക്കുന്നത്, ആ ഏരിയ നിയന്ത്രിക്കുന്ന ഭാഗത്ത് അഫക്റ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങളും സാധാരണ കാണാറുണ്ട്.
1: ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു ബ്രെയിൻ ട്യൂമറിൽ 70% ക്യാൻസർ അല്ലാത്ത ട്യൂമറുകളായിരിക്കാമെന്ന്. അതിൻ്റെ ടൈപ്സിനെ കുറിച്ചൊന്ന് പറയാമോ സർ?
0: പ്രധാനമായിട്ട് പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ്, അതായത് തലച്ചോറിന് പ്രധാനമായിട്ട് തലയോട്ടി, തലയുടെ എല്ല്, തലച്ചോറിനെ കവർ ചെയ്ത് മെനിഞ്ചസ് എന്നുള്ള സ്ഥലം, ഉള്ളിലായിട്ട് CSF ദ്രാവകം തലച്ചോറും. അപ്പോൾ നമുക്ക് അതിൻ്റെ തലച്ചോറിൽ മെയിനായിട്ട് തലച്ചോറിലെ മെനിഞ്ചസ് ലെയർ, പുറമേയുള്ള കവറിങ്ങിൽ കാണുന്ന മെനിഞ്ചിയോമ ഒരു ട്യൂമർ, വളരെ കൂടുതലായിട്ട് കാണുന്ന ട്യൂമറാണ്. 90% കേസും മെനിഞ്ചിയോമ ക്യാൻസർ അല്ലാത്ത ഭാഗത്തിലുള്ളതാണ്. 10% കേസുകളിൽ മെനിഞ്ചിയോമ ക്യാൻസറിലോട്ട് മാറുകയും അതിന് റേഡിയേഷൻ കീമോ മുതലായ ചികിത്സാവിധികൾ നൽകേണ്ടി വരുന്നതായിട്ടുണ്ട്. പിന്നെ രണ്ട്, ഗ്ലയോമ. ഗ്ലയോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ കാണുന്ന പ്രധാന ക്യാൻസർ ടൈപ്പാണ്. അത് 1 മുതൽ 4 വരെ ഗ്രേഡുണ്ട്. ഗ്രേഡ് 1, 2 ആണെങ്കിൽ വളരെ ചെറിയ ക്യാൻസർ ഭാവമാണ്. ഗ്രേഡ് 1-ന് തുടർ ചികിത്സയും ഫോളോവും മതിയാവും. 3, 4, 4 കടക്കുമ്പോൾ ഗ്ലയോ ബ്ലാസ്റ്റോമ തലച്ചോറിലെ ഏറ്റവും വലിയ ക്യാൻസർ ആയി. അത് കഴിഞ്ഞ് നമുക്ക് തലച്ചോറിലെ ഞരമ്പുകളിൽ നിന്നുള്ള മുഴകൾ, ഷ്വാനോമ, പിന്നെ അതുകൂടാതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള, പിറ്റ്യൂട്ടറിയിലുള്ള പല പല ഗ്രന്ഥികളിലുള്ള മേല, പിറ്റ്യൂട്ടറിയിലെ പ്രൊലാക്ടിനോമ, അക്രോമേഗാലി, അങ്ങനെ കുറേ, കുഷിങ് സിൻഡ്രോം, അങ്ങനെയുള്ള മുഴകൾ ഒരു ഭാഗം, ക്രേണിയ ഫെരിഞ്ചിയോമ കുട്ടികൾ കാണുന്ന ഒരുതരം ട്യൂമറുകളും, അതുകൂടാതെ CSF ദ്രാവകത്തിൻ്റെ ഒഴുക്കിനെ തടയുന്ന എപ്പൻഡൈമോമ, കൊളോയിഡ് സിസ്റ്റ്, മെഡുലോബ്ലാസ്റ്റോമ, ആ ഭാഗത്തിലുള്ള കുറേ ട്യൂമറുകൾ, പിന്നെ രക്തക്കുഴലുകളുടെ അനുബന്ധിച്ച് വരുന്ന ഹിമാൻജിയോമ, ഹിമാൻജിയോബ്ലാസ്റ്റോമ, അതിൽ തന്നെ ഏകദേശം 25% ട്യൂമറുകൾ തലച്ചോറിൻ്റെ പുറത്ത് ശ്വാസകോശത്തിലെ സ്ഥാനങ്ങളിൽ നിന്ന് ഉദര ഭാഗത്തുള്ള ആമാശയം, വൻകുടൽ, ചെറുകുടൽ മുതലായ ഭാഗത്ത് നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമറുകളുള്ളൂ, സെക്കൻഡറി ട്യൂമർ എന്നും പറയാം. ഇതാണ് ഏകദേശം ഒരു ധാരണ. ഈ അടുത്ത ആയിട്ട് WHO പ്രാരംഭ കണക്ക് പ്രകാരം ഏകദേശം 120 ബ്രെയിൻ ട്യൂമറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
1: ബ്രെയിൻ ട്യൂമർ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ S.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം.
5: ഇന്ത്യൻ നേവിയിൽ ജനുവരി 2027 ഫെബ്രുവരി 2027 ബാച്ചുകളിലേക്കുള്ള അഗ്നിവീർ അപ്രന്റീസ് തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമക്കാർക്കാണ് അവസരം.

0: ഇത്തരം 4 വർഷമാണ് സർവീസ്. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. രണ്ട് ബാച്ചിലേക്കുള്ള അപേക്ഷകരും 2026 ഓഗസ്റ്റിൽ നടക്കുന്ന ആദ്യഘട്ട പരീക്ഷയായ IIT 2026 എഴുതണം. യോഗ്യത: കുറഞ്ഞത് 50% മാർക്കോടെ 10ാം ക്ലാസ് പരീക്ഷ പാസായിരിക്കണം. കൂടാതെ AICTE അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും 50% മാർക്കോടെ ഡിപ്ലോമ നേടിയിരിക്കണം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 4 വർഷത്തെ സർവീസിനിടയിലും വിവാഹം അനുവദിക്കില്ല. പരീക്ഷാ ഫീസ് 550 രൂപയും 18% GST. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 29 വൈകിട്ട് 5 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് കാണുക. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 34 ഒഴിവുണ്ട്. യോഗ്യത: കുറഞ്ഞത് 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം. പ്രായം 26 വയസ്സ് കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വിമുക്ത ഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും 50 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 18. കൂടുതൽ വിവരങ്ങൾക്ക് IISC.AC.IN എന്ന വെബ്സൈറ്റ് കാണുക. വിനോദസഞ്ചാര വകുപ്പിന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിന് കീഴിലുള്ള ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസുകളിൽ കുക്ക്, ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരാർ വ്യവസ്ഥയിൽ 1 വർഷത്തേക്കാണ് നിയമനം. ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് സ്റ്റാഫ് യോഗ്യത: പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പാസായിരിക്കണം. കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1 വർഷത്തെ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിനു കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് ഫുഡ് ആൻഡ് ബെവറേജ് സർവീസിൽ 1 വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം. ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കുക്ക് യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിനു കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ ജയിച്ചിരിക്കണം. പ്രായം 18 വയസ്സിനും 40 വയസ്സിനും മധ്യേ. സംവരണ വിഭാഗങ്ങൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കും. എഴുത്തു പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാഫോം പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം തപാലിൽ അയക്കണം. വിലാസം: ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, റീജിയണൽ ഓഫീസ്, ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോമ്പൌണ്ട്, വെസ്റ്റ് ഹിൽ, കോഴിക്കോട് 673005. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 10. കൂടുതൽ വിവരങ്ങൾക്ക് www.keralatourism.org എന്ന വെബ്സൈറ്റ് കാണുക.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം.
1: പച്ചക്കറി തൈകൾ നടുന്നതിന് മുമ്പായി കുഴികളിൽ വാമെന്ന ജീവാണുവളം 5 ഗ്രാം ഓരോ കുഴിയിലും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. വേരുകളിൽ പടർന്നു പിടിച്ചു വളരുന്ന മിത്രക്കുമിളുകളാണ് വാം. ഇത് വേരുകൾ ശക്തമാക്കാനും വളർച്ച ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നു. മണ്ണിൽ ഫോസ്ഫറസിന്റെ അളവ് കൂട്ടുന്നതിനാൽ കുറച്ചുമാത്രം എല്ലുപൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. വാം ചേർത്തതിനുശേഷം കുഴികളിലേക്ക് പച്ചക്കറി തൈകൾ പറിച്ചു നടാവുന്നതാണ്. പച്ചക്കറി തൈകൾ വളർന്ന് ഒരാഴ്ചയായാൽ അല്ലെങ്കിൽ 4 ഇലകൾ വന്നാൽ 5 ഗ്രാം അയർ എന്ന സൂക്ഷ്മമൂലകം ഓരോ ചെടിക്കും ചേർത്തുകൊടുക്കുന്നതും നല്ലതാണ്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് ആദ്യ വളപ്രയോഗവും നടത്താം. കമ്പോസ്റ്റ്, ചാണകം എന്നിവയോടൊപ്പം സ്യൂഡോമോണസും മിതമായ അളവിൽ ചേർത്തുകൊടുക്കാവുന്നതാണ്. പിന്നീട് പല തവണകളിലായി ചാണകമിശ്രിതം ഒഴിച്ചുകൊടുക്കുന്നതും നല്ലതാണ്. മഴക്കാല പച്ചക്കറി കൃഷി തുടങ്ങുന്നതിനായി തയ്യാറെടുപ്പുകൾ നടത്താം. വിത്തുകൾ പാകി കനത്ത മഴയ്ക്ക് ശേഷം വേണം തൈകൾ പറിച്ചു നടാൻ. മുളച്ച തൈകൾക്ക് 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി തളിക്കുന്നത് മഴക്കാലത്തുണ്ടാകുന്ന കുമിൾ രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: സർവകലാശാലയുടെ ഒരു വർഷ പി ജി ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. എ ഐ ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ രണ്ട് സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, എ ഐ പ്രോംപ്റ്റിംഗ്, എ ഐ കണ്ടന്റ് ക്രിയേഷൻ, യു ഐ യു എക്സ്, വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. എ ഐ കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. ഈ മാസം 15-നകം www.admission@uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 9946823812 അല്ലെങ്കിൽ 9846512211 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം അടുത്ത മാസം ആരംഭിക്കുന്ന സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലാണ് സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോഴിക്കോട് നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സ് കവിയാത്ത, 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ 0495-2301772.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ,
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു.

0: സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നദ്ദ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി US കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1,00,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും IT കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി T. സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ

0: ിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
0: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെയെത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ എസ് അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: English matters.
4: ഇന്ന് നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദനം ചെയ്യാം. ടുഡേ ലെറ്റ് അസ് ഗ്രീറ്റ് വിത്ത് ഗുഡ് മോർണിംഗ്. GOOD ഗുഡ്, MORNING മോർണിംഗ്. രാവിലെ പരസ്പരം കാണുമ്പോൾ എങ്ങനെ തുടങ്ങും സംഭാഷണം? ഹൗ ഡു വി ബിഗിൻ എ കോൺവെർസേഷൻ വെൻ വി മീറ്റ് സംവാൺ ഇൻ ദ മോർണിംഗ്? കണ്ണുകളിലേക്ക് നോക്കി പ്രസന്ന ഭാവത്തിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ ഗുഡ് മോർണിംഗ് എന്ന് ആശംസിക്കാം. വിദ്യയും ജയയും പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് ശ്രദ്ധിക്കൂ.
5: ഗുഡ് മോർണിംഗ് ജയ.
4: ഗുഡ് മോർണിംഗ് വിദ്യ.
5: ഹൗ ആർ യു ഡൂയിങ്?
4: ഐ എം ഡൂയിങ് വെൽ. ആൻഡ് വാട്ട് അബൌട്ട് യു?
5: ഐ എം ഫൈൻ, താങ്ക് യു.
4: വെൽ, സീ യു ലേറ്റർ.
5: സീ യു, ബൈ.
4: ഉച്ച 12 വരെ ഗുഡ് മോർണിംഗ് എന്ന് അഭിവാദ്യം ചെയ്യാവുന്നതാണ്. We can greet with a good morning during the entire forenoon, that is till it is midday or 12 noon. Informal athava anaupacharikamaya velagalilum parayumengilum good morning oru formal athava aupacharikamaya greeting aanu. We can say good morning to all, good morning to you, ഗുഡ് മോർണിംഗ്.

0: all of you, etc. in a formal manner, and good morning, dear friend, good morning, sweetheart, morning to all, morning, all of you, etc. in an informal manner. മോർണിംഗ് എന്ന പ്രയോഗം ഇൻഫോർമൽ അഥവാ അനൗപചാരികമായ രീതിയാണ്. Here is another conversation.
1: Hello, Jaya. Isn't it a beautiful morning?
0: Hi, Vidya. What a pleasant morning.
1: Good day to you, Jaya.
0: Have a nice day, Vidya. യാത്ര പറയാൻ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നോ? Bye എന്നോ good bye എന്നോ പറയുന്നതിന് പകരം good day to you എന്നോ have a nice day, have a great day എന്നൊക്കെ പറയാവുന്നതാണ്. Instead of saying bye or goodbye, we can also say good day to you, have a nice day or have a great day. വിദ്യ, ജയ എന്ന സുഹൃത്തുക്കൾ രാവിലെ കണ്ടുമുട്ടുന്നു. അനൗപചാരികമായ അഥവാ ഇൻഫോർമൽ ആയ ഈ സംഭാഷണം കേൾക്കുക.
1: Good morning, Jaya.
0: Hi, Vidya. Top of the morning to you.
1: Hope you have a great day.
0: Wish you the best of the day ahead.
1: Bye. See you.
0: See you. Bye-bye. ഇപ്പോൾ കേട്ട സംഭാഷണത്തിൽ ടോപ്പ് ഓഫ് ദ മോർണിംഗ് ടു യു എന്ന് ആശംസിച്ചിട്ടുണ്ട്. TOP, ടോപ്പ് ഓഫ് ദ മോർണിംഗ് ടു യു. ടോപ്പ് ഓഫ് ദ മോർണിംഗ് ടു യു മീൻസ് ബെസ്റ്റ് ഓഫ് ദ മോർണിംഗ് ടു യു, അതായത് താങ്കൾക്ക് ഏറ്റവും നല്ല പ്രഭാതം ആശംസിക്കുന്നു എന്ന്. ടോപ്പ് ഓഫ് ദ മോർണിംഗ് ടു യു എന്നത് ഒരു ഐറിഷ്, അതായത് അയർലൻഡിൽ പ്രയോഗത്തിലുള്ള ഒരു ശൈലിയാണ്. എന്നാൽ ഇന്ന് ഇത് പൊതുവായി പ്രയോഗിക്കപ്പെട്ടു വരുന്നു.
2: English Matters, presented by Smita Manikoth.
3: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
5: ആകാശവാണി കോഴിക്കോട്.
6: നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ.
7: അവരാച്ചന് നിഗൂഢമായ രഹസ്യം അറിയാമായിരുന്നുവെന്ന് മാത്രമല്ല, അയാളത് ഉണ്ണിച്ചക്കനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണിച്ചക്കൻ കാലെടുത്തു വച്ച നിമിഷം തൊട്ടുണ്ടായ കാര്യങ്ങൾ ബെഞ്ചമിൻ തിരശീലയിലൂടെന്ന പോലെ കണ്ടു. ലോഡ്ജിനു മുന്നിലെ വെറുമൊരു വാഹനാപകടമായിരുന്ന കേസിലേക്ക് വർത്തമാനകാലത്ത് നിരവധി മനുഷ്യജീവിതങ്ങളെ അയാൾ ആവാഹിച്ചു വരുത്തി. കുട്ടിയുടെ ശവവുമായി സഞ്ചരിച്ച സേവ്യർ, കാർമലി, കൊർണേലി, ദേവസി, അച്ചമ്പി, അവരുടെ അടിമയായ കുഞ്ഞുമാക്കോത, ചീര, മക്കൾ തുടങ്ങിയവരടങ്ങുന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലമാന പേരും നിരന്നുകഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭൂതകാലത്തിലേക്കൊരു വഴിവെട്ടി കൊളോണിയൽ ചരിത്രത്തിലെ കീഴാളനായ കാപ്പിരിയുടെ ആത്മാവിനെ അതുമായി കൂട്ടിയിണക്കി ശാഖോപശാഖകളായി പിരിഞ്ഞ് വളരെ കൃത്യമായി കേന്ദ്രത്തിലേക്കെത്തുന്ന ഒരു വഴിചിത്രമാണ് അയാൾ ഉണ്ടാക്കിയത്. വെറുതെ ജീവിച്ച് മരിച്ചു പോകുന്ന തന്നെപ്പോലുള്ളവർക്ക് കണ്ടെത്താനാകാത്ത ദുരൂഹതയുടെ കൂരിരുട്ട്, ചരിത്രാതീതകാലം മുതൽ തുടരുന്ന ആർത്തിയുടെയും പകയുടെയും ഹിംസയുടെയും കഥകൾ, ഭ്രാന്ത്, മതിഭ്രമം, വിഭ്രാന്തി എന്നിങ്ങനെ വലിയ പായൽമറകൾക്കുള്ളിലൊതുക്കപ്പെട്ട വിസ്തൃതമായ മനുഷ്യമനസ്സുകളുടെ പാതാളക്കുളം, അതിൻ്റെ ആഴവും പരപ്പും ഇനിയും അജ്ഞാതം. ഉണ്ണിച്ചക്കൻ ആ പാതാളക്കുളത്തിലേക്കൊരു ഓടിൻ കഷ്ണം തെറ്റിച്ചുവിടുകയാണ് ചെയ്തത്. പായലുമാറി ആ ജലത്തിൻ്റെ കുഞ്ഞിരുട്ടിലേക്ക് സ്വയമൊരു കഥാപാത്രമായി മാറിക്കൊണ്ട് ഉണ്ണിച്ചക്കനും അപ്രത്യക്ഷനായിരിക്കുകയാണ്. അയാളാണീ കഥകളുടെയെല്ലാം സൃഷ്ടാവ്. കറുപ്പന്റെ വീട്ടിൽ നിന്ന് നേരെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ബെഞ്ചമിന് താനൊരു കേസന്വേഷണത്തിനിറങ്ങിയ തോന്നലേ ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരത്തിൽ സ്വയമറിയാതെ അതിലൊരു കഥാപാത്രമായോ മണൽത്തരിയായോ മാറിപ്പോയതുപോലെ. അതിനപ്പുറമൊന്നും തന്നെയില്ല, വെറും മണൽത്തരി. കാഞ്ഞിരപ്പള്ളിയിൽ കുഞ്ഞുമാക്കോതയുടെ പേരിലുള്ള 3.5 ഏക്കർ നിലത്ത് കൊത്തും കിളയും നടക്കുന്നുണ്ടായിരുന്നു. ബൈക്കിൽ നിന്നിറങ്ങിയ ഉണ്ണിച്ചക്കൻ പണി

0: ക്കാരോട് കുശലം പറഞ്ഞ് പറമ്പിൽ ചുറ്റി നടന്നു. പറമ്പിന്റെ ഒരു മൂലയിൽ പണിയായുധങ്ങൾ വയ്ക്കാനും മറ്റുമായി ചെറിയൊരു ചായ്പുരയുണ്ട്. അയാൾ കൗതുകത്തോടെ അതിൽ കയറിയിരുന്നു. ചാണകമെഴുകിയ ആ തിണ്ണയിലിരുന്ന് അവിടുത്തെ കൊച്ചിരുട്ടുമായി കണ്ണുപഴകി. ചെറിയൊരു കാറ്റുവീശുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ യാത്രാക്ഷീണവും ഉറക്കച്ചടവും കൊണ്ട് അയാൾ മയങ്ങിയിട്ടുണ്ടാകണം. പറച്ചണ്ട കുട്ടെന്ന സ്വരം കേട്ടു. പിന്നെ ഒരു സ്ത്രീയുടെ നിലവിളി. പതുക്കെ അതിൽ കുട്ടികളുടെ നിലവിളിയും കൂടിക്കലർന്നു. ഉൾക്കിടിലത്തോടെ അയാൾ കണ്ണുകൾ തുറന്നു. പാതി ഇരുട്ടിനപ്പുറം വെളിച്ചം പൊട്ടിയൊഴുകുന്ന പച്ചയിലാറാടിയ ലോകത്തേക്ക് അപരിചിതനെപ്പോലെ അയാൾ നോക്കി. ഈ സ്ഥലം കുഞ്ഞുമാക്കോതയുടെ പേരിലുള്ളതല്ലേ? കടുംചായയുണ്ടാക്കാനും ബീഡി വലിക്കാനും ചായ്പുരയിലേക്ക് വന്ന പണിക്കാരോട് അയാൾ ചോദിച്ചു. അങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടിട്ടില്ലെന്ന് പണിക്കാർ പറഞ്ഞു. അവരുടെ അറിവിൽ അത് പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ്റേതാണ്. അയാളാണ് അവർക്ക് കൂലി കൊടുക്കുന്നത്. എത്രയോ കാലമായി അതങ്ങനെ തന്നെയായിരുന്നു. ഇവിടേക്ക് ഈ കുഞ്ഞുമാക്കോതയെയും കൊണ്ടുവന്ന നിങ്ങളാരാണ്? അവർ കൗതുകത്തോടെ ഉണ്ണിച്ചക്കനെ നോക്കി. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവർ ചങ്ങാതിമാരായി. വന്ന സ്ഥിതിക്ക് പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ്റെ മകൻ കറിയായ ഒന്ന് കണ്ടിട്ടു പോകുന്നതാവും നല്ലതെന്ന് അവർ കൂട്ടായി തീരുമാനിച്ചു. വണ്ടിയിൽ കയറി പുറപ്പെട്ടപ്പോൾ മയക്കത്തിൽ കേട്ട പറച്ചണ്ടയും നിലവിളികളും പിന്നെയും കേൾക്കുന്നുണ്ടോ എന്ന ശങ്കയായി. അയാൾ വണ്ടിയെ കെടുത്തിയിട്ട് കാതോർത്തു. പിന്നെ ചായ്പുരയിലേക്ക് ഒരു വട്ടം കൂടി നോക്കി. വളരെ പതുക്കെ മാഞ്ഞു പോകുന്ന കാഴ്ച പോലെ രണ്ട് പണിക്കാരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. വരാനിരിക്കുന്ന ഒരു ദിവസം പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ്റെ ശവമടക്കിന് കൊച്ചിയിൽ നിന്ന് വന്ന പോലീസേമാനോട് ഇതെല്ലാം പറയേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെങ്കിലും പണിക്കാരുടെ ഉള്ളിൽ ആ വരവും പോക്കും മങ്ങാതെ നിലനിന്നിരുന്നു.
1: നോവൽ ടൈം. അടിയാളപ്രേതം. പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

ഇന്ന് ജൂൺ 9 വിശ്രുത ചിത്രകാരൻ MF ഹുസൈന്റെ ഓർമ്മ ദിനമാണ്. ചലച്ചിത്ര രംഗത്തും സംവിധായകനായി വ്യത്യസ്തത പുലർത്താൻ ഹുസൈന് കഴിഞ്ഞിട്ടുണ്ട്. 2004 MF ഹുസൈൻ സംവിധാനം ചെയ്ത മീനാക്ഷി എ ടെയിൽ ഓഫ് ത്രീ സിറ്റീസ് എന്ന ചിത്രത്തിൽ നിന്ന് സുഖ്വിന്ദർ സിംഗ് നയിക്കുന്ന ഒരു സംഘഗാനം. AR റഹ്മാന്റേതാണ് സംഗീതം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ഒരു കച്ചേരിയോ അല്ലെങ്കിൽ ഒരു ഭക്തിഗാന സീഡിയോ ഒക്കെ തുടങ്ങുന്നത് അല്പം എനർജിയുള്ളൊരു സോങ്ങോട് കൂടിയായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും ഭക്തിഗാനങ്ങളുടെ ആദ്യ ഗാനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് നാട്ട.
2: സരേ ഗമപനി
1: ഷഡ്ജം, ഷഡ് ശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, കാകളനിഷാദം എന്നിവയാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഷഡ് ശ്രുതി ഋഷഭം?
2: സരേ
1: ഈ ഋഷഭം സാധാരണ ഗാന്ധാരം ഋഷഭമാക്കി പാടുന്നതാണ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കലായിട്ട് നമുക്ക് പറയാം. ഒരുപക്ഷെ ഇത് കർണാടക സംഗീതത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഈ ഋഷഭം പാടുമ്പോൾ ഷഡ്ജത്തിനും ഋഷഭത്തിനും ഇടയിലുള്ള എല്ലാ ശ്രുതികളെയും എല്ലാ ഫ്രീക്വൻസികളെയും ടച്ച് ചെയ്തിട്ടാണ് പാടുന്നത്.
2: സരീഗമ
1: എന്നാണ് പാടുന്നത്.
2: സരീഗമ
1: എന്ന് പാടാറുണ്ട്, അപൂർവമായിട്ട് കൃതികളിലൊക്കെ പാടാറുണ്ട്. നാട്ടുരാഗത്തിൽ പ്രശസ്തമായ ഒരു കൃതിയാണ്
2: സ്വാമിനാഥ പരിപാലയ ശുമാ.
1: മറ്റൊരു കൃതിയാണ്
2: മഹാഗണപതിം മനസാസ്മരാമി.
1: നാട്ടുരാഗം ബേസ് ചെയ്തിട്ട് രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്നത്തേത്.

0: ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കൃതികളിൽ ഒരെണ്ണമാണ് ജഗദാനന്ദ കാരക. ഈ കൃതിയുടെ ചിട്ടസ്വരം അദ്ദേഹം ഇതിൻ്റെ BGM-നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്.
1: പാനി പാനി പമമാ പമാ പമഗഗാമഗാമരിസനി സഗമപ പാനി പസനി രിസമാരിസനി പമഗമ പസനി പപനി പമരിസ സരിഗമ.
0: നമുക്ക് ആ ഗാനം തുടർന്നും കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: ഉന്മതൻ മുന്നിൽ മാഴ്കാതെ വയ്യ എന്ന പ്രപഞ്ച സത്യത്തെ സാധൂകരിക്കുന്ന രചന. വയലാറിന് ശേഷം കൽപ്പനകൾ വാരി വിതറിയ കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് മലയാളിത്തം നിറഞ്ഞ സംഗീതം തന്നെ വേണം. വിരഹവേദന വിളിച്ചോതുന്ന അനന്തതയിലേക്ക് നോക്കിയുള്ള ആലാപനം, ഇതൊക്കെയായിരുന്നു സംവിധായകൻ മോഹന്റെയും തിരക്കഥാകൃത്ത് ജോൺ പോളിന്റെയും ആവശ്യം. അതിവിടെ സാക്ഷാത്കരിക്കുന്നു ഇളയരാജ. ജാനകിയുടെ ആലാപനം കൂടിയായപ്പോൾ അതിമനോഹരം. ആലോലം എന്ന ചിത്രത്തിൽ നിന്ന് എസ് ജാനകി പാടിയ ഗാനം. രചന കാവാലം നാരായണ.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: Opening match of Tri-Nation A series at the Rangiri Dambulla International Stadium in Sri Lanka this morning. The match will begin at 10 a.m. Indian time. Tilak Varma-led men in blue will be up against host Sri Lanka and Afghanistan in the triangular contest. India A will face Afghanistan A at the same venue on Thursday. All the matches will be played in Dambulla with the final match scheduled on 21st of this month. And now for a look at today's newspapers. It's over to Renu Kataria.
1: Thank you, Sarabjit. Garib Kalyan at heart of governance, says PM Modi, as NDA marks 12 years, is a front page headline in the Statesman. Crisis deepens for Mamata as her Lok Sabha team breaks. Rebel TMC MPs reach out to BJP, writes the Indian Express. Israel-Iran trade strikes may revive full-scale war in region. Government tells all Indians to leave Iran immediately, writes the Asian Age. India sees surprise current account surplus in January to March. Strong services receipts, higher remittances offset war disruptions, leads the Financial Express. Giving impetus to the digital modernization push in Indian Railways, waitlist gets a crystal ball, railways to unveil AI tool to predict ticket confirmations, says the Pioneer. As Delhi battles extreme heat and rising fire incidents, surge in fire incidents linked to overloaded electrical systems, writes the Delhi Tribune. The Statesman on its editorial page writes, for years, India's electric vehicle debate was driven largely by environmental concerns, yet the strongest argument for electrification may be India's enduring vulnerability to imported oils. And finally, consensual premarital relationships, no stain on character, SC orders, man's appointment as cop, informs the Hindustan Times. And with that, it's back to you, Sarabjit.
0: Thank you, Renu. And now, before we end the bulletin, the headlines once again. Union Home Minister Amit Shah to launch land port management system in New Delhi today. Five-day BRICS agriculture ministers meeting to begin today in Indore, Madhya Pradesh. Indian Embassy in Muscat confirms rescue of all 24 Indian seafarers aboard empty Merivex after fire incident south of Strait of Hormuz. Iran and Israel announce halt in attacks against each other but warn of retaliation if ceasefire breached again. US federal court strikes down President Donald Trump's $1 lakh H-1B visa fee. And in men's cricket, India A to take on Sri Lanka A in opening match of Tri-Nation series at Dambulla this morning. And with that, we end the morning news. Have a nice day.
2: Akashavani Kozhikode.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു.
5: നമസ്കാരം, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. മ്യൂസീഷ്യൻ, കമ്പോസർ, പ്രൊഡ്യൂസർ, ഇതിൻ്റെയൊക്കെ തുടക്കം കർണാട്ടിക് മ്യൂസിക്കിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ. ഏതൊരു കേരളത്തിലെ സ്കൂൾ കുട്ടീനെ പോലെ ഫസ്റ്റ് എക്സ്പോഷർ കർണാട്ടിക് മ്യൂസിക്കിൽ തന്നെയായിരുന്നോ?
6: അതെ അതെ, ഫസ്റ്റ് എക്സ്പോഷർ കർണാട്ടിക് മ്യൂസിക് തന്നെയായിരുന്നു. അഞ്ചാം വയസ്സ് മുതൽ പഠിക്കുന്ന കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ് വെച്ചിട്ടാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പാട്ട് എഴുതാറുണ്ട്, സിംഗർ സോങ് റൈറ്റർ എന്നുള്ള രീതിയിലും പാട്ടുകൾ കമ്മപ്പ് ചെയ്യുന്നത് കർണാട്ടിക് മ്യൂസിക് ഫൗണ്ടേഷനിൽ നിന്ന് തന്നെയാണ്.
5: ഏതായിരുന്നു ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ മ്യൂസിക്കിലേക്ക് പോകണം എന്നുള്ള ഒരു പോയിന്റ്? ചെറുപ്പത്തിലെ അങ്ങനെ തുടങ്ങിയിരുന്നോ, അല്ലെങ്കിൽ ഒരു സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞാണോ അങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ അപ്രോച്ചിലേക്ക് എത്തിയത്?
6: സത്യം പറഞ്ഞാൽ ലൈക്ക് സിംഗിങ് മെയിനായിട്ട് ചെറുപ്പം മുതലേ കൊണ്ടുപോകുന്നത് കൊണ്ട് ഭാവിയിലെപ്പോഴും സിംഗിങ്ങിലേക്ക് തിരിയുന്ന ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ പാട്ടെഴുത്തിലേക്കോ അല്ലെങ്കിൽ കമ്പോസിംഗിലേക്കോ ഒന്നും തിരിയുമെന്ന് വിചാരിച്ചതായിരുന്നില്ല. ഫൈനൽ ഇയർ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, ഒരു ആറ് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട്. പക്ഷെ അപ്പോഴും ഇതൊരു പ്രൊഫഷനായി എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് ആ തോട്ട് വരുന്നത്.
5: സ്കൂൾ കാലം തൊട്ട് കോമ്പറ്റീഷൻസ് ആണോ, അല്ലെങ്കിൽ അല്ലാതെ സ്റ്റേജ് പെർഫോമൻസ്, കരോക്കെ, അങ്ങനെ പല പല പോയിന്റിൽ കൂടെ ആയിരിക്കുമല്ലോ കടന്നു പോയിട്ടുണ്ടാവുക. ഈ ബാൻഡ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ആയതുകൊണ്ട് അപ്പം ചെറുപ്പത്തിൽ പെർഫോമൻസുകൾ എങ്ങനെയായിരുന്നു, അത് എത്രത്തോളം ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
6: ആക്ച്വലി ഈ കലോത്സവങ്ങളിൽ കോമ്പറ്റീഷൻസ് തന്നെയായിരുന്നു മെയിൻ ആയിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ. അതല്ലാതെ ഗാനമേളകളിലും പാടിയിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് ഇൻസ്റ്റൻസസ് മാത്രമേ എനിക്ക്.

0: നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. കൂടുതലും കോമ്പറ്റീഷൻസിന് പാടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ബാൻഡ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് ലൈക്ക് സ്വന്തമായി കുറേ കഥകൾ പറയാനുണ്ടെന്ന് അറിയുന്ന സമയത്താണ് പാട്ടുകൾ എഴുതാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു ബാൻഡ് എന്ന് പറഞ്ഞൊരു ഐഡിയയിലേക്ക് വരുന്നത്. അതിന് എൻ്റെ കൂടെ പഠിച്ച ചില ഫ്രണ്ട്സും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മ്യൂസീഷ്യൻസും ഒക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതിന്.
1: ഫുൾ ടൈം കരിയർ സ്വിച്ച് നടത്തിയിട്ട് ഇപ്പൊ എത്ര കാലമായി, ആ ഒരു മാറ്റത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാവുമല്ലോ. ഒരു ഫുൾ ടൈം ആർട്ടിസ്റ്റ് എന്നുള്ളത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? കോളേജ് കാലം കഴിഞ്ഞ് ആ ഒരു ഷിഫ്റ്റ്?
0: 2016 മാർച്ച് ഏപ്രിൽ സമയത്താണ് ഞാൻ ഫുൾ ടൈം മ്യൂസിക്, ഇനി വേറെ പണിക്കൊന്നും പോകുന്നില്ല, ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് ഇറങ്ങാണ് എന്നൊരു തീരുമാനം എടുക്കുന്നത്. 2015 ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ വർക്ക് ചെയ്തു, എന്നിട്ട് മാസ്റ്റേഴ്സിന് പോയി. അതും കൺഫ്യൂസ്ഡ് ആയിട്ട് പോയതാണ്. മ്യൂസിക് കൊണ്ടുപോകണമെന്ന് ഉള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകാമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടിയത് മാസ്റ്റേഴ്സിനായിരുന്നു. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിന് പോയി. പക്ഷെ ആ സമയവും ഞാനൊരു ട്രാൻസിഷൻ പീരീഡായി എടുത്ത് കുറച്ച് കോൺടാക്ട്സ് ഒക്കെ ഉണ്ടാക്കി ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച്, അതായത് ഐ ഹാഡ് ടു സ്റ്റാർട്ട് സംവെയർ, അതിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് 2016 ആയ സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ബാൻഡ് ദ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞിട്ട് ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് മ്യൂസിക് മോജോയിൽ പെർഫോം ചെയ്തു. നേരിട്ട് ഞങ്ങളൊരു 6 ഒറിജിനൽസ് പ്ലേ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ബാൻഡായിട്ട് വേറെ എവിടെയും പെർഫോം ചെയ്യാതെ, സാധാരണ ബാൻഡ്സൊക്കെ കവേഴ്സും ഇതൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരു ഒറിജിനലിലേക്കൊക്കെ ചിന്തിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട് അഭിലാഷ്, ഞങ്ങൾ രണ്ടാളുടെ അടുത്തും ഒരുപാട് ഒറിജിനൽസ് ആ സമയത്തേ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പാട്ടുകൾ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിലൊരു 6 പാട്ടുകൾ ചേർത്താണ് ദ ഫ്രീ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയിന്റിലാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ, ദിസ് ഇസ് സംതിങ് വിറ്റ് ഇസ് ഹാപ്പനിങ്, അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ട് ആ ഒരു മൊമെൻറ്റം എടുത്തിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് മൂവ് ചെയ്യുന്നത്. സെയിം ഇയർ 2016
1: ഫോളോ ചെയ്തിരുന്ന മ്യൂസിക്കുകളും നമ്മളെ കുറേ ഇൻസ്പയർ ചെയ്യും. ഒറിജിനൽസ് വേണം, ഈ സോങ് റൈറ്റിംഗ് സിംഗർ അങ്ങനെ ആ ഒരു ഇത് നമ്മളെ നാട്ടിൽ തുടങ്ങി വരുന്ന ഒരു സമയം കൂടി ആയിരുന്നിരിക്കണമല്ലോ. അപ്പം എത്രത്തോളം ഇതിനെപ്പറ്റി ഒരു ഗ്ലോബൽ എക്സ്പോഷർ ഉണ്ടായിരുന്നു?
0: സത്യം പറഞ്ഞാൽ ഞാൻ ഈ പുറത്തുള്ള മ്യൂസിക് ചെറുപ്പത്തിലൊന്നും കേട്ടിട്ടില്ലായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കും ഫിലിം മ്യൂസിക്കും മാത്രമേ കേട്ടിരുന്നുള്ളൂ ഏർലി 20s ഏജ് വരെ. ആ സമയത്തും എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ MTV ആയാലും വി ചാനലായാലും അങ്ങനത്തെ ചാനൽസിലൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് പോപ്പ് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഇത് ഹിറ്റായിട്ടുള്ള പാട്ടുകൾ മാത്രമാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഒരേപോലെ ഇരിക്കുന്നുണ്ടല്ലോ പാട്ടുകൾ, ഇതിന് വലിയ വെറൈറ്റി ഒന്നുമില്ല, ഇതാണോ ഇംഗ്ലീഷ് മ്യൂസിക് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഷിഫ്റ്റ് സംഭവിക്കുന്നത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ടൈമിലൊക്കെ, യാ 2011-12 ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി പ്രദീപ് കുമാറിൻ്റെയും കല്യാണി നായരുടെയും ഹാർമണൈസ് പ്രൊജക്റ്റ് കേൾക്കുന്നതും റോസ് ബോളിലുള്ള കുറച്ച് പാട്ടുകൾ കേൾക്കുന്നതും ഒക്കെ. പിന്നെ 2013-15 ടൈമിൽ ജാസും ബ്ലൂസും കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കേട്ടതൊന്നുമല്ല ആക്ച്വലി വേൾഡ് മ്യൂസിക് എന്ന് മനസ്സിലായത്. അപ്പോൾ അതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ ജാസ് ആണെങ്കിലും ബ്ലൂസ് ആണെങ്കിലും കർണാട്ടിക് മ്യൂസിക്കായിട്ടും ഒത്തിരി ഇഴചേർന്ന് കിടക്കാൻ, മെയിൻ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ജോൺറസ് ആണ് എന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല.
1: ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിലാണോ ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൽബംസ് പ്രോജക്ട്സ് ലൈവ് ആണോ കൂടുതൽ, ബിഹൈൻഡ് ദ സീൻസിലാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഇപ്പോൾ പറയാം?
0: കറന്റ്ലി ലൈവ് പെർഫോമൻസസ് കുറവാണ്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് ശേഷം, അത് പാൻഡമിക്കിന് ശേഷം, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ എനിക്കൊരു ബാൻഡ് ലൈനപ്പ് ഉണ്ടായിരുന്നു ബേസ്ഡ് ഇൻ ചെന്നൈ. ഞങ്ങൾ 2-3 ഷോസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. 2019 എൻ്റെ ഫസ്റ്റ് EP ഞാൻ ഇറക്കുന്നത്. ആ സമയത്ത് ചെന്നൈയിൽ പോയി ഞാൻ ഒരു ചെറിയൊരു ബാൻഡ് ലൈനപ്പ് ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് ഷോസ് ഒക്കെ ചെയ്തിരുന്നു. ചെറിയ ഷോസ് ആണ്, പക്ഷേ എന്നാൽ ആ ലൈനപ്പ് സോളിഡ് ആയിരുന്നു. പാൻഡമിക് സമയത്ത് പലരും പല വഴിക്ക് പോയി ബിക്കോസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ഇൻ ലൈഫ്
1: ഷിഫ്റ്റ് ആയി.
0: അപ്പം അതിനുശേഷം എനിക്കൊരു എനിക്ക് പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരുമിച്ച് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ അതിനുശേഷം സോളോ പ്ലേ ചെയ്യാൻ തുടങ്ങി. സോളോ പ്ലേ ചെയ്ത് എനിക്ക് മടുത്തു. ഇപ്പോൾ കഴിഞ്ഞൊരു 1-2 വർഷത്തിനിടയ്ക്ക് വളരെ കുറച്ച് ലൈവ് പെർഫോമൻസസ് ചെയ്തിട്ടുള്ളൂ. ഒന്നുകിൽ ആരെങ്കിലും കൂടെ കൊളാബറേറ്റ് ചെയ്തൊരു ഒരു ഒരു ലൈനപ്പ് പോലെ ഉണ്ടാക്കി പെർഫോം ചെയ്യും, അല്ലെങ്കിൽ സോളോ പ്ലേ ചെയ്യും. ഇപ്പോൾ യുക്ലേലയാണ് എൻ്റെ പ്രധാന ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളത് കൊണ്ട് യുക്ലേലെ ഫെസ്റ്റിവലൊക്കെ പ്ലേ ചെയ്യാറുണ്ട്, ഗോവയിൽ എല്ലാ വർഷവും നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ലൈവ് പെർഫോമൻസസിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ബാൻഡ് ലൈനപ്പ് വീണ്ടും റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീണ്ടും തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം. പക്ഷെ അതേസമയത്ത് ഞാൻ പാട്ടുകൾ ചെയ്യുന്ന നിർത്തിയിട്ടില്ല.
1: പാട്ടുകൾ ചെയ്യുന്നു എന്ന് പറയുമ്പം അത് സിനിമ ആൽബം എന്തൊക്കെയാണ് ലൈനപ്പിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്നുള്ളത്?
0: ഇൻഡിപെൻഡൻ്റ്ലി പാട്ടുകൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇൻഡിപെൻഡൻ്റ്ലി പാട്ടുകൾ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു തമിഴ് പടത്തിൽ വർക്ക് ചെയ്തത് ആസ് എ കമ്പോസർ. അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഇൻഡിപെൻഡൻറ് വർക്ക്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. 2 വർഷത്തോളം പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അവസാനം പുള്ളി പടം ഓണായപ്പോൾ എന്നെ റീച്ച് ഔട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് ഇന്നാവുന്നത്. സോ ഇൻഡിപെൻഡൻറ് വർക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ മെയ്യിലാണ് ഞാൻ ആ അവസാനത്തെ ഇൻഡിപെൻഡൻ

0: ട്രാക്ക് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം പടം ഇറങ്ങി അതിലെ പാട്ടുകളും.
1: ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതില്
0: അതെ,
1: അതിൽ ഇനി ഇപ്പം അടുത്ത പാട്ട് നമുക്ക് എപ്പോഴാണ് പ്രതീക്ഷിക്കാൻ പറ്റുക?
0: അതിലെ മൂന്ന് പാട്ടുകൾ ഞാൻ സിംഗിൾസ് ആയിട്ട് ഇറക്കി. സത്യം പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നു, സോളോ ആൽബം ആയത് കാരണവും 12 പാട്ടുകൾ ഉള്ളത് കൊണ്ടും. പക്ഷേ ഞാനത് 12 പാട്ടായി തന്നെ എൻവിഷൻ ചെയ്ത് ഇറക്കിയത്, അതുകൊണ്ട് അതിന് അതിൽനിന്നും ഒരു തിരിച്ചുപോക്കില്ല. ഫസ്റ്റ് ട്രാക്ക് ഡെത്ത് ഓഫ് ജാനുവരി എന്ന് പറഞ്ഞ ട്രാക്ക് 2022 ഇറക്കിയത്. 2023 ഞാൻ 8247254 എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഇറക്കി. കഴിഞ്ഞ വർഷം വാനം തൊടു എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഇറക്കി. ഇനി 9 ട്രാക്ക് ഇറങ്ങാനുണ്ട്. ഏകദേശം പ്രൊഡക്ഷനൊക്കെ ചെയ്തു വെച്ചിരിക്കുക. പക്ഷേ നമ്മൾ ഈ ആൽബത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ ഫണ്ട് ചെയ്യാനും വേണമല്ലോ. അപ്പോൾ പാരലലി നമ്മൾ ഓരോ വർക്ക് എടുക്കും, അപ്പോൾ ഇത് ഡിലേ ആവും. അങ്ങനെ ഡിലേ ആയി ഡിലേ ആയി ഡിലേ ആയിട്ടാണ് ഇത്രയും എത്തിയത്.
1: അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നു
0: ആ
1: കഴിഞ്ഞാൽ അടുത്ത റിലീസിന് എടുക്കുന്നത്.
0: ഇപ്പോൾ ഈ പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ കംപ്ലീറ്റ്ലി ഈ ആൽബത്തിൽ കുറച്ച്
1: ഫോക്കസ്
0: നാളെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് തീർക്കും ഈ വർഷം എന്നുള്ളത്.
1: ഒരു അവാർഡ് വിശേഷം കൂടി ഇതിനിടയിലോ
0: യാ
1: എത്തിയിട്ടുണ്ട്. അതും കൂടി നമ്മളെ കേൾക്കാരുമായി പങ്കുവെക്കും.
0: യാ അത് കഴിഞ്ഞ മാർച്ചിലാണ് അവാർഡ് വാർത്ത വന്നത്. കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ എനിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ് കിട്ടി. ടെലിവിഷൻ അവാർഡ് എന്ന് പറയുന്ന സമയത്ത് അതിൽ രണ്ട് കാറ്റഗറീസ് ഉണ്ട്, ടിവി സീരിയൽസിനും ടെലിഫിലിംസിനും. ഇപ്പോൾ ടെലിഫിലിം കാറ്റഗറിയിൽ അവർ ഷോർട്ട് ഫിലിംസ് ആണ് കൺസിഡർ ചെയ്യുക. ഷോർട്ട് ഫിലിം മേക്കേഴ്സ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിവിയിൽ ഏതെങ്കിലും ഒരു ചാനലിൽ എയർ ചെയ്യും, എന്നിട്ടതായിരിക്കും. കാരണം സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ഷോർട്ട് ഫിലിംസിന് വേറൊരു കാറ്റഗറി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവർ ടെലിവിഷൻ അവാർഡ്സിൻ്റെ കൂടെയാണിത് പറയുക. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിംസിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് 2013 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ എറൗണ്ട് ഒരു 25-30 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ആ ചെയ്തതിൽ മൂന്ന് ഷോർട്ട് ഫിലിംസിനായിരുന്നു അവാർഡ് കിട്ടിയത്. അത് മൂന്നും നല്ല വർക്ക് ചെയ്തു എന്ന് സംതൃപ്തിയുള്ള വർക്കുകൾ ആയത് കാരണം അവാർഡ് വാർത്ത വന്നപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി.
1: ഇനിയിപ്പം എന്തെങ്കിലും ഉടനെ വേറെ വല്ല റിലീസും ഉണ്ടോ?
0: രണ്ട് ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ജെന്നി എന്നൊരു ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട്.

0: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് കൂടിയായ വൈശാഖ് സോമനാഥുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ആകാശവാണി കോഴിക്കോട്. ലളിത ഗാനങ്ങൾ. ഒരു വാക്കുപോലും എന്ന് തുടങ്ങുന്ന ഗാനം ഗീതാദേവി വാസുദേവൻ പാടിയത്. രചന പി രജീഷ് കുമാർ, സംഗീതം പി ടി രഹനാ.

നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ രചന പി രജീഷ് കുമാർ, സംഗീതം ടി എച്ച് ലളിത. അടുത്ത ഗാനം വി ടി മുരളി, ലീന എം എന്നിവർ പാടിയത്. ആനന്ദ നർത്തകി എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ രചന പി എസ് നമ്പീശൻ.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം പ്രൊഫസറായും കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റ്, ഡി എൻ ബി കോഴ്സിലെ അധ്യാപകൻ എന്നീ നിലകളിലും കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി സ്തുത്യർഹ സേവനം ചെയ്യുന്ന ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ടാണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. മെഡിക്കൽ കോളേജിൽ മാത്രം നേത്രരോഗ ചികിത്സാ വിഭാഗം ഉണ്ടായിരുന്ന കാലം മുതൽ ഈ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അദ്ദേഹത്തിന്റേതായുണ്ട്. തന്റെ തുടക്കകാലത്തെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും അന്നത്തെ കോഴിക്കോട്ടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് ഇന്ന് കയ്യൊപ്പിൽ ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട്.
1: ഡോക്ടറെ ആകാശവാണി അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഡോക്ടറുടെ ഒരു സേവന തൽപരതയും പൊതുജനങ്ങളോടുള്ള ഒരു മമതയും ഒക്കെ ഉള്ളതിനേക്കാൾ ഒരു റേഡിയോ ഫാനാണ് ഡോക്ടർ.
2: തീർച്ചയായിട്ടും അതെ, ഞാൻ എൻ്റെ അർലി സ്കൂൾ ഡേയ്സ് തൊട്ട് തന്നെ ഞാൻ റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പേ, അതായത് 1950-55 ഏതാണ്ട് റേഡിയോ കേൾക്കുന്ന ആളാണ്. കാസർഗോഡ് ഈ ഗ്രാമപ്രദേശത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അതായത് എൻ്റെ തറവാട് വീട് അവിടെയാണ്. അവിടെ നാഷണൽ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേഡിയോ എൻ്റെ

0: മൂത്ത ജ്യേഷ്ഠന് വാങ്ങിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ ഫിറ്റ് ചെയ്തിരുന്നു. രണ്ട് മുളയൊക്കെ അവിടെ ഇവിടെ വെച്ച് കെട്ടിയിട്ട് അതിലൊരു കമ്പിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വാൽവ് റേഡിയോ, അതൊരു ദിവസവും കേൾക്കുമായിരുന്നു. അന്ന് തൊട്ട് തന്നെ ഈ റേഡിയോ കേൾക്കുന്നത് എൻ്റെ ഒരു ഹാബിറ്റായി പോയി. അന്ന് അതിൽ അവിടെ ഗ്രാമപ്രദേശത്ത് വരും രണ്ട് സ്റ്റേഷൻ മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ, ആകാശവാണി മൈസൂർ, പിന്നെ ആകാശവാണി വിവിധ ഭാരതി, ഇത് മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ. പക്ഷേ അത് ഇഷ്ടംപോലെ കേൾക്കുമായിരുന്നു. അന്ന് തൊട്ടേ എനിക്ക് റേഡിയോ കേൾക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കുകയും ചെയ്യും. എന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ടൈമാണ് റേഡിയോ കേൾക്കൽ. അതിപ്പോഴും ഞാൻ ദിവസവും കേൾക്കും. റേഡിയോ വീട്ടിലുള്ളപ്പോഴേ നമ്മൾ റേഡിയോ ഓണായിരിക്കും. അതുമാത്രമല്ല, എൻ്റെ വീട്ടിൽ ഈ റേഡിയോ ഒന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വേറെ ഒന്നാണെന്ന് വെച്ചാൽ മൂന്ന് റേഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. അതിലേതായാലും പറഞ്ഞാൽ എങ്ങനെയാലും കേൾക്കും. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. ഇതിലെനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഗുണങ്ങൾ ഇതുകൊണ്ട് കിട്ടിയിട്ടുമുണ്ട്.
1: പരിപാടികളെക്കുറിച്ചൊക്കെ വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായ പ്രകടനം ഡോക്ടർ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അത് ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു ഏണസ്റ്റ് ലിസ്ണറ് നൽകുന്ന ഒരു വാല്യുബിൾ ഇൻപുട്ടായിട്ടാണ് ഞങ്ങൾ എപ്പോഴും അതിനെ കാണുന്നത്. ഇപ്പോൾ ഡോക്ടറെ ഒരു ജീവിതത്തെക്കുറിച്ച് കൂടി സംസാരിക്കാനാണ് ഞങ്ങളോടൊപ്പം വന്ന് ഈ സ്റ്റുഡിയോയിലിരിക്കുന്നത്. മുമ്പ് നമ്മൾ റേഡിയോ സ്മരണകൾ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. നഗരമേ നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രിയ നഗരത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു റേഡിയോ ടോക്സ് ആ കാലത്ത് ഡോക്ടർ ഇവിടെ മെഡിക്കൽ കോളേജിലെ ഇവിടെ പഠിച്ചത്. അപ്പൊ ആ സമയത്ത് ഈ ഒരു റേഡിയോന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡോക്ടറുടെ ടീച്ചേഴ്സും ഈ റേഡിയോ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിരുന്നു ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ റേഡിയോ ടോക്കുകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയോ കേൾക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു റുട്ടീനാണ്. ഞാൻ തന്നെ പിന്നെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് തൊട്ട് ഈ കോഴിക്കോട് ആകാശവാണിയിൽ വന്നിട്ട് മിനിമം ഒരു നാലോ അഞ്ചോ പരിപാടികൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് നേത്രദാനം, മഹാദാനം എന്നുള്ളത്, പിന്നെ ഒന്ന് അന്ധതാ നിവാരണം എന്നുള്ളൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നേത്ര സംരക്ഷണം എന്നുള്ള ഒരു ടോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ 10 മിനിറ്റിൻ്റെ ടോക്കാണ്. പലതും ഈ ലക്ഷദ്വീപുകാർക്ക് വേണ്ടിയിട്ടുള്ള ടോക്കായിരിക്കും, അല്ലെ? അത് തന്നെ റിപ്പീറ്റായിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ളവർക്കും ഉണ്ടാവും. പിന്നെ ഒരു പ്രാവശ്യം ഒരു, അതായത് ഈ ശ്രോതാക്കളുടെ കത്തുകൾക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പറ്റിയുള്ളത്, അതിന് എൻ്റെ കൊലീഗ് ഡോക്ടറായിരുന്നു അത് ഏറ്റത് ഈ പരിപാടിക്ക്. പക്ഷേ അദ്ദേഹത്തിന് അവസാനം എന്തോ അത്യാവശ്യമായിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ്, ഒന്ന് പോയിട്ട് ഇത് ഒന്ന് ബട്ട് ഇതൊന്ന് ചെയ്ത് തരാൻ വലിയ ഉപകാരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കെന്താ സന്തോഷമേ ഉള്ളൂന്നായിട്ട് ഒരു കെട്ട് കാർഡും മില്ല ലെറ്ററൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അതിന് ഞാനൊക്കെ ഒരാളുകൾ സഹായം കൊണ്ട് അതൊക്കെ മലയാളത്തിൽ വായിച്ച് ഒരുമാതിരാക്കിയിട്ട് ആ പ്രോഗ്രാം ചെയ്തിരുന്നു. അങ്ങനെ പല പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഈ ആകാശവാണി ആയിട്ട് എനിക്ക് വേറൊരു കണക്ഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും അവർ രണ്ടുപേരും അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ നേരത്തെ ഒരു കേശവ കാരണത്തെന്ന് പറഞ്ഞിട്ട് ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ഈ കൺട്രോൾ റൂമിൽ ഇരുന്നുണ്ട്. അയാൾ പോളിടെക്നിക് എഞ്ചിനീയറായിരുന്നു. അയാൾ ഈ എൻ്റെ ക്ലാസ്മേറ്റ്, ഈ പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പലപ്പോഴും അയാളുമായിട്ട് നമുക്ക് ഇടപെട്ടപ്പോൾ പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഒരു സുധാകരൻ എന്ന് പറഞ്ഞിട്ട് ഉറൂബ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു നോവലിസ്റ്റും എഴുത്തുകാരനൊക്കെ ഉണ്ട്, ഉമ്മാച്ചു സിനിമയൊക്കെ. ആ ഉറൂബ് അദ്ദേഹത്തിൻ്റെ സണ്ണിലോ സുധാകരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമായിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് ഞാൻ ആലപ്പുഴ പോയപ്പോൾ അദ്ദേഹം ആലപ്പുഴയിലായിരുന്നു ഒരു പ്രാവശ്യം റേഡിയോ സ്റ്റേഷനിലവിടെ. അങ്ങനെ എനിക്ക് നല്ല കണക്ഷൻ ഈ റേഡിയോ സ്റ്റേഷൻ. പിന്നെ ഓഫ്കോഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള തിക്കോടിയാണ് അദ്ദേഹം. പിന്നെ രാജം കെ നായർ, മായാ നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു, ഇങ്ങനെ ഒരുപാട് പേരെ പലപ്പോഴും ഞാൻ മെഡിക്കൽ കോളേജിൽ ഉള്ളപ്പോൾ കണ്ണ് പരിശോധിച്ചിട്ടോ അവർക്ക് കണ്ണെഴുതി കൊടുക്കുകയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ അന്ന് ആ കാലത്തൊക്കെ ഈ കണ്ണ് ചികിത്സ, കണ്ണ് പരിശോധനയൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഒരൊറ്റ ആൾ പോലും അങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ ഇത്തരത്തെ ലെവലിലുള്ളവർ പോകില്ല. അവരൊക്കെ ബിസിയാണ്, പ്രൈവറ്റ് ആശുപത്രികളൊക്കെ പോയിട്ട് മറ്റേ ചെയ്യും. അത്ര ഇഷ്ടംപോലെ പ്രൈവറ്റ് കണ്ണാശുപത്രിയുണ്ട്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആകാശവാണിയായിട്ട് എനിക്ക് അന്ന് തൊട്ടേ ഒരു കണക്ഷനും പരിചയമുണ്ട്. പിന്നെ റേഡിയോ കേൾക്കുന്നതിൽ ഇൻട്രസ്റ്റും ഉണ്ട്. അങ്ങനെ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഇൻട്രസ്റ്റൊക്കെ കേൾക്കും. എല്ലാ, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ കേൾക്കും.
1: ഡോക്ടറുടെ ഒരു ബർത്ത് പ്ലേസ് കാസർഗോഡ് ജില്ലയിലാണ്.
0: തീർച്ചയായിട്ടും അതെ, കാസർഗോഡ് ജില്ലയിലാണ്.
1: അപ്പോൾ മദർ ടങ് കന്നഡയാണ്.
0: കന്നഡയാണ്.
1: പക്ഷേ ഡോക്ടർ മലയാളത്തിൽ വെൽ വേഴ്സ്ഡ് ആണ്. അത്യാവശ്യം വായിക്കാനും അറിയാം. ഡോക്ടർക്ക് നന്നായി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതിലൊന്നും ഒരു തടസ്സമില്ല. മലയാളം ഡോക്ടർ അക്വയർ ചെയ്ത ലാംഗ്വേജ് ആണ്.
0: എൻ്റെ 16-ാമത്തെ വയസ്സ് വരെ മാത്രമേ ഈ കാസർഗോഡ് തറവാട് വീട്ടിൽ ഗ്രാമപ്രദേശത്ത് ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയുന്നതുവരെ. അതിനുശേഷം ഒരു കൊല്ലം കാസർഗോഡ് ടൗണിൽ താമസിച്ചുകൊണ്ട് പി യു സി പഠിച്ചു. പിന്നെ അതിനുശേഷം മുഴുവൻ ഞാൻ സൗത്ത് കേരള സ്റ്റേറ്റിൽ തന്നെയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ പലയിടത്ത് പറയാറുണ്ട്, ഞാൻ ജനിച്ചതും വളർന്നതും പിന്നെ അതിനുശേഷം ജോലി ചെയ്തതും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നതും എല്ലതും ഫുൾ കേരള സ്റ്റേറ്റിൽ തന്നെയാണ്. ഇവിടുത്തെ ലാംഗ്വേജ് മലയാളമാണല്ലോ. തീർച്ചയായിട്ടും ഈ മലയാളം നല്ലപോലെ നമുക്ക് വായിക്കാനോ സംസാരിക്കാനോ അറിഞ്ഞുകൂടെങ്കിൽ ഇവിടെ ഒരു സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. വരുന്നവരുടെ എനിക്ക് മലയാളം അറിഞ്ഞുകൂടാ, എനിക്ക് കന്നഡ അറിയാവുള്ളൂ, അങ്ങനെയൊക്കെ തപ്പി തപ്പി എന്നാൽ പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നാച്ചുറലി മലയാളം പഠിച്ചു. പിന്നെ എനിക്ക് അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇങ്ങനെ വെച്ചാൽ ഈ അറിയാവുന്ന ഭാഷയിൽ തന്നെ സംസാരിക്കണം മറ്റേ ഒരാടത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ മലയാളത്തിൽ നന്നായിട്ട് പറയും. പക്ഷേ

0: കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഇയാൾ ചില വാചകങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പോയുണ്ടാവുക. പക്ഷെ അതെനിക്ക് മലയാള ലാംഗ്വേജ് ഞാൻ ആസ് വെച്ച് പഠിക്കാത്തത് കൊണ്ടാണ്, മലയാള ഗ്രാമർ എനിക്ക് അറിഞ്ഞുകൂടാ, പിന്നെ അങ്ങനത്തെ ഒക്കെയാണ്. പക്ഷേ സാധാരണമായിട്ട് ഒരു ഇപ്പോൾ ഒരു മിക്ക എൻ്റെ സുഹൃത്തുക്കൾ പലവരും പറയാറുണ്ട്, ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് പലവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പ്രസംഗിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഡേ ടു ഡേ കാര്യങ്ങളെപ്പറ്റി ഒരു തമാശയായിട്ട് ഒരു കോമഡി ലൈക്ക് അവതരിപ്പിച്ചു തന്നാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെ പറയാറുണ്ട്. അതായിരിക്കാം, എന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റൻറ്റൈനസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണതൊക്കെ.
1: ഡോക്ടറുടെ ഒരു ഓറിയൻറ്റേഷൻ, ഇപ്പോൾ അങ്ങ് കാസർഗോഡ് ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച് പഠിച്ച് വളർന്നൊരു മനുഷ്യനാണ്, അപ്പോൾ നാച്ചുറലി ഇങ്ങനെ ഒരു ഒരു വൊക്കേഷൻ, ഒരു മെഡിസിൻ എന്ന് പറയുന്ന ഒരു വൊക്കേഷനിലേക്ക് ഡോക്ടറെ ആകർഷിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി അതിലേക്ക് ഡോക്ടറെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും പറയാം. ഇത് ഞാൻ ഈ ഡോക്ടറായി പോയതും പിന്നെ ഈ ഓഫ്തൽമോളജി അത് കണ്ണ് സ്പെഷ്യലൈസ് ചെയ്ത ഒരു നേത്ര ചികിത്സ രംഗത്ത് വന്ന ആളും ഇതൊക്കെ വെറും യാദൃച്ഛികമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ കാരണം വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. എൻ്റെ ജ്യേഷ്ഠന്മാർ, എനിക്ക് മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, അതിൽ മൂത്ത ജ്യേഷ്ഠൻ കെമിസ്ട്രി ബി എസ്, അവർ മൂന്ന് പേർ ഇപ്പോൾ ഇല്ല, എന്നാലും കെമിസ്ട്രി ബി എസ് സി പഠിച്ച ആളാണ്. രണ്ടാമത്തേത് ഈ സാംസ്ക്രിറ്റ് സംസ്കൃത ലാംഗ്വേജിൽ ചെന്നൈയിലെ ബി എ ഓണേഴ്സ് പഠിച്ച ആളാണ്. മൂന്നാമത്തെ ആൾ ബി എ ഇക്കണോമിക്സ് ഇക്കണോമിക്സ് പഠിച്ച ആളാണ്. അങ്ങനെ ഒരു ഒരു ഈ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പ്രീ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് പഠിച്ചപ്പോഴേ എന്തോ അതെൻ്റെ ഒരു ഒരു ഭാഗ്യം എന്നുള്ള ശുക്രദശ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ആയിരുന്നാന്ന് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ ക്ലാസ്സിൽ അറിയപ്പെടുന്ന ആളുമല്ലായിരുന്നു, സ്റ്റുഡൻറ്റുമല്ലായിരുന്നു, പിന്നെ ഈ മെറിറ്റ് സ്കോളർഷിപ്പോ അതൊന്നുമില്ല. നമ്മുടെ ക്ലാസ്സിൽ എട്ടോ പത്തോ പേർക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് അന്ന് 1961-62 കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തായാലും എനിക്കൊരു നല്ല ലക്കായിരുന്നു അന്ന്. ആ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ കഴിഞ്ഞ ഉടനെ മാർക്ക് വന്നപ്പോൾ നമ്മൾ മൂന്ന് ഡിവിഷൻ ഉണ്ടായിരുന്നു അവിടെ, അതിൽ ആ മൂന്ന് ഡിവിഷനിൽ കൂട്ടി ഏറ്റവും ടോപ്പ് മാർക്ക് എനിക്കാണ് കിട്ടിയത്. എനിക്ക് ഏത് കോഴ്സിന് അപ്ലൈ ചെയ്താലും സീറ്റ് കിട്ടുമായിരുന്നു ഉറപ്പായിരുന്നു. എന്നിട്ട് മാത്തമാറ്റിക്സിലൊക്കെ എനിക്ക് 50-50, മറ്റേ കെമിസ്ട്രിയിൽ 50-45 മറ്റോ, മറ്റേ ഫിസിക്സിൽ 50-48 ഇങ്ങനെയൊക്കെ കിട്ടി. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ആർ ഇ സിയിലേക്ക് അപ്ലൈ ചെയ്തു, അന്ന് ഇവിടെ ആർ ഇ സി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഉണ്ടായിരുന്നു, അതിലെൻ്റെ പേര് രണ്ടാമത്തേതായിരുന്നു സെലക്ഷൻ ഓർഡറിൽ. പിന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടിയിരുന്നു, അവിടെയും രണ്ടാമത്തെ നമ്പറാണ്. പിന്നെ മെഡിസിന് അതിനും ഉണ്ടായിരുന്നു, കാലിക്കറ്റ് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, അന്ന് ഡിസ്ട്രിക്ട് വൈസ് സെലക്ഷനാണ്, അതിലും എൻ്റെ രണ്ടാമത്തെ പേരായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ ആരും ചോദിച്ചില്ല. ദിവസം എങ്ങനെന്തോ എനിക്ക് ഒരു എൻ്റെ മനസ്സിനുള്ളിൽ തോന്നിയാടി ഈ മെഡിസിന് പഠിക്കാൻ പോയാലോ എന്താന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ മെഡിസിന് പഠിക്കാൻ വന്നു. മെഡിസിന് എം ബി ബി എസ് പഠിച്ചപ്പോൾ അപ്പോഴും എനിക്കൊരു ശുക്രദേശയായിരുന്നു ത്രൂ ഔട്ട്. അതായത് നമ്മുടെ ബാച്ചിൽ 185 പേരുണ്ടായിരുന്നു, ഈ അതിൽ ഫസ്റ്റ് ചാൻസിൽ ഫസ്റ്റ് എം ബി ബി എസ് ക്ലിയർ ചെയ്ത് വെറും 60 പേരാണ്, അതിൽ ഒരാളായിപ്പോയി ഞാൻ. അങ്ങനെ ഒരു ഒരു തർക്കമായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ആയി പഠിച്ച് പിന്നെ ഓരോ സബ്ജക്റ്റും ഞാൻ ഓരോ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. പിന്നെ ഫൈനൽ എം ബി ബി എസിൽ ഈ സർജറി എക്സാമിനേഷന് എനിക്കൊരു ഗോൾഡ് മെഡൽ കിട്ടിക്കളഞ്ഞു. എന്നിട്ട് ആൾക്കാർ ചോദിച്ചാൽ തനിക്കെങ്ങനെയാണോ ഈ ഗോൾഡ് മെഡൽ കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശുക്രദശയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടി, അത്രയേ ഉള്ളൂ, കേസുകളൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ എനിക്ക് ഒരു വലിയ ഒരു പോസിറ്റീവ് പോയിൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണ്, ഇപ്പോഴും അതെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. ആര് കണ്ടാലും ഇതൊരു ഡോക്ടറുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ലല്ലോ ഇത്, വല്ല ഇങ്ങനെ ഈ ലാംഗ്വേജ് എഴുതുന്നവരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ സംഭവം എനിക്കിപ്പോഴും എൻ്റെ കൈ വരയ്ക്കുന്നൊന്നുമില്ല, ഒത്തിരി വയസ്സായ ആളാണെങ്കിൽ കൈ വരയ്ക്കുന്നില്ല, ഞാൻ നീറ്റായിട്ട് എഴുതുകയൊക്കെ ചെയ്യും. ഈ നല്ല ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും നല്ല മാർക്ക് കിട്ടാനായിട്ടുള്ള ഒരു വലിയ ഒരു പോയിൻ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എൻ്റെ ക്ലിനിക്കൽ സബ്ജക്ട് പ്രസൻറ്റേഷനും അത് ഇതൊക്കെ ഡിസ്കഷനും ഒക്കെ നല്ലതായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു അശോക ഗോൾഡ് മെഡൽ കിട്ടി സർജറിയിൽ. അതെൻ്റെ വേറൊരു വില ശുക്രദശയുടെ തുറക്കലായിരുന്നു. അതിനുശേഷം ഞാൻ പി എസ് സി റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്യൂട്ടറായിട്ട് കിട്ടി. പിന്നെ പി ജി കോഴ്സിന് അപ്ലൈ ചെയ്തപ്പോൾ അവിടെയല്ല ഇവിടെ എൻ്റെ പേര് ആദ്യത്തെ ഉണ്ടായി. ഇങ്ങനെ ഇത് പൊങ്ങിച്ച പറഞ്ഞിട്ട് ഞാൻ എവിടെ എത്തുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഞാനങ്ങനെ സാധാരണ ഇങ്ങനെ ഇപ്പോൾ താങ്കൾ ചോദിച്ചതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞതെന്നല്ലേ, ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അടുത്ത് പറയാറില്ല, എൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിനെ അടുത്ത് പറയാറില്ല, അവർക്കും ഇങ്ങനെ എൻ്റെ പല കാര്യങ്ങളും അവർക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പറയാറുമില്ല. ഇങ്ങനെ ഇതിപ്പോൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ എല്ലാത്തിലും ഫസ്റ്റ് റാങ്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എം എസ് എക്സാമിനേഷൻ ട്രാൻഡത്ത് എഴുതിയപ്പോൾ അന്നവിടെ ഈ ഫസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് മെഡലൊന്നുമില്ല, ഗോൾഡ് മെഡൽ അങ്ങനത്തെ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ എനിക്ക് അത് കിട്ടിയാണ്. ഞാൻ ഫസ്റ്റായിട്ട് പാസ്സായി എം എസ് ഓഫ്തൽമോളജി. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇത് ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇതൊരു പൂർവ്വനിശ്ചിതമായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല, ന്യായാർച്ഛമായിട്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ആയതിനു ശേഷം അതിൽ ഒരു എൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഞാൻ വളരെ മെറ്റിക്കുലസ് കെയറോടെ പ്രവർത്തിക്കുള്ളൂ, എനിക്കറിയാവുന്നത് മാത്രമേ പറയുള്ളൂ, അതൊക്കെ എൻ്റെ ഒരു അതായത് ബൈ ബർത്തുള്ള നേച്ചറാണ്, അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: എന്തായാലും വളരെ സത്യസന്ധമായ ഒരു തിരിഞ്ഞുനോട്ടായിരുന്നു ഡോക്ടറുടേത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു

0: ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഇൻറ്റഗ്രിറ്റി ആണ് ഇതിൻ്റെയൊക്കെ വലിയ ബലവത്തായ അടിത്തറ എന്ന് നമ്മൾ ഈ മനുഷ്യരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് അവരെ വളരെ ഫേമായിട്ട് അവരെത്ര പ്രായമായാലും എത്ര വലുതായാലും അവരെ ആ ഒരു ഫേം ഫൗണ്ടേഷനിൽ അവരെ ഉറപ്പിച്ച് നിർത്തും. അത് ഡോക്ടറുടെ വാക്കുകളിലുണ്ട്. അതൊരു അഹങ്കാരമോ അവനൊരു താൻപോരിമയോ അല്ല. കാരണം നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തിയതിൻ്റെ ഒരു വഴി നമ്മൾ പറയുന്നു എന്നുള്ളത്, അതിൻ്റെ ഒരു സത്യസന്ധതയുണ്ട്. ആ സത്യസന്ധതയാണ് അതിൻ്റെ ഒരു ബലം. ഡോക്ടറെ, ഈ ഒരു ക്ലിനിക്കൽ ജീവിതം ഇത്രയും കാലം ഡോക്ടർ ഇവിടെ കോഴിക്കോട്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ കോഴിക്കോടും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഡോക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 20 വർഷം ഇവിടെ കോഴിക്കോട് കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ DNB വിഭാഗത്തിലെ അധ്യാപകനായിട്ടും അവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രോഗികളുടെ ഡോക്ടർക്ക് ഒരു പാഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ കോൺട്രസ്റ്റിലൊക്കെ ഡോക്ടറെ പറ്റി അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ OPയിൽ കാണുന്നൊരു ഡോക്ടർ ഭട്ട് ഡോക്ടറാണ്. എന്തായിരിക്കും എൻ്റെ ഒരു പിന്നിലെ ഒരു ഒരു മോട്ടിവേഷൻ?
1: അതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയാനില്ല. എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഈ കോഴിക്കോട് കണ്ണ് ഡോക്ടർമാരുടെ സംഘടനയുണ്ട്, KOS എന്ന് പറഞ്ഞു, കോഴിക്കോട് ഓഫ്താൽമിക് സൊസൈറ്റി എന്ന് പറഞ്ഞു. അതിൻ്റെ സെക്രട്ടറി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യണം, നിങ്ങൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ വരുന്ന ആളാണ്, നിങ്ങൾ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത്, ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിന് എനിക്കങ്ങനെ പ്രിപ്പയർഡായിട്ടൊന്നുമില്ല. അപ്പോൾ അയാൾ പറഞ്ഞത് ഇതേ ഉള്ളൂ, ജനറലായിട്ടുള്ള ടോപ്പിക്കാണെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അങ്ങനെ ജനറൽ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്താന്ന് പറയും. അപ്പോൾ പുള്ളി പറഞ്ഞു, അതായത് ഇംഗ്ലീഷിലെ ഹെഡിങ് അയാൾ പറഞ്ഞു, ട്രബിൾ ഫ്രീ ഓഫ്താൽമിക് പ്രാക്ടീസ് എന്നുള്ളതാണ് അയാൾക്ക് വേണ്ടത്. എൻ്റെ അടുത്തുള്ള ഒരു ടോക്ക് ട്രബിൾ ഫ്രീ ഓഫ്താൽമിക് പ്രാക്ടീസ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അത് ഞാനേറ്റ്, ഇതുവരെ ഞാനിങ്ങനെ ഇത്ര നാൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ട്രബിളും ഇല്ലാതെയാണ്. ഞാൻ ആർക്കും ഒരു ട്രബിളും ഉണ്ടാക്കിയിട്ടുമില്ല, ഇനി ടുവേഡ്സ് മീ ഓൾസോ ആരും ഒരു ട്രബിൾ ഉണ്ടാക്കിയിട്ടുമില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഞാനിങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇത്ര വർഷവും, അതിപ്പോൾ താങ്കളുടെ അടുത്ത് പറയാനുള്ളത് എനിക്കത് തന്നെയാണ്. ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഓഫ്തൽമോളജി എന്ന് പറഞ്ഞ് പണ്ടൊരു ചെറിയ പുസ്തകമായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ ഒരു 30 പുസ്തകങ്ങളുണ്ട്, അത് മുഴുവൻ പഠിക്കണം. ഇതൊക്കെ ഇതെല്ലാതും ഒരു സർവജ്ഞനായ ആളാണെന്നും പറയുമ്പോൾ ആർക്കൊണ്ട് പറ്റില്ല. ഇപ്പോൾ എല്ലാത്തിലും ഈ കണ്ണ് ചികിത്സാ രംഗത്ത് തന്നെ ഓരോ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സ്പെഷ്യൽ കോർണിയ സ്പെഷ്യലിസ്റ്റ്, റെറ്റിന സ്പെഷ്യലിസ്റ്റ്, ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ്, കോങ്കണ്ണ് സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനത്തെ സ്പെഷ്യലിസ്റ്റുകളാണ് കൂടുതലുള്ളത്. ഞാനൊരു ജനറൽ ഓഫ്തൽമോളജിസ്റ്റാണ്, ഏത് പേഷ്യൻ്റ് വന്നാലും അവരുടെ പ്രോബ്ലമിനെ അനലൈസ് ചെയ്യും. പിന്നെ ഞാൻ പലവരടുത്ത് പറയാറുണ്ട്, ഞാൻ പല വേദികളിലും ഇങ്ങനെ എൻ്റെ ജൂനിയേഴ്സ് ആയുള്ളവർക്ക് അഡ്വൈസ് പറയുമ്പോഴേ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സക്സസ്ഫുൾ പ്രാക്ടീഷണർ ആവണമെങ്കിൽ ഏത് സബ്ജക്റ്റിലാണെങ്കിലും ഒരു സൂപ്പർ ബ്രില്ലിയൻ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളവർ വേണമെന്നില്ല, എൻ്റെ എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചേ ഉണ്ട്, അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് പങ്ക്ച്വാലിറ്റി എന്ന് പറയും, നമ്മൾ ഒരു എപ്പോഴും പങ്ക്ച്വൽ ആയിരിക്കണം. നമ്മുടെ ഇതിൽ സിൻസിയാരിറ്റി എന്ന് പറയും, നമ്മൾ ഒരു ഒരു കൃതക ചിരിയും ചിരിച്ചുകൊണ്ട് എന്നിട്ട് അവർ പറയുന്നത് ഒന്നും കേൾക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം, അവർക്ക് പറഞ്ഞതിന് മുഴുവൻ നമുക്ക് ഒന്നുകൂടെ അവരുടെ അടുത്ത് പറയാനുള്ളത്ര ഹിയർ ചെയ്യണം നമ്മൾ. പിന്നെ അതായത് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പറയുക, ഇത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്, അതിന് ഇന്നത് ചെയ്താൽ നല്ലതാണ്, അതല്ലേ നിങ്ങളുടെ വിഷമം മുഴുവൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ ഇന്ന റൂമിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ ഇന്ന സ്പെഷ്യലിസ്റ്റ് ഇന്ന ആശുപത്രിയിലുണ്ട് അവിടെ പോയിക്കോളൂ, അവർ നിങ്ങളുടെ വിഷമം കണ്ടുപിടിക്കും എന്ന് പറയും. അപ്പോൾ അവർ ചിലവർ പറയും അതൊന്നും അല്ല ഡോക്ടർ, തന്നെ എന്തെങ്കിലും ചികിത്സ എഴുതി തരാം. അപ്പോൾ എനിക്കറിയാവുന്ന നല്ല ചികിത്സ എഴുതി തരാം, ഒരു 5 ദിവസം ഇത് ചെയ്തിട്ട് കുറവില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടതാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാറുണ്ട്, നമ്മൾ മനുഷ്യർ എല്ലാവർക്കും ഒരേപോലത്തെ തലച്ചോറാവുള്ളത്, നമ്മൾ എന്തെങ്കിലും വിളവോ വേലത്തരങ്ങളോ മറ്റോ പറഞ്ഞാൽ അവരും വിചാരിക്കും ഇത് ഇയാളുടെ ഒരു കുതന്ത്രമാണെന്ന് പറഞ്ഞിട്ട്. ഓഫ്കോഴ്സ് നമ്മൾ നമ്മളെ പറ്റി തന്നെ പറയുന്നതല്ല, നമ്മൾ വേറെ ഒരു പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതിനെപ്പറ്റി രണ്ട് കുറ്റം പറയുക ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവും ഇത് ഇതിനെ ആ മരുന്ന് കൊടുക്കേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും പറയരുത്. നമ്മൾ വേറെ ഡോക്ടറെ പറ്റിയ ഒരു മോശമായിട്ടുള്ള റിമാർക്കും പറയരുത്, ഒരിക്കലും പറയരുത്. നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ്, ആരും സർവജ്ഞരല്ല, ആർക്ക് വേണമെങ്കിൽ തെറ്റുപറ്റ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചാൽ ഈ നമ്മുടെ സെക്രട്ടറി ആവശ്യപ്പെട്ട ടോക്ക് നടത്താൻ പറ്റുമെന്ന് വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞു. അതായത് ട്രബിൾ ഫ്രീ ഓഫ്താൽമിക് പ്രാക്ടീസ്. പേഷ്യൻസിൻ്റെ അടുത്ത് പല പേഷ്യൻസ് വരുന്നവർ നമ്മുടെ അടുത്ത് വരുന്നവർ അവർക്ക് നമ്മുടെ തന്നെ പരിപൂർണമായ ചികിത്സ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മുടെ ഒരു അഭിപ്രായം അറിയാൻ, നമ്മളെ കൊണ്ട് അവർക്ക് എന്നാലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ നമ്മൾ പറയുകയാണ് നിങ്ങളുടെ ഈ പല പ്രശ്നങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ് ഞാൻ എഴുതിത്തരാം, വേണമെങ്കിൽ അത് ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ കുറച്ചുകൂടെ കൂടുതൽ പരിശോധനകൾ ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ മിക്ക ദിവസവും എൻ്റെ ഞാനിരിക്കുന്ന OP റൂമിൽ ഒരുപാട് പേഷ്യൻസ് വരും, അവരൊക്കെ നോക്കി വേണ്ട അഡ്വൈസ് കൊടുക്കും. 95% ആൾക്കാരും എൻ്റെ റൂമിൽ നിന്ന് പോകുന്നവർ സംതൃപ്തരായിട്ടാണ് പോകുന്നത്. ഈ ബാക്കി 5%

0: ആൾക്കാർ അവർ എവിടെ പോയാലും അവർക്ക് സംതൃപ്തി കിട്ടില്ലായിരിക്കും. പക്ഷേ ബാക്കിയുള്ളവർ നല്ല സാറ്റിസ്ഫാക്ഷനോട് പോകുന്നത്. ഞാൻ കുറച്ച് സമയം എടുക്കുള്ളൂ ഓരോ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട്. അവരുടെ എസെൻഷ്യൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കും, പിന്നെ അവർക്ക് വേണ്ട എസെൻഷ്യൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവർ വേറെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറയും ഇതൊക്കെ അതിന് വേണ്ടുള്ള പ്രശ്നമല്ല, ഇത് വേറെന്തെങ്കിലും ആയിരിക്കും, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാര്യം ഇതാണ്, ഇതിനിത് ചെയ്ത് നോക്കിയാൽ തർക്കമില്ല, ഇത് ആ ഇന്ന റൂമിൽ കൂടെ പോയിട്ട് അവിടെ നിങ്ങളുടെ കണ്ണിൻ്റെ പ്രഷർ നോക്കിയിട്ട് വരൂ, അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വേറെ ടെസ്റ്റ് ചെയ്തിട്ട് വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് മിനിമം അത്രയും ചെയ്ത് വിടും. അതൊക്കെയാണ് അവിടെ ഇങ്ങനെ കൂടുതൽ പേഷ്യൻസ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ചിലവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പേഷ്യൻസ് വന്നിരിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് അത് പലതും അവർക്ക് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അത് ഞാൻ പറയാറുണ്ട്, അത് എൻ്റെ പോലെ ഈ 50 വർഷമൊക്കെ ഇതേ സബ്ജക്റ്റ് തന്നെ നോക്കിക്കൊണ്ടിരുന്ന 95% ആൾക്കാർക്കും അത് പറ്റും ശ്രദ്ധ ഉണ്ടെങ്കിൽ. അതായത് പിന്നെ ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്ര വർഷം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഒരു എക്സ്പീരിയൻസ് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മളത് അത് ആ എക്സ്പീരിയൻസ് നമ്മൾ കിട്ടിയതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ ഒരു ഞാൻ ഈ ആ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഈ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ മിസ്റ്റേക്കുകൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും, കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാലേ ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് എത്തുള്ളൂ. അതായത് ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യാതെ ഒരാൾ ഒരിക്കലും എക്സ്പേർട്ടാവില്ല. ഇപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലുള്ളപ്പോൾ ചില സർജറികളൊക്കെ ചെയ്യുമായിരുന്നു, ആ സർജറികൾ ചെയ്യുമ്പോഴേ എക്സ്പേർട്ട് ചെയ്യുന്ന പോലെ ചെയ്യുമായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ ജൂനിയേഴ്സും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസൊക്കെ പറയും, സാർ ഇത് ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ഇത്രയും പെർഫെക്റ്റായി കാണാറില്ലല്ലോ, സാർ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ല, അതൊക്കെ കാക്ക കുത്തിയത് പോലെ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ ഇപ്പോഴേ, പക്ഷേ ഇതിപ്പോൾ ഞാൻ എത്രയോ ചെയ്തില്ലേ, അങ്ങനെ ഇങ്ങനെ ആയിപ്പോയതാന്ന് പറയും. ഞാൻ ആലപ്പുഴയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പ്രൊഫസർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ട്യൂട്ടറായിരുന്നു, അതായത് ലെക്ചറർ ഗ്രേഡിൽ. അപ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു പയ്യൻ ഈ വീട്ടിൽ വന്നിട്ട് സൈക്കിൾ ചവിട്ടിയിട്ട് അതിന് മരിഞ്ഞ് വീണ്, 8-9 വയസ്സുള്ള പയ്യനാണ്. അവൻ്റെ കണ്ണങ്ങ് പുറത്തേക്ക് തള്ളി വന്ന്, ഈ പോളയിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്ന്, എന്തിനാലും അത് ഉള്ളോട്ട് പോകുന്നുമില്ല, ഇങ്ങനെ കണ്ണിങ്ങനെ പുറമെ ബോളിങ്ങനെ ഉരുണ്ട് കളിക്കുക. അപ്പോൾ അവനെ കാഷ്വാലിറ്റി കൊണ്ടുവന്നു. അപ്പോൾ കാഷ്വാലിറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രൊഫസർ ആദ്യം വന്ന് നോക്കി, നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കിത് പെട്ടെന്ന് ശരിപ്പെടുത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നില്ല, നമുക്കൊരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ട്യൂട്ടറുണ്ട് ഡോക്ടർ ഭട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ച് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അദ്ദേഹം കാഷ്വാലിറ്റിക്ക് വിളിപ്പിച്ചു. ഞാൻ പോയി പോയി നോക്കിയിട്ട് അദ്ദേഹം അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് സിസ്റ്ററെ ഒരു 2 ml സിരിഞ്ചിൽ കുറച്ച് ലഗ്നോക്കൈന, അതായത് തരിപ്പിക്കാനുള്ള മരുന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ഉടനെ തന്നു. അപ്പോൾ ഞാൻ അയാളുടെ ഈ കർണക്കുറ്റിയിൽ ആ ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്ത്, ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്ത കഴിഞ്ഞ ഉടനെ തന്നെ അയാളുടെ 2 പോളിയും ഇത് ബലമില്ലാതെയായിപ്പോയി, ബലമില്ലാതെ. അപ്പോൾ നമ്മൾ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊക്കെ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. എന്നിട്ട് അതിനെ ഞാൻ ഇങ്ങനെ ബലമില്ലാതെ ആയിപ്പോയപ്പോൾ അതിനെ നല്ലപോലെ തുറന്ന് ആ പുറത്തേക്ക് വന്ന ഐബോളിനെ അയാൾ അതിൻ്റെ ഉള്ളിലൊക്കെ തള്ളി കയറ്റിയിട്ട് അതിനെ ക്ലീൻ ചെയ്തിട്ട് ഈ പോളെ മേളത്തെ പോളെ താഴത്തെ പോളെ സ്റ്റിച്ച് ചെയ്ത് ബാൻഡേജ് ചെയ്ത് വിട്ട്, ഇത് മുഴുവൻ ഞാൻ ചെയ്യുന്നത് മുഴുവനും ഒരു ടോട്ടലി ഒരു ഇപ്പോൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഒരു 2.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്ത് തീർത്തു. എന്നിട്ട് ആ കണ്ണ അതിൻ്റെ അകത്തോട്ട് പോയി. അപ്പോൾ ആ പ്രൊഫസർ നോക്കി നിൽക്കണ്ടായിരുന്നു മുഴുവനും. എന്നിട്ട് അതിന് ശേഷം എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചു, പക്ഷേ ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യാൻ തോന്നി, നിങ്ങൾ ഇതിനു മുമ്പേ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ആലോചിച്ച് വന്നിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനൾക്ക് ഈ പയ്യനെ ജനറൽ അനസ്തീസിയ കൊടുത്തിട്ട് ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ ജനറൽ അനസ്തീസിയ കൊടുക്കണമെങ്കിൽ 6 മണിക്കൂർ കഴിയണം, അതിൻ്റെ ഇടയ്ക്ക് ഇയാളെ കണ്ണ് കേടായിപ്പോയല്ലോ, നിങ്ങളെങ്ങനെ ഇത് ചെയ്തു? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനത്തെ ഇതിനു മുമ്പേ കണ്ടിട്ടുമില്ല ചെയ്തിട്ടുമില്ല, പക്ഷേ ഇത് കണ്ട ഉടനെ ഇതിങ്ങനെ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞത് മുഴുവനും പൊങ്ങിച്ചായി പോകുന്ന ഒരു ഞാൻ. പിന്നെ ഫെയിലിയേഴ്സ് എനിക്കും ഉണ്ടായിട്ടുണ്ടാവും, പല കാര്യങ്ങളിലും ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒരു എടുത്തു പറയാവുന്ന ഫെയിലിയർ എനിക്കില്ല. എന്താ വെച്ചാൽ ഞാൻ ആ ഫെയിലിയർ സ്റ്റേജിലോട്ട് പലപ്പോഴും കടക്കാതെ ഇരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ ഞാനപ്പോൾ പറയും, ഇനി എന്നോട് ഇത് പറ്റില്ല ചെയ്യാനായിട്ട്, ഈ സർജറി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മരുന്ന് എഴുതി കൊടുക്കാൻ ഡയഗ്നോസ് ചെയ്യാതെ പറ്റില്ല, നിങ്ങൾ ഇത്തരത്തെ ടെസ്റ്റുകൾ ചെയ്തിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണമെന്നേ പറയാമായിരുന്നുള്ളൂ.
1: ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അവനവനിലെ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യ സഹജമാണ് വീഴ്ചകൾ എന്നുള്ള ഒരു തിരിച്ചറിവ്, നമ്മൾ എല്ലാത്തിൻ്റെയും അവസാന വാക്കല്ല എന്നുള്ളൊരു ബോധ്യം, ഇതൊക്കെ ഒരു മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനും കൂടുതൽ ആഴത്തിലേക്ക് കടന്നു ചെല്ലാനും അവനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടറുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് പലപ്പോഴും മനുഷ്യനെ തടസ്സമായി നിൽക്കുന്നത്, അത് എല്ലാവർക്കും സാധ്യമല്ലേ എന്ന് വെച്ചാൽ അത് പലർക്കും സാധ്യമല്ലാതെ നിൽക്കുന്നത് ഈഗോ എന്ന് പറയുന്ന ഒരു എലമെൻ്റ്, ഒരു ഒരു ഇരുമ്പ് മറ അവനെ അതിൽ നിന്നൊക്കെ പിന്നിലേക്ക് അതിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഡോക്ടർ ആ ഒരു മറയെ ഒന്നുകിൽ ഇല്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഭേദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത്. അതൊരു വലിയ ജീവിത സാക്ഷ്യം തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.
0: ശരിക്കും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഈ ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ നിങ്ങൾ

കടപ്പെട്ടവനായിപ്പോയി. എന്നിട്ട് എനിക്ക് നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾ ഇത്രയൊക്കെ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട്, അതായത് ഞാനിത് ഇങ്ങനത്തെ ഇതിനൊന്നും ഞാൻ അറിയിക്കുന്നവനല്ല എന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴും എനിക്കുണ്ട്. പല കാര്യങ്ങളും എനിക്കറിയാമായിരിക്കും ഇത്രയും വർഷം ഇതായതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം താങ്കളിപ്പോൾ പറഞ്ഞതേ, ഈ ഈഗോ പ്രോബ്ലം എന്നുള്ളത് അതെനിക്ക് ഇതുവരെ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല, ഈഗോ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതുപോലെ എൻ്റെ വൈഫിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും, നമ്മുടെ രണ്ടുപേരും ഏകദേശം ഒരേ തരം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വന്നവരാണ്. അപ്പോൾ ഈ ഞാനൊരു ബേസിക്കലി ഒരു അഗ്രികൾച്ചറൽ ഫാമിലിയിൽ നിന്ന്

0: ടോക്കുകളോ അല്ലെങ്കിൽ സംഭവങ്ങളോ അവിടെ ഉണ്ടാവാറില്ല. നമ്മൾക്ക് ഒരു ചെറിയ ഒരു ഫാമുണ്ട്, അതിൽ കിട്ടിയോ എന്നാലും അങ്ങനത്തെ ഈ അടക്കയോ തെങ്ങോ അല്ലെങ്കിൽ വാഴയോ കൊലയോ എന്തായാലും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലും അങ്ങനെ ഒരു ഒരു സൂപ്പർ ബ്രില്ല്യൻ്റ് ആയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് കരയുകയോ മാർക്ക് കിട്ടില്ല എന്ന് തോന്നിയോ വേറെ ആൾക്ക് മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരു അസൂയപ്പെടുകയോ അങ്ങനെയൊന്നും ഒരു ഉണ്ടായിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏത് കാര്യത്തിനാണെങ്കിലും എന്നെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യും, അത് അറിയിച്ചത് കിട്ടിയാൽ മതിയെന്ന് അങ്ങനെ ചിന്തിക്കാറുള്ളൂ. ഒരു എനിക്ക് അത്ര കഴിവുണ്ട്, എനിക്ക് ഇത്ര കഴിവുണ്ട്, ഞാനത് ചെയ്യും, ഇത് അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും ഇതേപോലെ തോന്നിയിട്ടില്ല. എനിക്ക് ഇതേ തരത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ തോന്നിയേയില്ല. ഒരു ഈഗോ പ്രോബ്ലം എനിക്കങ്ങനെ തോന്നില്ല. ഇപ്പോൾ വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഇത് ഇങ്ങോട്ട് ഒരാൾ ചോദിച്ചതാണ്, നിങ്ങൾ എങ്ങോട്ട് പോകണം? ആകാശവാണി സ്റ്റേഷനിലേക്ക് അവിടെ പോകണം, അവിടെ ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനുണ്ട്, എന്നിട്ട് അവിടെ നിന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടണം, അതിന് പോകുന്നതെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ ഇങ്ങനെ എങ്ങനെ പോകും? അത് ഞാൻ പറഞ്ഞ ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി അങ്ങോട്ട് പോകും. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു കാർ നിർത്തിയിട്ടുണ്ടല്ലോ, അതിൽ ഒരു ഡ്രൈവറെ വിളിച്ചിട്ട് പോയിക്കൂടെ? അല്ല ഡ്രൈവർ വിളിച്ച് അത്ര പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറയും, അതേ സമയത്ത് നമുക്ക് ഓട്ടോറിക്ഷ കയറിയാൽ നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്തുമല്ലോ. അതുകൊണ്ട് പോകുന്നു. അതിൽ ഇപ്പോൾ കാറിൽ പോയ ആളാണെന്നോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയ ആളാണെന്നോ ആയിട്ട് ഈ ആകാശവാണി സ്റ്റുഡിയോൻ്റെ അകത്ത് ഒരു അനൗൺസ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലമേ എനിക്ക് തോന്നിയിട്ടില്ലേ. കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ ഒരു അര കിലോമീറ്റർ മറ്റാണെങ്കിൽ ഞാൻ നടന്നേക്കും, വെയിലുണ്ടെങ്കിൽ വല്ല തണലത്ത് കൂടെ ഞാൻ നടക്കും. അത് എനിക്ക് ആർക്കും കുറവ് തോന്നില്ല. ആരാണ് എന്നെ പറ്റി എന്നാലും ചിന്തിച്ചാലോ, ചിന്തിക്കണേ അവർ ചിന്തിച്ചോട്ടെ, അവർക്ക് എന്നെ പറ്റി ഏത് തരത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ എന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. ഇതൊക്കെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫീലിംഗാണ് ഞാൻ പറഞ്ഞത്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണോ അത് ഇതൊക്കെ ഒരു വലിയ ഫാക്ടർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു വലിയ ഒരു നേത്ര ചികിത്സ വിദഗ്ധൻ പ്രൊഫസറുടെ മോനായിരുന്നുവെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ വേറെ വലിയ IAS ഓഫീസറുടെ മോനായിരുന്നുവെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ വലിയൊരു എഞ്ചിനീയറുടെ മോനായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ ഈ തര ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. അതായത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പലപ്പോഴും പറയുമായിരുന്നു, എടാ പട്ടേ നീ പ്ലാവിൻ്റെ ഇലയിൽ കഞ്ഞി കുടിച്ച ആളാണോ അല്ലെ സ്വർണ്ണക്കറണ്ടിൽ കഞ്ഞി കുടിച്ചാണോ ചോദിക്കുമായിരുന്നു ഇടയ്ക്ക് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ പ്ലാവിൻ്റെ ഇലയിലും കഞ്ഞി കുടിച്ചിട്ടില്ല, ഈ നിങ്ങൾ പറയുന്ന പോലെ സ്വർണ്ണക്കറണ്ടിയിലും കഞ്ഞി കുടിച്ചിട്ടില്ല, ഞാൻ വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കഞ്ഞി കുടിച്ചിട്ട് അതിന് കുറച്ച് ഉപ്പിട്ട് കലക്കി കുടിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ അത്ര എനിക്ക് ഉള്ളെന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, പറഞ്ഞു ചിരിക്കുമായിരുന്നു.
1: അപ്പോൾ ഇത്രയും ഒരു ലോങ് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഒരു വൈദ്യൻ ഒരു ചികിത്സ ചെയ്യുന്ന ഒരു ഒരു ഭിഷഗ്വരൻ എന്നുള്ള നിലയിലുള്ള ഡോക്ടറുടെ ലൈഫിനെ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മളെ കൊണ്ട്, കാരണം നമ്മുടെ ഫാക്കൽറ്റി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റിലീഫുകളാണ്. അപ്പോൾ അതൊക്കെ ഓൾ പുട്ടുകെതർ ഡോക്ടർ അതിനെക്കുറിച്ചൊക്കെ തിരിഞ്ഞ് അങ്ങനത്തെ ഒരു അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? ഡോക്ടർ കരിയറിനെ കുറിച്ച് ഡോക്ടർ ആലോചിച്ചിട്ടുണ്ടോ? അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും അനേകർക്ക് ഉപകാരപ്പെടും വിധവുമാണല്ലോ ഡോക്ടർ ഡോക്ടറെ ജീവിതത്തെ വിനിയോഗിച്ചത്. അതിനെക്കുറിച്ച് ഡോക്ടർ എപ്പോഴെങ്കിലും ഒരു ആലോചിച്ച് നോക്കുമോ? അങ്ങനെയൊക്കെ റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടോ?
0: അല്ല തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ ചോദ്യത്തിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടിയാണോ അല്ലേ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഇപ്പോഴും പലവരും ഇങ്ങനെ പല സ്ഥലത്തു കാണുമ്പോഴേ പറയണത്, അവരെ കണ്ണ് ചികിത്സിച്ചിട്ട് ഞാൻ സുഖപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തിരുന്നു, അവർക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതല്ല. ഒരുപാട് പേര് പറയണത്, നമ്മുടെ വലിയച്ഛൻ്റെ കണ്ണ് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിരുന്നു, മരിക്കുവോളെ അദ്ദേഹത്തിന് നല്ല കാഴ്ചയായിരുന്നു, എൻ്റെ വലിയച്ഛൻ്റെ കണ്ണിൽ തീരെ അസുഖമായിരുന്നു, അത് ഇന്ന് അസുഖമാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളതിനെ ചികിത്സിച്ച് മാറ്റിയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കണ്ണിന് എപ്പോഴും വെള്ളം ചാടുമായിരുന്നു, അപ്പോൾ വെള്ളം ചാടുന്ന ഇന്ന കാരണം കൊണ്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് കണ്ണിന് മൂക്കയിലേക്കുള്ള ഒരു ദ്വാരത്തെ വലുതാക്കി കൊടുക്കുന്ന ഓപ്പറേഷൻ താങ്കൾ ചെയ്തിരുന്നു, അത് നല്ല സക്സസ്ഫുള്ളായിരുന്നു. ചിലവർ വന്നിട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, ഈ പയ്യനെ എപ്പോഴും കണ്ണ് ചൊറിച്ചിലായിരുന്നു, നാലഞ്ച് സ്ഥലത്ത് പോയി ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് ചെയ്തു, സുഖമായില്ല. ഇപ്പോൾ താങ്കളുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു 10 രൂപയുടെ മരുന്ന് 20 രൂപയുടെ മരുന്ന് ചെയ്തിട്ട് കംപ്ലീറ്റ് മാറി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കേര് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ആലപ്പുഴയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു വലിയമ്മയുടെ രണ്ട് കണ്ണിലും കാഴ്ചയില്ലായിരുന്നു, അവരുടെ ഫാമിലിയിലെ ഒക്കെ കുറേ പേരക്കുട്ടികളുണ്ടായിരുന്നു, പേരക്കുട്ടികൾക്ക് വരെ പേരക്കുട്ടികൾ, ഇവർക്ക് എത്ര 95 വയസ്സ് മറ്റേ ഉണ്ടായിരുന്നു, അവർ കാഴ്ച തീരെ ഇല്ലാതായിട്ട് 25 കൊല്ലം മറ്റേ ആയി എന്ന് പറഞ്ഞിട്ട് അവരെ പല പേരക്കുട്ടികളെ കണ്ടിട്ടില്ല, അവരുടെ കുട്ടികളെ കാണുന്നില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞിരുന്ന്, ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവരുടെ രണ്ട് കണ്ണിലും തിമിരമുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളെല്ലാവരെയും കാണും, ഇവരുടെ കണ്ണിന് ബാക്കി പ്രവർത്തനമൊക്കെ ശരിയാണ്, അപ്പോൾ അവർക്ക് പേടിയാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പേടിയില്ലാതെ അവരെ പേടി മാറ്റിയിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് തരാം, നിങ്ങൾ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശുപത്രിയിൽ അവർ പറഞ്ഞ സമയത്ത് കൊണ്ടുവന്ന് അവരുടെ കണ്ണിൽ ഞാൻ ഇങ്ങനെ നല്ല വാചകങ്ങളൊക്കെ പറഞ്ഞിട്ട് കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് തരിപ്പിച്ചിട്ട് അവരുടെ കറണ കുറ്റിക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് തരിപ്പിച്ച് എന്നിട്ട് അവരുടെ കണ്ണിൽ തിമിരം ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തു. അന്നത്തെ ടെക്നിക്കൽ, ഇന്നത്തെ ടെക്നിക്കലല്ല, ഇത് എത്ര വർഷം മുമ്പ്, ഞാൻ ആലപ്പുഴ ഉണ്ടായിരുന്ന 77 തൊട്ട് 87 വരെയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 15 ദിവസമാകുമ്പോൾ തന്നെ അവർക്ക് തിരക്കേടുള്ളത് കാഴ്ച കിട്ടും, പിന്നെ കട്ടിയായിട്ടുള്ളൊരു കണ്ണ ലെൻസ് വെച്ച് കൊടുത്ത് കണ്ണടയിൽ, അതിലവർക്ക് നല്ല കാഴ്ച കിട്ടി. എന്നിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അമ്പലപ്പുഴ പാൽപ്പായസം ഒരു 5 ലിറ്റർ ഒരു

0: വലിയ ഭരണിയിലാക്കിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന്. നിങ്ങൾ ഈ ചെയ്ത ഒരു കാര്യത്തിന് ഒരു ടാങ്ക് എന്ന് പറയാം, പാൽപ്പായസം കൊണ്ടുവന്നാലും നമുക്ക് അത് സംതൃപ്തി ആവില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും ഒരു കടയിലോട്ട് പോയിട്ട് ഞാൻ വല്ല കടയിൽ ഓഫീസിലോട്ടോ മറ്റു പോയിട്ട് എന്നാൽ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നാളാണ് എൻ്റെ പേര് ഡോക്ടർ കെ ആർ ബട്ടൻ എന്നാണ്, ഞാൻ മെഡിക്കൽ കോളേജ് ഇട്ടത്. ഓ നിങ്ങളാണ് ഇതല്ലേ, നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്തു തരേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ നല്ലതല്ലേ കേട്ടുള്ളൂ, നിങ്ങൾ പറഞ്ഞ് കേട്ടൊക്കെ തോന്നി എനിക്കിതേ ഒരു ചെറിയ കാര്യം ചെയ്തു തരാം, ഇപ്പോൾ ഉടനെ ചെയ്തു തരാം, നിങ്ങൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റിനകം കാര്യം ചെയ്തു തരാം. ഇതൊക്കെ ഞാൻ ചെയ്ത ഈ നല്ല നല്ല കാര്യങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന മറുപടികളും തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷവും ഇതൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും എനിക്കിത് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് എനിക്ക് ഹോപ്പുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോഴും ആൾക്കാരായിട്ട് ഇടപെടുന്ന ആളാണ്, അല്ല ചുമ്മാ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ കഴിയുന്ന ആളല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം പ്രൊഫസറും കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റും ഡി എൻ ബി കോഴ്സിലെ അധ്യാപകനുമായ ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ടാണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിലുണ്ടായിരുന്നത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൊപ്പിൽ കേൾക്കാം. നിർവഹണ സഹായം നിമൽ എം എൻ.

0: സുവർണ മലരുകൾ.
1: അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം ശ്യാം.

സാഗര സംഗമം എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകി, ജയചന്ദ്രൻ എന്നിവർ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം കേൾക്കാമിനി. യേശുദാസ് പാടിയത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പൊ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറെ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഈ ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പൊ തടുക്കാനുള്ള ഒരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമൺ ആയി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറെ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പൊ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറെ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടും.

ാറുണ്ട് അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റു ഒഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗം ഉണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിൽ ഉള്ള കൊതുകുകളുടെ കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരൻ്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നും ഇല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നത്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ, അതിസാരം എന്ന് പറയാറുണ്ട്.
കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ

മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്തുക എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞി വെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റ് മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടുകയോ പുതുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്തെ തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു, കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന് കൊതുവിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും അത് പാലിക്കണം, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ചു എൽ കെ ജി അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യ ശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിന്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിന്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്ത വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പം ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക, നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക, പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈറിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തൊക്കെ വേണം. അത് ഞാൻ എടുത്തു പറയുന്ന പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിയിരിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തൊക്കെ വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം. ഈ

0: നേരത്ത്. അപ്പൊ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ലെന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതുച്ചേരി മന്ത്രിസഭയിൽ 3 മന്ത്രിമാരെ കൂടി നിയമിച്ചു. അഖിലേന്ത്യാ NR കോൺഗ്രസ് MLA മാരായ പി രാജവേലു, VP ശിവകൊളുന്തു, BJP MLA GNS രാജശേഖരൻ എന്നിവരാണ് പുതിയ മന്ത്രിമാർ. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടുത്തയാഴ്ചയാണ്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ന് തുടക്കമാകും. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. June 13 വരെയാണ് ബ്രിക്സ് കാർഷിക സമ്മേളനം. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധ്യമാക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപ വർഷങ്ങളിൽ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 50 രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സജീവമായ വ്യാപാര കരാറുകളുണ്ട്. ഇത് വികസിത രാജ്യങ്ങളിലെ വലിയ വിപണികളിലേക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ പ്രവേശനം നേടാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സഹായകരമായി മാറിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതിർത്തികളിലെ ചരക്കുനീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്നു നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൗകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യമായ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. യമുന നദിയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ ഉന്നതതല അവലോകന യോഗം

ചേർന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായിരുന്നു. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് ഗവൺമെന്റുകളും വിവിധ മന്ത്രാലയങ്ങളും സംയോജിത കർമ്മ പദ്ധതി പ്രകാരം ശുദ്ധവും നിർമ്മലവുമായ യമുന നദിക്കായി ഏകോപനത്തോടെ ശ്രമങ്ങൾ നടത്തണമെന്ന് അമിത്ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു. പാൽ മാലിന്യങ്ങൾ നദിയിലേക്ക് എത്തുന്നത് തടയാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും ദേശീയ ക്ഷീരവികസന ബോർഡും ധാരണാപത്രം ഒപ്പുവെക്കുമെന്നും അമിത്ഷാ അറിയിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകട സ്ഥലം കേന്ദ്രമന്ത്രിമാരായ എച്ച് ഡി കുമാരസ്വാമിയും രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതബാധിത കുടുംബങ്ങൾക്ക് സ്റ്റീൽ പ്ലാന്റ് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കാൻ അനുവാദം, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം തൊഴിൽ എന്നിവ നൽകുമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഉരുക്ക് മന്ത്രാലയം പ്രത്യേക സമിതി രൂപീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡിന്റെ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖമറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ വിശാഖ് ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്തേക്ക് മറിഞ്ഞ് 8 പേർ മരിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ കൽക്കരി ഖനന മേഖലകളിൽ വൻ പരിവർത്തനമുണ്ടായതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞു. ഹൈദരാബാദിലെ ഫിലിം സിറ്റിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനം റെക്കോർഡ് നേട്ടമായ 1 ബില്യൺ ടണ്ണിൽ എത്തി നിൽക്കുകയാണെന്നും ഇതോടെ ലോകത്തിൽ ഏറ്റവും വലിയ 2-ാമത്തെ കൽക്കരി ഉൽപ്പാദകരായി രാജ്യം മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നിവ മോദി ഗവൺമെന്റ് ആരംഭിച്ചു. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബിർസ മുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഉൽഗുലാൻ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ ശംഖുമുഴക്കിയ മഹാനായിരുന്നു ബിർസ മുണ്ടയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പരസ്പരം സൈനിക ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇസ്രായേലും ഇറാനും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ അല്പസമയത്തിനകം കോഴിക്കോട്ടെ ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാകും. ജില്ലയിലെ MPമാർ, MLAമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റു ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കൂടാതെ ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും അടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യം വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയായുമാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക്

പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യാസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായും നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്യം KCB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ബന്ധുനിയമന വിവാദത്തിൽ അകപ്പെട്ട UDF ഗവൺമെന്റ് പ്രവൃത്തിയിൽ LDF ഗവൺമെന്റിനെ പോലെ തന്നെയാണെന്ന് തെളിയിച്ചതായി BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റിയുടെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൻ മഹാഅഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ബന്ധുനിയമനവും സ്വജനപക്ഷപാതവും

0: സജീവൻ ആരോപിച്ചു. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5-വയസ്സുകാരനും 5-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 339 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ഇവരിൽ 21 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 38 പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ആരുടെയും നില ഗുരുതരമല്ല. സ്ഥിതി അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ DR മേഘശ്രീ രാവിലെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് മന്ത്രി കെ മുരളീധരൻ ജില്ലയിൽ സന്ദർശനം നടത്തും. ഷിഗല്ല രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. രണ്ട് വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10:25:15. 438.6 മീറ്ററിലെ പ്രഭാത പരിപാടികൾ സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. സ്വന്തം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഭക്ഷ്യസുരക്ഷ, കാർഷിക നവീകരണം, കാലാവസ്ഥാ സൗഹൃദ കൃഷി, കാർഷിക വ്യാപാരം, ചെറുകിട കർഷകരെ ശാക്തീകരിക്കൽ എന്നീ വിഷയത്തിൽ വിവിധ സെഷനുകൾ നടത്തും. വെള്ളിയാഴ്ച മന്ത്രിമാരുടെ പ്രത്യേക സംവാദ പരിപാടിയും ഉണ്ട്. ചെറുകിട കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും സംവാദം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സമാപന ദിവസമായ June 13 ബ്രിക്സ് രാജ്യങ്ങളുടെ മന്ത്രിതല യോഗവും ചേരും. അതിർത്തികളിലെ ചരക്കുനീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണിത്. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും പ്രാഥമിക ശക്തികൾ ആശുപത്രികൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ ശക്തിപ്പെടുത്തിയാലേ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂവെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരി കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 433 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയതായാണ് റിപ്പോർട്ട്. ഇതിൽ 63 പേർ കുട്ടികളാണ്. രോഗവ്യാപനം തടയാൻ സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താനും യോഗം നിർദ്ദേശിച്ചു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അടിയന്തര അവലോകന യോഗങ്ങൾ ചേരും. പ്രദേശത്ത് കിണറുകൾ സ്പെഷ്യൽ ഡ്രൈവിലൂടെ പൂർണ്ണമായി ക്ലോറിനേഷൻ നടത്തും. മുൻകരുതലിന്റെ ഭാഗമായി സമീപ പഞ്ചായത്തുകളിലും പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ വീടുകളിലെ മറ്റു കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വൈകിട്ട് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ വീണ്ടും യോഗം ചേരും. മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് വയനാട് സന്ദർശിക്കുന്നുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്ന് നിർദ്ദേശിച്ച ചെന്നിത്തല, ഓപ്പറേഷൻ തൂഫാൻ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു.

0: വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടസ്ഥലം കേന്ദ്രമന്ത്രിമാരായ എച്ച് ഡി കുമാരസ്വാമിയും രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധ്യമാക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സാലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. വെള്ളിയാഴ്ച കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. 2 വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനവും നിർത്തിവെക്കും. എന്നാൽ പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതിന് അനുവാദമുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി ഇവർക്ക് മീൻ പിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർ കർശന നിയമ നടപടി നേരിടേണ്ടി വരും. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു. നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. ആളപായമില്ല. മേഖലയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുന്നു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺ ഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ തീരുമാനം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ടൗൺ ഹാളിന് രത്നവേലു ചെട്ടിയാരുടെ പേരിടണമെന്ന നഗരസഭാ കൌൺസിലിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ച് കേസ് മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. 1876 ഔദ്യോഗിക ജീവിതം ആരംഭിച്ച രത്നവേലു ചെട്ടിയാർ സേലം, ചെങ്കൽപ്പേട്ട്, ആർക്കോട്ട് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം 1879 മലബാറിൽ എത്തുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് രത്നവേലു ചെട്ടിയാർ ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്.
0: കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജന തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെ നടക്കും. സ്വർണ്ണവില ഉയർന്നു. പവന് 1080 രൂപ വർദ്ധിച്ച് 1,12,320 14,040 രൂപയാണ് ഗ്രാമിന്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് ജേതാക്കളായി. KUW ജസ്റ്റിയ ടീമിനെയാണ് കണ്ണൂർ കീഴടക്കിയത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് 3rd സ്ഥാനക്കാരായി. TO മോഹനൻ MLA ട്രോഫി സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി.

0: ഇത്രയും നിലവിൽ വരും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: The Real FM 103.6.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിന് ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ

0: വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. UN രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
2: സംസ്ഥാനത്ത് 2026 July 1 മുതൽ July 30 വരെയാണ് 1 ഘട്ട സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 ഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഗ്വാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000+ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ

വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. അന്യായമായ പരോളുകൾ നൽകുന്നത് പരിശോധിക്കുമെന്നും ന്യായമായ പരോളുകൾ അനുവദിക്കുന്നത് തുടരുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. ജയിൽ വകുപ്പ് ഉന്നതോദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. സുൽത്താൻ ബത്തേരി കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കും. മന്ത്രി ടി സിദ്ദീഖിന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അടിയന്തര അവലോകന യോഗം ചേരാനും സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താനും തീരുമാനം. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വൈകിട്ട് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ ഇന്ന് വീണ്ടും യോഗം ചേരും. പ്രാഥമിക ആശുപത്രികൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ ശക്തിപ്പെടുത്തിയാലേ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡായ തോട്ടുമുക്കം കിഴക്കേപ്പറമ്പിൽ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. സ്വർണവില പവന് 1080 രൂപ വർദ്ധിച്ച് 1,12,320 14,040 രൂപയാണ് ഗ്രാമിന്. ഇഡി സമൻസിന്റെ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് വീണാ വിജയനാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. KSRTCയിലെ സൌജന്യ യാത്ര ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും ശൈലജ കണ്ണൂരിൽ പറഞ്ഞു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെ. ഇന്നലെ ഇളനീരാട്ടത്തിന് നിരവധി പേരാണ് സാക്ഷിയായത്. FM പ്രധാന വാർത്തകളിനി 3 മണിക്ക്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾ ആവശ്യപ്പെടാം. നമുക്ക് വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ തിരിച്ചു വിളിക്കുന്ന രീതിയാണ് പരിപാടിയിൽ എന്നറിയാമല്ലോ. വാട്സപ്പ് നമ്പർ ഇതാണ്: 9400024440. പലയിടത്തും വൈദ്യുതി നിലച്ചതുകൊണ്ട് പരിപാടി കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ള മെസ്സേജുകൾ ചിലരൊക്കെ അയച്ചിട്ടുണ്ട്. വൈകാതെ അത് പുനഃസ്ഥാപിക്കട്ടെ എന്നാണ് പറയുന്നത്, കാരണം അത്രമേൽ മഴയുള്ളൊരു കാലാവസ്ഥയായതുകൊണ്ട്. എന്തായാലും പരിപാടി കേൾക്കാൻ പലപ്പോഴും നമ്മുടെ ന്യൂസ് ഓൺ എയർ ആപ്പ് ഉപയോഗിക്കുന്നു എന്ന ഒരു ആശ്വാസ വാർത്ത കൂടി ചിലരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ സജീവമായി നിങ്ങളൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചകമായാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നത്. വാട്സപ്പ് നമ്പർ 9400024440. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഫാൻറ്റം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തോടെ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം ദേവ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്താണ്
1: ഇത് കൊയിലാണ്ടി എന്ന് സാവിത്രി
0: സാവിത്രി ചേച്ചി വിശേഷങ്ങൾ? കൊയിലാണ്ടി ഏത് ഭാഗത്ത്?
1: കൊയിലാണ്ടി ടൗണിൽ തന്നെയാണ്.
0: ടൗണിൽ തന്നെയാണ്. ഹൈവേ വന്നപ്പോൾ കൊയിലാണ്ടിയിലെ തിരക്ക് കുറഞ്ഞോ?
1: എവിടാ,
0: ഇല്ല, എല്ലാ ആൾക്കാരും കൊയിലാണ്ടി കൂടെ പോവാത്തവരും കൊയിലാണ്ടിയിലേക്ക് വന്നപ്പോൾ. പിന്നെ സാവിത്രി ചേച്ചി വണ്ട് റോഡ് മുറിച്ച് കിടക്കാൻ ഒരു 30 സെക്കൻഡ് എടുത്തിരുന്നു, ഇപ്പോൾ 3 മിനിറ്റ് എടുക്കേണ്ട അവസ്ഥയിലായി.
1: അതെ, 3 മിനിറ്റ് ഒന്നും പോരാ.
0: ഇങ്ങനത്തെ റോഡുകളൊക്കെ ഇതൊക്കെ സംഗതി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഹൈവേകളൊക്കെ വലിയ വികസനം കൂടുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നം, പ്രാദേശികമായി അത് വല്ലാതെ ശ്വാസം മുട്ടിക്കും അല്ലേ? ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ
1: ആകാശവാണിയിൽ എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ കേൾക്കാറുണ്ട്.
0: അതെയോ? ഓഹോഹോ, ഓക്കെ, വളരെ സന്തോഷം. എന്താണ് വേറെ, അവിടെ വീട്ടിൽ തന്നെയാണോ?
1: ആ, വീട്ടിൽ തന്നെയാണ്. ഞാനും ഹസ്ബൻഡും.
0: എന്താ മൂപ്പര് എന്ത് പറയുന്നു?
1: ആ, ഇവിടെ ഉണ്ട്. ഒന്ന് 1 മിനിറ്റ് കൊടുക്കട്ടെ.
0: ഓ, പിന്നെ എന്താ.
2: ഹലോ.
0: ആ ഹലോ, നമസ്കാരം. ധാരാണ്,
2: നമസ്കാരം.
0: എന്താ പേര്?
2: എന്റെ പേര് ഹരിദാസൻ എന്നാണ്. ഹരിദാസൻ.
0: ഇപ്പോ രണ്ടുപേരും ഉള്ളു എന്ന് പറഞ്ഞു.
2: ആ അതെ അതെ, മക്കളെല്ലാം സെപ്പറേറ്റ് ആയിട്ട്
0: ഓരോ വഴിക്കാണ്. നാട്ടിലുണ്ടോ?
2: ഓ,
0: നാട്ടിൽ തന്നെ ഉണ്ടോ?
2: നാട്ടിൽ ഒരാൾ

0: പുറത്താണ്. ഒരാള് സിംഗപ്പൂരാണുള്ളത്.
1: അപ്പോ
0: ഇവിടെ വയനാട്ടിൽ തന്നെ ഉണ്ട്.
1: ആവശ്യത്തിന് ഒരാൾ അടുത്തുണ്ട്.
0: അതെ അതെ, അത്യാവശ്യത്തിന്.
1: അതെ, അപ്പൊ ഇപ്പൊ അതും ഇല്ലാത്ത കാലമാണല്ലേ. നമ്മളിപ്പോ കാലത്തെ ഒന്നിനെയും നമ്മള് വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അങ്ങനെ ലോകം വലുതാവുന്നു,
0: നടന്നു പോകുന്നു. അതെ അതെ.
1: എല്ലാരും ജോലി ഉണ്ടായിരുന്നോ?
0: ഓ, ജോലി ഉണ്ടായിരുന്നു. സർവീസ് ഒന്ന് കഴിഞ്ഞിട്ട് പറയായി.
1: അതെയോ? ഇവിടെ നാട്ടിലായിരുന്നോ അതോ പുറത്തെവിടെയെങ്കിലായിരുന്നോ?
0: അല്ല, നാട്ടിൽ തന്നെയായിരുന്നു. പല ഭാഗത്തായിട്ട്, കോഴിക്കോട് ഡിസ്ട്രിക്ട്.
1: അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നിപ്പോ ഒരു മഴയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ്.
0: അതെ അതെ, നല്ല ശക്തമായ മഴയാണ്
1: എല്ലായിടത്തും. റെഡ് അലർട്ട് ആണ്, കുട്ടികൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്.
0: ഓ, അതെ അതെ.
1: നമുക്ക് എന്നാ പാട്ട് കേൾക്കാം. പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശു എന്നുള്ള പാട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ അതെ,
0: ശരി,
1: കേൾപ്പിക്കാം കേട്ടോ.
0: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: The Real FM 103.6.
5: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, തത്സമയ പരിപാടിയിൽ പങ്കെടുക്കാം. വാട്സപ്പിൽ ഒരു ഹൈ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്പർ ഇതാണ്, 9400224440. 9400224440. ഈ നമ്പറിലേക്ക് ഒരു ഹൈ ഇട്ടാൽ മതി, നമുക്ക് തിരിച്ചു വിളിക്കാം. ഹലോ, നമസ്കാരം. ഹലോ, ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
6: ഹലോ,
5: ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഹലോ
6: ഹലോ,
5: ആ ഹലോ കേൾക്കുന്നുണ്ട്, പറയൂ.
6: ഹലോ, ശ്രീകാന്ത് വടകര.
5: ആ ശ്രീകാന്തേ പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ശ്രീകാന്തിന് കേൾക്കുന്നില്ലേ?
6: ക്ലിയർ ആണില്ല.
5: ആ കുഴപ്പമില്ല, പറയൂ.
6: കണ്ടാലുള്ള ചെമ്പുള്ളിക്കാട് എന്നുള്ളൊരു പാട്ട്.
5: ആ അത് ഏത് സിനിമയിലെയാ? ഏത്? ആ നേരത്തെ കേട്ടിരുന്നല്ലോ. വേറെ ശ്രീകാന്തിന്റെ അത് ഏത് സിനിമയിലെ, ഏത് സിനിമയിലെ പാട്ടാ ശ്രീകാന്തിന് അറിയോ?
6: സിനിമ ഏതാന്നറിയില്ല.
5: വേറൊരു പാട്ടും കൂടെ പറ നമുക്ക് പെട്ടെന്ന്. ചെമ്പുൾ, ഈ മഴയൊക്കെ ആയതുകൊണ്ട് ചെമ്പുള്ളിക്കാളകളെയൊന്നും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ എളുപ്പമല്ല. വേറൊരു പാട്ട് കൂടി പറയൂ, വേറൊരു പാട്ട് പറയൂ ശ്രീകാന്തും കൂടെ പറഞ്ഞാ. നന്ദനത്തിലെ പാട്ടായിക്കോട്ടെ. ആ ശ്രീകാന്തിന്റെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി കൊടുക്കാം കേട്ടോ പാട്ട്. ഓക്കെ, ഏതാ പാട്ട് വേണ്ടേ നന്ദനത്തില്? കാർമുകിലാ വേണ്ടേ? ആ എന്നാ കൊടുക്കാം. ഓക്കെ, കാർമുകിൽ കൊടുക്കാം. ശരി, ഓക്കെ. താങ്ക് യു.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ്. ഹലോ, ആ ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നില്ലേ?
4: ഹലോ,
0: ആ കേൾക്കുന്നില്ലേ? അല്ല, ഹോൾഡ് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നേരെ ലൈവിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ
4: ഹലോ,
0: ആ ഞാൻ എന്താ, താങ്കൾ, ഞാൻ കേൾക്കുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നുണ്ട്?
4: കേൾക്കുന്നുണ്ട്.
0: ആ ഓ, കേൾക്കുന്നുണ്ട്. ഇതാരാണെന്ന് പരിചയപ്പെടുത്താമോ? നമ്മള് ഫോണിൽ കേൾക്കുന്നില്ല, ഫോണിൽ കേൾക്കുന്നില്ലേ? ഹലോ,
4: ഇതിലൊന്നും വരുന്നില്ല.
0: ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗാനോത്സവം തത്സമയ പരിപാടിയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, നമസ്കാരം. പാട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പങ്കെടുക്കാൻ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. ധാരാളം പേർ വാട്സപ്പിൽ ഹായ് ഇട്ട് കാത്തു നിൽക്കുന്നുണ്ട്. പലരെയും തിരിച്ചു വിളിക്കാൻ കഴിയുന്നില്ല. സാദിഖലി ദുബായിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവിടെ ആകാശവാണിയുടെ ഒരു വലിയ ഫാനാണ്. ചെറുപ്പം മുതൽക്കേ കേൾക്കുന്നു ആകാശവാണി. ആകാശവാണി എന്ന് കേട്ടപ്പോഴേ എൻ്റെ ഉപ്പാനെ ഓർമ്മ വന്നു എന്നൊക്കെയുള്ള ഗൃഹാതുരമായ ചില കുറിപ്പുകളൊക്കെ അദ്ദേഹം അയച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും തിരിച്ചു വിളിക്കാൻ കഴിയുന്നില്ല. ദുബായിലേക്ക് പ്രത്യേകിച്ച് തിരിച്ചു വിളിക്കാൻ എന്തായാലും കഴിയില്ല. നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ. കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കാം. 9400024440. ഇതാണ് നമ്പർ. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, ഇതാരാണ്?
1: ഇത് ഷാജി.
0: ആ ഷാജി, എവിടുന്നാണ്?
1: ഞാൻ മറ്റേ

0: പാലത്ത്.
1: പാലത്താണ് താമസം. ഓക്കെ, എന്താണ് ഷാജി ചേട്ടാ വിശേഷങ്ങളൊക്കെ?
0: നല്ല വിശേഷം.
1: ആ, ഇന്ന് ജോലിക്ക് പോയില്ലേ?
0: ഒന്നും വർക്കുണ്ട്.
1: ആണോ? ആ, ഷാജി എന്ത് വർക്ക്, എന്താണ് ഷാജിയുടെ ഏരിയ?
0: വണ്ടിന്റെ പേച്ച് വർക്ക്.
1: ആ, പാച്ച് വർക്കിംഗ് അല്ലേ?
0: പാലത്ത് വർക്ക്ഷോപ്പിലാണ് അവിടെ.
1: ഓഹോ ഹോ ഹോ,
0: അനീഷിന്റെ
1: വർക്ക്ഷോപ്പുണ്ട്,
0: പെയിന്റിംഗില്.
1: ആ ശരി,
0: അവിടെയാണ് ഇപ്പൊ 2 മാസമായിട്ട് വർക്ക് ചെയ്യുന്നത്.
1: അതല്ലേ, ഈ ഡെന്റിംഗ് വർക്കൊക്കെ ഇപ്പോ പഴയ പോലെ ഒക്കെ ചെയ്യുന്നുണ്ടോ?
0: അങ്ങനെ
1: വരുമ്പോ വരും അല്ലേ?
0: സ്കൂൾ വണ്ടിയില്ലേ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും.
1: അതെ അതെ, വലിയ പബ്ലിക് ട്രാൻസ്പോർട്ടിലും വലിയ വാഹനങ്ങൾക്കൊക്കെ ഇത് ആവശ്യമാണല്ലോ അല്ലേ? മുമ്പ് നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന അംബാസഡർ ഫിയറ്റ് വണ്ടികൾക്കൊക്കെ ഒരു 4 കൊല്ലം കൂടുമ്പോൾ എന്തായാലും ഒരു പെയിന്റിംഗ് ആൻഡ് പാച്ച് വർക്ക് നിർബന്ധമായിരുന്നു അല്ലേ? പുതിയ വണ്ടികൾക്കൊക്കെ അത്തരത്തിൽ വർക്കിന്റെ സാധ്യത കുറഞ്ഞിരിക്കുന്നു അല്ലേ? വേറെന്താ വിശേഷം? ആകാശവാണിയുമായി ഉഷാറായി സ്നേഹബന്ധം, ഹൃദയബന്ധം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അതെയോ, അവിടെയാണ് താമസം? അതെ, മുമ്പ് ഇവിടെ ടൗണിലായിരുന്നു അല്ലേ? അപ്പൊ കുറച്ചും കൂടി നാടൻ പ്രദേശത്തേക്ക് മാറി. കുമാരസ്വാമി, കുമാരസ്വാമിയുടെ നാടൻ പ്രദേശം ഒന്നും അല്ല, വലിയ ടൗൺ ആണ് നമുക്കറിയാം അല്ലേ? ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു നാടൻ പ്രദേശം എന്നൊരു പ്രദേശം ഒന്നുമില്ല. ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയാം അല്ലേ? കുറച്ചും കൂടി വയലൊക്കെ എപ്പോഴും വയലുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കുമാരസ്വാമി അല്ലേ? നമ്മുടെ നന്മണ്ട റൂട്ട് ആ ഭാഗങ്ങളൊക്കെ, കൂടുതൽ ബാലത്ത് ഭാഗങ്ങളൊക്കെ. അതെ, എന്തായാലും ഷാജിക്ക് കുറച്ചു നേരം പരിപാടിയിൽ പങ്കെടുത്ത് രണ്ട് വാക്ക് പറയാനുള്ള ഒരു അവസരമായി. ഞങ്ങൾക്ക് ഷാജിയെ പരിചയപ്പെടാനുള്ള ഒരു ചാൻസും ആയി. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഷാജി ആവശ്യപ്പെട്ടത് തൂവാനത്തുമ്പികളിലെ 1/2 അംഗം പാടി. വേണുഗോപാലും ചിത്രയും പാടിയ ഗാനമാണ് അല്ലേ? ശ്രീകുമാരൻ തമ്പിയുടെ രചന, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം. നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അവിടെ ഉണ്ടോ? വർക്ക് സൈറ്റിലുണ്ടോ? എല്ലാരും ഉണ്ട്.
0: ബിജു,
1: ആ
0: സുബിൻ,
1: ആ അതെ. മുതലാളിയുടെ അഭാവത്തിൽ നമ്മള് പണിയൊട്ടും ക്ഷീണിപ്പിക്കുന്നില്ല. പണി മുതലാളിക്കല്ലേ അല്ലേ? പണി നമുക്കും. എന്തായാലും മുപ്പര് ഞാൻ സുഖമായിട്ട് വരട്ടെ. അപ്പൊ മുപ്പര് എന്തായാലും വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും ഈ വിശേഷങ്ങളൊക്കെ. പാട്ട് കൊടുക്കാട്ടോ. ഓക്കെ.

0: ഗാനോത്സവം. ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ,
0: ആ നമസ്കാരം, ഇതാരാണ്? ഇതാരാ സംസാരിക്കുന്നേ? ഹലോ
1: ഹലോ,
0: ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറയൂ. ഇതാരാ? ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ?
1: ഇല്ല, കേൾക്കുന്നില്ലാരാ?
0: ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. ആ അല്ല, നമ്മളേ ഫോണിലല്ലേ, റേഡിയോയിലല്ലല്ലോ കേൾക്കുന്നേ. ഫോണിലല്ലേ?
1: ഹലോ,
0: ഫോണിലല്ലേ സംസാരിക്കുന്നേ? ഹലോ, ഹലോ, ലൈൻ കട്ടായി പോയി തോന്നുന്നു. നേരത്തെ വിളിച്ച ലൈൻ, നമുക്ക് ഒരു പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചിരുന്നു. വാട്സപ്പിലെ നമ്പറിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുകയല്ല, നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണെന്ന് അറിയാം. ചിലരെ ഇതുപോലെ നമ്മൾ വിളിച്ച് ലൈനിൽ തെറുവാക്കി നിർത്തുമ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു ചെറിയ പ്രായോഗിക പ്രശ്നം തോന്നുന്നുണ്ട്. അത് ടെക്നിക്കൽ ഇഷ്യൂ അല്ല, അവർ കേൾക്കുന്നതിലുള്ള എന്തോ ഒരു അഭാഗമാണ്. ഹലോ,
2: ഹലോ,
0: ആ നമസ്കാരം, ഇതാരാണ്?
2: ഹലോ,
0: കേൾക്കുന്നുണ്ട്, ഇതാരാണ്?
2: സുമതി മേപ്പയായിരുന്നു.
0: എന്താണ് സുമതി ചേച്ചി, മേപ്പയ്യൂർ ഭാഗത്തൊക്കെ വിശേഷം?
2: ഹലോ,
0: ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
2: ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല.
0: ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല?
2: കേൾക്കുന്നില്ലല്ലോ.
0: ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഫോണിലേക്കൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, എന്നാ സുമതി ചേച്ചിയുടെ പാട്ട് പറയൂ.
2: കളിയാട്ടത്തിലെ പിന്നെ വണ്ണാട്ടിപ്പുഴയുടെ തീരത്ത്.
0: അതിപ്പോ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ പാട്ട് പറയൂന്ന് പറഞ്ഞത് എങ്ങനെ കേട്ടു? അപ്പൊ കേൾക്കാത്ത അല്ല പ്രശ്നം. ഓക്കെ, പോട്ടെ, നമുക്ക് അത് കൊടുക്കാം. എന്താ വേറെ എന്താ വിശേഷം?
2: വേറെ നല്ല മഴയാണ്.
0: ആ
2: പിന്നെ
0: മഴ ഒരു വിശേഷം തന്നെയാണ് അല്ലേ? അതിലും അതിലും വലിയൊരു വിശേഷം വേറെ ഉണ്ടോ? മറ്റൊരു വിശേഷം ഉണ്ടോ? അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ വെള്ളത്തിലായി അല്ലേ? ഓ, പറഞ്ഞോളൂ.
2: മക്കള് എമിൽ, അന്വി, അജാൻവി, ആശ്ലി, അമീർ, അതിൽ കൃഷ്ണ, കൃഷ്ണേന്ദു, പൂർണേന്ദു, നിരഞ്ജന.
0: ഓ, എല്ലാം നല്ല വെറൈറ്റി നെയിംസ് ആണല്ലോ. ഇത്രയും പേരൊക്കെ വീട്ടിലുണ്ടോ?
2: ഇവർ വീട്ടിലില്ല.
0: പേരക്കുട്ടികളാണോ?
2: ഞങ്ങൾ എന്റെ മക്കളും മോളെ മക്കളും.
0: ഓ, പേരക്കുട്ടികളാ. ആ ശരി. ഓ, അപ്പൊ ഇവരെല്ലാരും വീട്ടിൽ വന്നാൽ ഒരു വൻ മേള ആയിരിക്കുമല്ലോ. ഓണ വിഷുവിന് ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? അപ്പൊ പിന്നെ പറയണ്ട, രണ്ടു മാസത്തെ ഒരു ആഘോഷത്തിന്റെ തിമർപ്പ് വളരെ വലുതായിരുന്നു അല്ലേ? ഇനിയിപ്പന്ന് വരും.
2: ആ,
0: അതിനുശേഷം പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല.

0: അല്ല പിന്നെ ഈ പരിപാടി കാണില്ലല്ലോ.
1: ആ ഹാ ഹാ ഹാ അതിനുശേഷം പാട്ടുകൾ കുറെ റേഡിയോയിൽ കൂടെ ഒഴുകിപ്പോയി. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, എന്തായാലും ചേച്ചി പറഞ്ഞ പാട്ട് കൊടുക്ക കേട്ടോ. കളിയാട്ടത്തിലെ വണ്ണാത്തിപ്പുഴയല്ലേ, രജനിയും സംഗീതവും കൈതപ്പുരം അല്ലേ. അപ്പോ നമ്മുടെ പേരക്കുട്ടികളും കുട്ടികളിലും മക്കളോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഹലോ,
0: ആ, ഇതാരാണ്?
1: ഞാൻ മധു, കൂലാടി കാവുമട്ടം.
0: കാവുംവട്ടം മധു.
1: ആ,
0: എന്താണ് മധുവേട്ടാ വിശേഷങ്ങൾ?
1: എന്ത് ഇങ്ങനെ പോകുന്നു?
0: അങ്ങനെ പോയാൽ മതിയോ? നമുക്ക് ഊണൊക്കെ കഴിക്കണ്ടേ?
1: ഊണ് കഴിച്ചുകൊടുക്കുകയാണ്.
0: അതെ, പക്ഷെ അതിനിടയിൽ നിർത്താൻ പാടുണ്ടോ?
1: എങ്ങനെ?
0: അല്ല, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ നിർത്താൻ പാടുണ്ടോ? ഇല്ലല്ലോ.
1: ഇല്ല, നിർത്തുന്നൊന്നുമില്ല, കഴിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കാം.
0: അതെ അതെ അതെ, ഒരു ഭാഗത്ത് കൂടെ ഊണ് കഴിക്കുന്നു, ഒരു ഭാഗത്ത് കൂടെ ഫോണിൻ പരിപാടി നടക്കുന്നു. ഞാനിപ്പോൾ ഈ പരിപാടി നോക്കാം നല്ലേ? എന്നാ വെച്ചാലേ, ഈ 1 മണി മുതൽ 2 മണി വരെ ഇവിടെ ഒരു ഭാഗത്തിരുന്ന് കഴിച്ചോണ്ടും നിങ്ങളോട് സംസാരിച്ചാൽ മതി എന്നിപ്പോ ഒരു ഐഡിയ കിട്ടി.
1: അതെ
0: അതെ, അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞ് നിൽക്കുമ്പോഴാണല്ലോ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുക.

0: അത് ശരി. അപ്പം അങ്ങനെ ഉഷാറായിരിക്കുന്നു അല്ലേ. ഇന്ന് മഴയായിട്ട്
1: ഓ ഉഷാറായിരിക്കും.
0: ജോലിക്ക് പോകാൻ പറ്റിയില്ലേ.
1: മഴയൊക്കെ ഗംഭീര മഴയല്ലേ, ഇടിയും ഗംഭീര ഇടിയും.
0: ഇവിടെ ഈ ഭാഗത്ത് ഇടിയില്ല കേട്ടോ,
1: ഏഹ്
0: കോഴിക്കോട്ടേക്ക് ഇടി വെട്ടുന്നില്ല.
1: ഇവിടെ രണ്ട് ഇടി എടുത്തേക്ക് നേരത്തെ ആവാരിടിയാണ്.
0: ഇവിടെ അല്ല, കോഴിക്കോട്ടുകാർക്ക് ഇടിയൊക്കെ പേടിയായതുകൊണ്ട് അങ്ങനെ വെട്ടിയിട്ടില്ല.
1: അങ്ങോട്ട് എത്തിക്കില്ല.
0: നിങ്ങളെ പോലെ അത്ര കരളുറപ്പില്ല ഞങ്ങൾക്ക് ഇടി കേൾക്കാൻ. നിങ്ങൾ എത്ര ഇടി വെട്ടിയാലും കുലുങ്ങാത്ത ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ ഇതിങ്ങനെ തൽക്കാലം അവിടെ വെട്ടട്ടെ, ഞങ്ങളും കൂടി ഇരിക്കട്ടെ. വെട്ടട്ടെ, അങ്ങനെ വെട്ടട്ടെ. നമുക്ക് എന്താ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ഗുരുജി ഒരു വാക്കില് നമ്മളെ പെണ്ണിന്റെ പാട്ട്.
0: ആ ഹാ ഹാ, ആ പാട്ട് കൊടുക്കാട്ടോ.
1: ഓക്കെ,
0: അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷൻ വീട്ടിലെ എല്ലാരോടും പറയൂ.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: യേശുദാസും ചിത്രയും പാടിയ പാട്ടല്ലേ അല്ലേ. ബിച്ചു തിരുമലയുടെ രചന, ജെറിയാമൽ ദേവിന്റെ സംഗീതം. ഓക്കെ, അപ്പൊ ഊണ് തുടരൂ.
1: ആയിക്കോട്ടെ,
0: പാട്ട് ഇവിടെയും തുടരും.
1: ഓക്കെ
0: ആയിക്കോട്ടെ.

0: വിജയകുമാരി ചേച്ചി മുട്ടാഞ്ചേരി എന്നാണ്.
1: ആ മുട്ടാഞ്ചേരി.
0: ആ, ഈ ആകാശവാണിയുടെ വാതിലുകളിൽ മുട്ടിയിട്ടൊന്നും തുറക്കുന്നില്ല.
1: ഇല്ലല്ല, ഇന്ന് അതിയായിട്ടാ, ഭയങ്കര സന്തോഷം. എല്ലാ പരിപാടിയും കേൾക്കലുണ്ട്, വിളിക്കാൻ കഴിയും, വിളിച്ചിട്ട് കിട്ടല്ല, അതുകൊണ്ടാ.
0: അല്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ
1: ശ്രമിച്ച്.
0: അതെ, അപ്പൊ വാട്സപ്പിലാക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. നമ്മള് ഒരു മണിക്കൂർ ഇരുന്ന് ഇങ്ങനെ വിളിച്ച് വിളിച്ച് നമ്മള് മുഷിയണ്ട.
1: ഇപ്പൊ കറണ്ട് പോയി, റേഡിയോ കേൾക്കില്ല, ഞാൻ ഫോണൊക്കെ അപ്പം കേൾക്കുന്നു, കറണ്ട് ഇല്ല.
0: അപ്പൊ അതെ, നേരത്തെ കുറച്ചുപേരൊക്കെ നമുക്ക് സന്ദേശം അയച്ചിരുന്നു, ഒന്ന് കറണ്ട് ഇല്ല, കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു.
1: ഇതുവരെ എന്തായാലും ടൗക്ക് 10 മിനിറ്റ് ആയിട്ടുള്ളൂ പോയിട്ട്.
0: എന്തായാലും രണ്ടും കൂടെ കേൾക്കാനുള്ള യോഗമില്ല,
1: ഇല്ല,
0: ഇനി ഉണ്ടാവുമല്ലോ, യോഗം ബാക്കിയുണ്ട്.
1: വേറെന്താ
0: വിശേഷം?
1: സന്തോഷം. എല്ലാ രാവിലെ റേഡിയം തുറന്നാല് 6 മണിക്ക് തുറക്കൂ, ഉന്നേരം വരെ കേൾക്കൂ.
0: വേറെ വീട്ടിലാരെങ്കിലും ഉണ്ടോ കൂട്ട്?
1: ഇപ്പൊ വിടാറില്ല, ഹസ്ബൻഡ് പോയി, മക്കളും പോയി. ഞാൻ സ്വന്തമല്ലേ.
0: അപ്പൊ ഊണയിക്കാനൊന്നും ആരും വരില്ല, ആരും കാത്തിരിക്കണ്ട. അപ്പൊ പ്രധാന മേളം രാത്രിയാണ്, പകല എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട്, വല്ല മന്തിയോ കാന്താരിയോ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഓടിക്കും, അങ്ങനെയാണോ? അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, ആള് വരുമോ പോട്ടെ. എന്തായാലും സന്തോഷം കേട്ടോ. എന്തായാലും ചേച്ചി സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ചേച്ചി പറഞ്ഞു, പാട്ട് ഇതല്ലേ സുപ്രഭാതം, പണിതീരാത്ത വീട്ടിലെ പാട്ടല്ലേ? ഓ, ആ പാട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അവരൊക്കെ വീട്ടില് വൈകിട്ട് എല്ലാരും എത്തുമ്പോ പറയൂ, നമ്മളിങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു, ഈ പാട്ട് കേട്ടു എന്നുള്ള വിശേഷമൊക്കെ. പാട്ട് കേട്ടില്ലെങ്കിലും റേഡിയോയിൽ കേൾക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്.
1: ആയിക്കോട്ടെ,
0: ഓക്കെ, ശരി, ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ആ യെസ് സാർ,
0: ഓ നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ പുഷ്പരാജ്.
0: ആ സോറി, ആ കോയമ്പത്തൂർ നിന്നല്ലേ? അല്ലേ,
1: അതെ അതെ, കോയമ്പത്തൂർ. ഞാനൊരു വർഷം മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറിന്റെ അടുത്ത് സംസാരിച്ചു.
0: ആ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് കോഴിക്കോട് നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് കോയമ്പത്തൂർ പോയ കഥയൊക്കെ. കോയമ്പത്തൂര് അതേപോലെ ഉഷാറായിരിക്കുന്നു കാര്യങ്ങളൊക്കെ?
1: ആ ഉഷാറായിരിക്കുന്നു, ഉഷാറായിരിക്കും.
0: ഇവിടുത്തെ പോലെ ക്ലൈമറ്റിന്റെ ഇതേ കണ്ടീഷൻ ആണോ അവിടെ?
1: ക്ലൈമറ്റ് ഒരു ചില്ലസ് മാത്രമേ ഉള്ളൂ, നമ്മുടെ പാലക്കാടൊക്കെ മഴ പെയ്യുമ്പോൾ ചില്ലസ് ഉള്ളൂ, അതുണ്ട്.
0: മഴ ഇതുപോലത്തെ ഇഷ്യൂ ഇല്ല അവിടെ അല്ലേ?
1: ഇല്ലല്ല, മഴയൊന്നുമില്ല.
0: അല്ല, തമിഴ്നാട്ടില് സമ്മറിന്റെ, അല്ല ഐ മീൻ സമ്മർ ആണോ? സമ്മർ കഴിഞ്ഞില്ല അല്ലേ?
1: സമ്മർ മദ്രാസിലൊക്കെ ഭയങ്കര ചൂടാണ്.
0: ആ ഇത് പക്ഷേ നമ്മൾ ഈ സഹ്യ പർവ്വതത്തിന്റെ അപ്പുറമായതുകൊണ്ട് കുറച്ചുകൂടി തണുപ്പുണ്ട്.
1: നമ്മള് വെസ്റ്റേൺ ഗാർഡ്സിന്റെ അടുത്തല്ലേ?
0: അതെ അതെ, തൊട്ടപ്പുറത്തല്ലേ. അപ്പൊ കോയമ്പത്തൂര് കുറച്ചുകൂടി നല്ല ക്ലൈമറ്റാ എപ്പോഴും അല്ലേ?
1: നല്ല ക്ലൈമറ്റാ, നല്ല ക്ലൈമറ്റാ.
0: അപ്പൊ ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇനി വരിക നല്ലത്.
1: എല്ലാരും വരൂ വരൂ വരൂ, യുവർ മോസ്റ്റ് വെൽക്കം.
0: എന്താ സാറിന്റെ വിശേഷങ്ങൾ? ഇപ്പോ ഉഷാറായിരിക്കുന്നോ?
1: ഇവിടെ ഉഷാറായിരിക്കും സാർ.
0: ആ അപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ?
1: ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല് ആ ചെറുതായിട്ടൊക്കെ ഉണ്ട്, നാട്ടിൽ പോവും, അടപ്പും വിളപ്പും ഒക്കെ ഉണ്ട്, പണികളൊക്കെ ഉണ്ട്, ചെറിയ ചെറുതെ ചില്ലറ പണികളൊക്കെ ചെയ്യും. റിട്ടയർമെന്റ് ആണ്.
0: അതെ, അന്ന് പറഞ്ഞു, എനിക്ക് അന്ന് സംസാരിച്ച എനിക്ക് ഓർമ്മയുണ്ട്, പുഷ്പരാജ് കോയമ്പത്തൂർ എന്ന് പറഞ്ഞപ്പോഴേ പഴയ കോഴിക്കോടൻ അനുഭവങ്ങളൊക്കെ അന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ കാര്യമൊക്കെ.
1: ഞാൻ കേട്ടിച്ചില്ലായിരുന്നല്ലോ.
0: അതെ അതെ, അന്ന് സൂചിപ്പിച്ചിരുന്നു. അതെ
1: അതെ അതെ അതെ,
0: അതെ, അന്ന് നമ്മൾ അതൊക്കെ പറഞ്ഞു, മൂവി അന്നത്തെ കോഴിക്കോടൻ ചിത്രങ്ങളുടെ കാര്യവും കെ ടി സിയുടെ പ്രൊഡക്ഷന്റെ കഥയൊക്കെ അന്ന് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്.
1: എനിക്ക് ഈ പാട്ട് എനിക്ക് എന്റെ കോഴിക്കോടുള്ള ഫ്രണ്ട്സിന് ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ആ ചൂളയിലെ പാട്ടല്ലേ പറഞ്ഞു, താരകേ?
1: അതെ, ചൂള താരകേ.
0: ആ ഓക്കെ, സത്യനന്ദിക്കാടിന്റെ രചന, രവീന്ദ്രന്റെ മ്യൂസിക്. ആർക്കാ ഡെഡിക്കേഷൻ?
1: നമ്മളെ ഒരു ഗംഗാധരൻ, പിന്നെ ശ്രീകുമാർ, സുരേഷ്.
0: ഓക്കെ,
1: ശ്രീകുമാർ പുതിയങ്ങാടിയിലുള്ള ആളാണ്. ഗംഗാധരൻ ചേളല്ലൂര്.
0: ഓക്കെ, എന്തായാലും അവരൊക്കെ കേട്ടിട്ട് ഒരു റീയൂണിയൻ കോയമ്പത്തൂർക്ക് വരട്ടെ, വെച്ച് പിടിക്കട്ടെ. അതെ, ഒരു വണ്ടി പിടിച്ച് വരട്ടെ. ഓക്കെ എന്നാൽ, താങ്ക് യു.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം സുജ, സാങ്കേതിക സഹായം ഷഹനാസ്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.

0: ആകാശവാണി.
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, പ്രവീൺരാജ് കിളിമാനൂർ, സുദർശനൻ കുടപ്പനമൂട്.

0: സംവിധാനം PA ബിജു.
1: സാധാരണ കുറ്റാന്വേഷണം പ്രതിയുടെ കുറ്റസമ്മതത്തോടെ അവസാനിക്കുമെങ്കിൽ പെട്രോവിച്ചിന്റെ കുറ്റാന്വേഷണം അവിടെ ആരംഭിക്കുന്നതേയുള്ളൂ. നാടകത്തിന്റെ ഈ ഭാഗത്ത് നായകൻ പെട്രോവിച്ചാണെന്ന് തോന്നുന്നു. യഥാർത്ഥ നായകൻ രണ്ട് സ്ത്രീകളെ തലമണ്ട തകർത്തുകൊന്ന റസ്കോൾനിക്കോവ് ഇപ്പോഴല്പം പരുങ്ങലിലാണോ? റഷ്യയിലാണ് കഥ നടക്കുന്നത്. 160 വർഷം മുൻപ് 1917 ഒക്ടോബർ വിപ്ലവത്തിന് പീറ്റേഴ്സ്ബർഗിൽ ഞാറ്റടി ഒരുക്കുന്ന കാലത്ത് പട്ടണപ്പാടത്തിലേക്ക് പറിച്ചു നട്ട കതിർക്കനമേറ്റാൻ കെൽപ്പുള്ള ഒരു കിളിർപ്പായിരുന്നു നിക്കോ. അലിയോവനെ എന്നു പേരുള്ള അടുത്തു വളർന്നു വന്ന ഒരു കളയെ പിഴുതെടുത്തു നിക്കോ. പിന്നൊരു പേമാരിയും കൊടുങ്കാറ്റും പ്രളയവും. കത്തുന്ന മെഴുകുതിരിക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നതുപോലെ ഭ്രമണം ചെയ്യുകയാണ് പെട്രോവിച്ചിനു ചുറ്റും നിക്കോ. ഇപ്പോൾ ഈയാമ്പാറ്റ തലകുത്തി തീയിലേക്ക് വീഴുമോ, അതോ പാറ്റയുടെ ചിറകടിക്കുന്ന കാറ്റിൽ തീ അണഞ്ഞുപോകുമോ? കാത്തിരുന്നു കാണാം.
2: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
3: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ, ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
2: ഇതൊരു പാഠമാണ്. പൂച്ച എലിയയിട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
3: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
4: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
3: ഹേ റസ്കോൾനിക്കോ, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
5: പറഞ്ഞു പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.
3: നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ ഞാൻ നിരുപദ്രവമായ തമാശകൾ പറഞ്ഞ് കളിപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ, അങ്ങനെ വിശ്വസിച്ചോളൂ. മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ യുവാവാണ്. തമാശ നിറഞ്ഞ യുക്തിവാദങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നു.
4: ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. അതിൽ വിശേഷിച്ചൊന്നുമില്ല.
3: അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ശരി. സൈനിക കാര്യങ്ങളിൽ ഓസ്ട്രിയക്കാരെ നോക്കൂ. രേഖകൾ പ്രകാരം അവർ നെപ്പോളിയനെ തോൽപ്പിച്ച് തടവുകാരനാക്കി.
4: ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ പഠനമുറിയിലിരുന്ന് ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് അതിന് സാധിച്ചത്.
3: ബുദ്ധിപരമായി നീങ്ങുന്ന യുവാക്കൾ സ്വയം പരിധികൾ ലംഘിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ വിവേകപൂർവം പ്രകടിപ്പിച്ചതുപോലെ അവൻ അതിബുദ്ധിയോടെ ഭംഗിയായി നുണ പറയും.
5: ഏയ്, എന്താണ് നിങ്ങളിങ്ങനെ വിളർത്തു പോയത്? ഈ മുറിയിൽ ശുദ്ധവായുവിന്റെ സഞ്ചാരമില്ലാഞ്ഞിട്ടാണോ?
3: ഞാൻ ജനാല തുറന്നടാം.
2: ഏയ്, വേണ്ട സാർ വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ബുദ്ധിമുട്ടണ്ട, വേണ്ട.
3: വേണ്ടെങ്കിൽ വേണ്ട.
5: എന്റെ സംസാരം നിങ്ങൾ അസ്വസ്ഥനാക്കുന്നു അല്ലേ? ഞാനത് മനസ്സിലാക്കുന്നു.
2: ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനാണ് ആ വൃദ്ധയെയും അവരുടെ സഹോദരി ലിസബറ്റേയും കൊന്നതെന്ന്. അതായത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഇത്തരം സംസാരം കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് നിയമാനുസൃതമായി വിചാരണ ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുക. പക്ഷെ വെറുതെ ഇട്ട് എന്നെ ഇങ്ങനെ അപഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ അനുവദിക്കില്ല.
3: നല്ലവനായ ദൈവം,

0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തെ? നിങ്ങൾക്ക് എന്തു പറ്റി?
1: ഞാൻ അനുവദിക്കില്ല സാർ, അനുവദിക്കില്ല.
0: ഏ, കുറച്ച് ശുദ്ധവായു ശ്വസിക്കൂ, നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കൂ. നിങ്ങൾക്ക് തീരെ സുഖമില്ല, വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അസ്വസ്ഥത മാറും, വേഗം സുഖപ്രാപിക്കുകയും ചെയ്യും.
1: വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല.
0: അതെ, നിങ്ങൾക്ക് ചെറിയൊരു ആഘാതമുണ്ടായി. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പഴയ അസുഖം വീണ്ടും വരുത്തി വയ്ക്കും. ഹാ, ഇന്നലെ ലൂഷിൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുപാട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
1: അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു?
0: അതെ, എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടെന്താ? റസ്കോൾനിക്കോവ് എനിക്ക് നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ അറിയാം. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. രാത്രിയിൽ മുറി വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാനായി നിങ്ങൾ ആ കെട്ടിടത്തിൽ പോയതും ബെല്ലടിച്ച് പുറത്ത് കാത്തു നിന്നതും രക്തം എവിടെയെന്ന് ചോദിച്ച് ജോലിക്കാരനെയും കാവൽക്കാരനെയും അമ്പരപ്പിച്ചതും എല്ലാം എനിക്കറിയാം. അതെ, അപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ നന്നായി എനിക്കറിയാം, എനിക്കറിയാം.
1: ഞാൻ ആ കെട്ടിടത്തിൽ പോയതിനെ കുറിച്ച് എങ്ങനെയാണ് ലൂഷൻ അറിഞ്ഞത്?
0: അയാൾ തന്നെ അതെന്നോട് പറഞ്ഞു. ഞങ്ങൾ നിയമ നടപടിക്കിടെ ഇതേ രീതിയിലൊരു കേസ് കേൾക്കാനിടയായി. മനഃശാസ്ത്രപരമായ കേസ്, അസുഖകരമായ കേസ്, കൊലക്കുറ്റം ഏറ്റെടുത്ത ഒരാളുടെ കേസ്. അയാൾ കൊലയാളി അല്ലെങ്കിലും വെറുതെ ആ കുറ്റം സമ്മതിച്ചു.
1: അതെങ്ങനെ? അതെങ്ങനെ നിരപരാധി കുറ്റവാളിയായി?
0: ഒരുതരം ചിത്തഭ്രമമാണത്. അയാൾ യാദൃശ്ചികമായി ആ കൊലപാതകികൾക്ക് അവസരമൊരുക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മനസ്സാകെ തകർന്നു. അനാവശ്യ കാര്യങ്ങൾ വിഭാവന ചെയ്യാൻ തുടങ്ങി. താൻ തന്നെയാണ് കൊലപാതകി എന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു.
1: അത് സാധ്യമാണോ? എനിക്ക് ചിത്തഭ്രമം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെയും നിങ്ങൾ അത് പറഞ്ഞു, ഊന്നി പറഞ്ഞു.
0: റസ്കോൾനിക്കോ, നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ കുറ്റവാളിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ആയിരുന്നെങ്കിൽ സ്വബോധത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് സമ്മതിച്ചേനെ.
1: എന്താണ് ഇയാൾ പെട്ടെന്ന് നിറം മാറുന്നത്? ഇത് ഇയാളുടെ ഒരു തന്ത്രമായിരിക്കും, അന്വേഷണത്തിന്റെ കൗശലം.
0: ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ സുഹൃത്ത് എന്റെ ബന്ധു റസുമുഖിനെ കുറിച്ചാണ്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ എന്റെ അടുത്ത് വന്നത്. അതിൽ നിങ്ങളുടെ പങ്ക് മറച്ചുവെച്ചില്ലല്ലോ. നിങ്ങളുടെ പ്രേരണ മൂലമാണ് അവൻ വന്നതെന്ന് നിങ്ങൾ ഊന്നി പറയുന്നു.
1: നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. എല്ലാ കാര്യങ്ങളും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ നിങ്ങൾ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തൊരു സൂത്രശാലിയാണ് നിങ്ങൾ!
0: ഓ, അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു റസ്കോൾനിക്കോവ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അസുഖം അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇപ്പോൾ പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അത് ചെയ്യാതെ നിങ്ങളവരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്കതെങ്ങനെ അറിയാം? എന്തിനാണ് അതിൽ ഇത്ര താല്പര്യം? ഇതിന്റെ അർത്ഥം തന്നെ എന്നെ പിന്തുടരുന്നു എന്നല്ലേ?
0: ഹാ, നിങ്ങൾ പിന്നെയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിധത്തിലാണോ ഞാൻ പ്രതികരിക്കുക? ചോദ്യം ചെയ്യും, ഔദ്യോഗിക രീതിയിൽ ഞാൻ തെളിവെടുത്തേനെ, നിങ്ങളുടെ താമസ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയേനെ, ഒരുപക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്തേനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു സംശയവുമില്ല.
1: സാർ, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, നിങ്ങൾ നുണ പറയുന്നു.

0: ഏയ്, നിങ്ങളാണ് കുറ്റവാളി എന്ന് ആര് പറഞ്ഞു? കുറ്റവാളി കുറ്റം സമ്മതിച്ചല്ലോ.
1: ആരാണ് കുറ്റവാളി?
0: നിക്കോള പെയിന്റർ.
1: അല്ല, അല്ല, അല്ല.
0: നിക്കോളയെ കൊണ്ടുവരും. ആ ഇരട്ട കൊലക്കുറ്റത്തിന്റെ പ്രതി.
2: സാർ, ഞാനാണ് ആ കൊലപാതകി.
0: ആരെ കൊന്നു?
2: അലിയാന ഇവാനോവിനെയും അവരുടെ സഹോദരി ലിസവിറ്റയെയും.

0: സാർ, ഞാനാണ് ആ കൊലപാതകി.
1: ആരെ കൊന്നു?
0: അലിയാന ഇവാനോവിനെയും അവരുടെ സഹോദരി ലിസവിറ്റയെയും.
1: എന്താ ആയുധം ഉപയോഗിച്ചാണ് കൊന്നത്?
0: കോടാലി കൊണ്ട്. ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു.
1: നിങ്ങൾ ഒറ്റയ്ക്കാണോ ആ കൃത്യം ചെയ്തത്?
0: അതെ.
1: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾക്ക് പോകാം. യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ജോലി കുറഞ്ഞു. ഇനി എന്റെ ജോലി തുടങ്ങുന്നില്ലേയുള്ളൂ. മനസ്സിലായോ? ഏ

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 41-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ ഉമ്പായി പാടിയത്.

ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:24. 438.6 മീറ്ററിൽ 684 kHz കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയി പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ജെറി അമൽദേവ്.

ഗപ്പി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സൂരജ് സന്തോഷ് പാടിയത്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നു വിഷ്ണു വിജയ്.

ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികളെഴുതി, ഷാൻ റഹ്മാൻ സംഗീതം നിർവഹിച്ച്, വിനീത് ശ്രീനിവാസൻ, കാവ്യ അജിത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സ്വനന്ദ് കിർക്കയുടെ വരികൾക്ക് ശന്തനു മൊയ്ത്ര സംഗീതം നിർവഹിച്ച് ഷാൻ, ശന്തനു മൊയ്ത്ര എന്നിവർ പാടിയ ഗാനം.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ഐക്യഭാരതി.
1: ആകാശവാണി കോഴിക്കോട്. ഐക്യഭാരതി.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
1: എൽ പി ജി പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY യുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 kg സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 kg സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു.

0: കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ പിഎം ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: The two leaders exchanged views on the evolving security situation in West Asia. Prime Minister expressed deep concern over the escalation of tensions and reaffirmed India's strong condemnation of attacks on Kuwait's sovereignty and territorial integrity. He reiterated the call for de-escalation, dialogue and diplomacy for earliest restoration of peace and stability. Union Health and Family Welfare Minister Jagat Prakash Nadda has said that in the last 10 years, the government is continuously strengthening the healthcare facilities for women during pregnancy through the Pradhan Mantri Surakshit Matritva Abhiyan. Mr. Nadda said this while launching the nationwide celebrations to commemorate 10 years of the Pradhan Mantri Surakshit Matritva Abhiyan in New Delhi today. Union Education Minister Dharmendra Pradhan today visited the National Testing Agency headquarters and reviewed preparations for the re-NEET exam, which is going to be held on the 21st of this month. Talking to reporters outside the NTA headquarters in New Delhi, the minister said that the centre has ensured that all necessary measures are being taken while maintaining complete confidentiality from the preparation of the question papers to all subsequent procedures. In US, thousands of skilled immigrants are set to benefit after a federal judge struck down the Trump administration's proposed $1 lakh H-1B visa fee and called it unlawful. US District Judge Leo Sorokin issued the decision following a lawsuit filed by 20 Democratic State Attorneys General. The lawsuit challenged a policy announced by President Donald Trump in September last year that sought to increase the H-1B visa application fee from about $2,000 to $1 lakh. And that is the end of this news bulletin.
1: Akashavani, Kozhikode. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: കോഴിക്കോട് ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വിക്ടോറിയ 2026 പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവുന്നതെന്നും വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം കഴിവുകളും പരിമിതികളും മനസ്സിലാക്കിയാവണം കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളുമാണ് തലമുറകൾക്ക് പ്രയോജനപ്പെടുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങിയ വകുപ്പുകൾ ഫലപ്രദമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി പ്രത്യേക ജാഗ്രതയും മുൻകരുതലുകളും ആവശ്യമാണ്. ആശുപത്രിയിൽ മരുന്നും മറ്റ് സജ്ജീകരണങ്ങളും ആവശ്യത്തിന് ഉറപ്പാക്കണം. മഴക്കാലത്ത് സ്കൂളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ഓടകൾ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും വിലയിരുത്തി. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വിവിധ വകുപ്പിൽ നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങൾ കലക്ടർ വിശദീകരിച്ചു. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, തദ്ദേശ വകുപ്പ്, വനം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, KSEB, ഫിഷറീസ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വകുപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സബ് കലക്ടർ S ഗൗതം രാജ്, സിറ്റി പോലീസ് കമ്മീഷണർ മറിൻ ജോസഫ്, റൂറൽ SP T ഫറാഷ്, ADM P അഖിൽ, അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ M സജീദ്, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശമുണ്ടായ കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ കൃഷിമന്ത്രി T സിദ്ദീഖ് സന്ദർശിച്ചു. കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി ദുരിതബാധിതരായ കർഷകരെ നേരിൽ കാണുകയും അവരുടെ പരാതികളും നാശനഷ്ടങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും കർഷക പ്രതിനിധികളുടെയും യോഗവും ചേർന്നു. ദുരിതബാധിതരായ കർഷകർക്ക് കൃഷിവകുപ്പ് സഹായം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനായി വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൃഷിനാശമുണ്ടായ കർഷകർ

0: ഒക്കെ നഷ്ടപരിഹാരത്തിനൊക്കെ അപേക്ഷിക്കാനുള്ള തീയതി ദീർഘിപ്പിക്കും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള റബ്ബർ, കുരുമുളക്, കവുങ്ങ്, തെങ്ങ്, ഗ്രാമ്പു, ജാതി, കൊക്കോ, കശുമാവ് തുടങ്ങിയ വിളകളെ പുനഃക്രമീകരിച്ച കാലാവസ്ഥാടിസ്ഥാന വിള ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തും. 5 ഏക്കറിന് മുകളിൽ കൃഷിയുള്ള കർഷകർക്ക് കൂടി നിലവിലുള്ള LSTD പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സാധ്യത പരിശോധിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വിത്ത് തേങ്ങ സംഭരണ വില പരിഷ്കരിക്കുമെന്നും പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KM അഭിജിത്ത് MLA, കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഘാ പൊയിലുംപറത്ത്, ജില്ലാ കൃഷി ഓഫീസർ TP അബ്ദുൽ മജീദ് എന്നിവരും സംബന്ധിച്ചു. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ കോഴിക്കോട് സിറ്റി ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ലയോള സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ റോയി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന 175 വിദ്യാലയങ്ങളും ഓപ്പറേഷൻ തൂഫാന്റെ സ്കൂൾ തല ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്ലാന്റ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന പേരിൽ ഒരു ഫലവൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ലഹരി മരുന്നിനെതിരെ വ്യാപകമായി നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നതിനായി ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനകളും ശക്തമാക്കി. പ്രത്യേക പരിശീലനം ലഭിച്ച 296 ബ്ലാക്കി എന്ന സ്നിഫർ നായയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. അതിവേഗത്തിൽ മണം പിടിച്ച് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ ഇവക്ക് സാധിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ മാസങ്ങളോളം നീണ്ട പ്രത്യേക പരിശീലനമാണ് ഈ ഇനം നായ്ക്കൾക്ക് നൽകുന്നത്.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും മാറുന്ന കാലാവസ്ഥയും മത്സ്യസമ്പത്തും ഡോക്ടർ അനുലക്ഷ്മി ചെല്ലപ്പൻ സീനിയർ സയന്റിസ്റ്റ് പങ്കെടുക്കുന്നു. 7:20 കമ്പോളവില നിലവാരം കാലാവസ്ഥ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 8:45 സമാചാർ സന്ധ്യ. 9:00 വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ. കോട്ടയ്ക്കൽ നാരായണനും സംഘവും പങ്കെടുക്കുന്നു. 10:00 ചലച്ചിത്രഗാനങ്ങൾ. 11:00 NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:00 വചനാമൃതം MT നിലമ്പൂർ അവതരിപ്പിക്കുന്നു. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലി, ജി കുമാരപിള്ളയുടെ വെളിച്ചം എന്ന കവിത ആലപിക്കുന്നത് മൃദുല. തുടർന്ന് പ്രഭാത ഗീതം. ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃത വാർത്തകൾ. 7:00 ഓപ്പൺ ഫോറം സ്മൃതി സാക്ഷ്യം. ആരോഗ്യം അമൂല്യം ഡോക്ടർ റീന CP പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് വാർത്തകൾ. തുടർന്ന് കൃഷിദീപം, റിഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:25 മലയാളം വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:00 സമാചാർ പ്രഭാത്. 8:15 വാർത്തകൾ. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം. തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിതഗാനം. 10:00 NHM റേഡിയോ ഹെൽത്ത് പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10-12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:00 വാർത്ത. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 4:45 ചലച്ചിത്രഗാനങ്ങൾ. 5:00 തിരുവാതിരക്കളിപ്പാട്ടുകൾ TM നിർമ്മലാരാജയും സംഘവും അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ.

6:10 ജില്ലാ വൃത്താന്തം കോട്ടയം, 6:15 അറിയിപ്പുകൾ, 6:20 സംസ്കൃത വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും കയറ്റുമതി പ്രോത്സാഹനത്തിനായി കൽപ്പറ്റയിൽ നടന്ന വയനാട് ടു ദ വേൾഡ് ഗ്ലോബൽ മീറ്റ് റിപ്പോർട്ട്. 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ, 7:25 മലയാളം വാർത്തകൾ, 7:35 യുവവാണി, സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് ബാൻഡായ റെസിസ്റ്റോ മ്യൂസിക അവതരിപ്പിക്കുന്ന പരിപാടി, 8:00 റിയൽ FM പോഡ്കാസ്റ്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ഫീലിംഗ് സോങ്, 8:45 സമാചാർ സന്ധ്യ, 9:00 വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 11:00 ലളിതഗാനം, 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. അറിയിപ്പ് അവസാനിച്ചു.

കൃഷി സമ്മേളനം പ്രാരബ്ധം. സമ്മേളനേസ്മിൻ ബ്രാസീൽ, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, സംയുക്ത അറബ് അമിരാത് അന്യഭ്യ സദസ്യരാഷ്ട്രേഭ്യ പ്രതിനിധയ സഹഭാഗിത്വം കുർവന്തി. ഏകവിംശതി ദേശേഭ്യ കൃഷിമന്ത്രിണ വരിഷ്ഠാധികാരിണ വിശേഷജ്ഞാശ്ച സമാവിഷ്ടാ സന്തി. അദ്യ ബഹൂനി സത്രാണി അത്ര സമായോജിതാനി സന്തി, യഥാ ഖാദ്യസുരക്ഷ, കൃഷി നവോന്മേഷ, പര്യാവരണാനുകൂല കൃഷി, കൃഷിവാണിജ്യം, ലഘു കൃഷകാണാം സശക്തീകരണം ഇത്യാദയ വിഷയ അപി അത്ര ചർച്ചാർജന്തി. ജോജീല സുരംഗ പരിയോജനയാ അദ്യ മഹത്വപൂർണ കീർത്തിസ്തംഭ അധിഗതഃ. അനയാ സഫലതയാ കശ്മീരോപത്യകായാ ലദ്ദാഖ പ്രദേശസ്യ ച മധ്യേ സർവവിധ സംയോജനസ്യ ദീർഘകാലികോ സ്വപ്നഃ പരിപൂർണതാം പ്രതിയാസ്യതി. മാർഗ പരിവഹന രാജമാർഗ മന്ത്രി നിതിൻ ഗഡ്കരിവര്യഃ അദ്യ ലദ്ദാഖേ മിനിമാർഗ പ്രദേശേ മുഖ്യസ്യ ജോജീലാ സുരംഗസ്യ അന്തിമം കാര്യം സമ്പാദ്യ സമ്പന്നം കൃതവാൻ. ഇദം ഐതിഹാസികം ക്ഷണം വിദ്യതെ ഇതി വർണയൻ അസൌ ഉക്തവാൻ യത് ഏഷഃ സുരംഗഃ കശ്മീർ ലദ്ദാഖയോർമധ്യേ യാതായാത സുവിധാം സുനിശ്ചേഷ്യതി. തേന ഏതദപി ഉക്തം യത് സുരംഗഃ ശ്രീനഗർ ലേഹ നഗരയോർമധ്യേ വർഷപര്യന്തം നിർബാധ സമ്പർക്കം സാധയിഷ്യതി. സാമരിക ഗതിശീലതാം പര്യടന വികാസം സ്ഥാനീയ അർത്ഥവ്യവസ്ഥാം ച പ്രവർദ്ധയിഷ്യതി. ഏഷഃ 0.15 കിലോമീറ്റർ ദീർഘഃ വർത്തതി. സംസ്കൃത വാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാല പട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എയർ ചലദൂർഭാഷീയതന്ത്രാംശേപി ഉപലബ്ധോ ഭവിഷ്യതി. പാകിസ്ഥാന അധികൃത കശ്മീരെ പ്രദർശനകാരിണാം സുരക്ഷാസേനാഭിസ് സഹ സഞ്ജാതേഷു സംഘർഷേഷു ത്രിംശത്തോധികാഃ ജനാഃ മൃതാഃ പ്രായഃ 200 ജനാശ്ച വ്രണിതാഃ അഭവന്. ഭാരതം സംയുക്തരാഷ്ട്രസംഘേ പാകിസ്ഥാനസ്യ ഭാരതം പ്രതി ചിരസ്ഥായി ശത്രുത്വം സംവർദ്ധയിതും ധാർമ്മിക കുപരിഭാഷായാഃ ഉപയോഗേന നാഗരികാണാം മധ്യേ ദ്വേഷ അഭിവർദ്ധാത്മികസ്യ സംഘടിത കമാർഗസ്യ സഞ്ചാലനം കുർവന് അസ്തീതി ദൃഢതയാ നിന്ദാം അകരോത്. സംയുക്തരാഷ്ട്രസംഘസ്യ സുരക്ഷാ പരിഷദഃ സത്രേ ഭാഷമാണഃ സംയുക്തരാഷ്ട്രസംഘേ ഭാരതസ്യ സ്ഥായി പ്രതിനിധിഃ പർവതാത്ഥീനി ഹരീശഃ പാകിസ്ഥാനദേശം സ്വക്ഷേത്രസ്യ അന്തഃ കാര്യം കുർവന്തി ഉഗ്രവാദി സംഘടനാനി ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ ഇതി ലക്ഷ്യീകൃത്യ രാഷ്ട്രപ്രായോജിത ദുഷ്പ്രചാരസ്യ പ്രചാരം അകരോതിതി നിന്ദാം അകരോത്. ഇറാൻ ഇസ്രായേൽ ദേശയോർമധ്യേ തീവ്രയുദ്ധാനന്തരം സഞ്ജാതേന യുദ്ധവിരാമേണ സമ്പൂർണേ പശ്ചിമേഷ്യാദേശേ ചിന്തയാ സ്ഥിതി ദുർബലാ ദൃശ്യത്തെ. യദ്യപി പ്രത്യക്ഷതയാ പ്രക്ഷേപാസ്ത്രാണാം ആദാനപ്രദാനാനി മന്ദിഭൂതാനി സന്തീതി കഥ്യത്തെ, തഥാപി ഉഭയപക്ഷൌ ഉച്ച സൈന്യ ജാഗരൂകതായാം തിഷ്ഠതഃ അധികാരിണശ്ച സ്ഥിതിം അസ്ഥിര്യൈവ അസ്തീതി പൂർവസൂചനാം ദദതി. ഝാർഖണ്ഡ് രാജ്യം ദേശസ്യ ശേഷഭാഗേന സഹ അദ്യ മഹത്തെ സ്വാതന്ത്ര്യയോദ്ധായ ധരതി ആബാ ഭഗവാൻ ബിർസമുണ്ട ഇത്യസ്മൈ തസ്യ പുണ്യതിഥൌ ശ്രദ്ധാഞ്ജലിം അർപ്പയതി. ഭാരതസ്യ സ്വാതന്ത്ര്യസംഘർഷസ്യ ഇതിഹാസെ ഏകം നാമസ്തി യോ ഹി ജലവനധരായാഃ രക്ഷണാർത്ഥം ബ്രിട്ടീഷ് ശാസനസ്യ ആധാരം ഉദ്വേലയത്. കേവലം 25 വയസ്സി രാഷ്ട്രായ സ്വപ്രാണാൻ സമർപ്പയൻ ഭഗവാൻ ബിർസമുണ്ട ഐതിഹാസികസ്യ ഉൽഗുലാൻ ആന്തോലനസ്യ നേതൃത്വം കൃതവാൻ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന കർണാടകെ അരുണാചലപ്രദേശ അസമ മേഘാലയ ച ഗുരുവാസരം യാവത് അതിവൃഷ്ടേ അനുമാനം അഭിവ്യക്തം. കർണാടകസ്യ കേഷുചിത് ഭാഗേഷു കേരളേ മാഹെ പ്രദേശെ ച രക്തസഞ്ചേതന പ്രസാരിതാസ്തി. ദില്ലി ഹരിയാണ ചണ്ഡീഗഡ് പഞ്ചാബ് ഹിമാചല പ്രദേശ് ജമ്മുകശ്മീർ ലദ്ദാഖ് ഉത്തരപ്രദേശ് വിദർഭ പശ്ചിമ രാജസ്ഥാനേ ച ഊഷണതരംഗാണാം പ്രബല സംഭാവന പ്രകാശിതാസ്തി. വിദേശമന്ത്രി ഡോ എച്ച് ജയശങ്കര അവദത് യത് ഗത ദ്വാദശ വർഷേഷു ദേശസ്യ വിദേശനീതൌ മഹത്വപൂർണ പരിവർത്തനം അഭവതിതി. സാമാജിക പ്രസാര മാധ്യമേ തേനോക്തം യത് അസ്മിൻ കാലാവധൌ സർവകാരഃ സാമാന്യ നാഗരികേഭ്യഃ നിർഗമനം പ്രലേഖാദീനാം സത്യാപനാദീനി സൗകര്യകാര്യാണി അവിരാമതയാ കൃതവാൻ. നാഗരികേഭ്യഃ പൂർണ സമർത്ഥനം ച പ്രാദദാത്. സഹ അവദത് യത് സർവകാരേണ ഭാരതീയ

0: നൈഹി ഭാരതീയാഹ പൂർണ ആത്മവിശ്വാസേന ദൃഢതയാ ഗർവേണ ച വിദേശയാത്രാം കർത്തും സമർത്ഥാഹ അഭവന്നീതി. പ്രധാനമന്ത്രി സുരക്ഷാ മാതൃത്വ അഭിയാനസ്യ ദശവർഷ പൂർത്തിം സ്മരൻ മഹിളാ ബാലവികാസ മന്ത്രി അന്നപൂർണാദേവി അദ്യ ഉക്തവതി യത് പ്രത്യേക നവജീവന മാതുഃ ഗർഭാത് ആരഭ്യതെ. ഗർഭാവസ്ഥായാഃ പ്രത്യേക ചരണേന സഹ സുരക്ഷിതസ്യ സ്വസ്ഥസ്യ ആദരയുക്തസ്യ ച പരിചർച്ചായാഃ അധികാരോപി ദത്തെ. സാമാജിക പ്രസാര മാധ്യമേ സാ അകഥയത് യത് വിഗത ദശകേ ലക്ഷോപലക്ഷ ഗർഭിണി മഹിളാനാം സമയോചിത സ്വാസ്ഥ്യ പരീക്ഷണാനി വിശേഷജ്ഞാനാം പരാമർശാനി ഉന്നത് മാതൃ സ്വാസ്ഥ്യ സേവാശ്ച പ്രദാനോപക്രമഃ സുരക്ഷിത് മാതൃത്വം ജന ആന്ദോലനം അകരോദിതി. സാ അകഥയത് ഏഷാ ന കേവലം യോജനാ അസ്തി അപിതു പ്രത്യേകം മാത്രേ തസ്യാഃ ഗർഭസ്ഥ ശിശവേ ച സ്വസ്ഥ ഭവിഷ്യായ സർവകാരസ്യ ഏകാ പ്രതിബദ്ധത അപി വർത്തതേ.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം.
1: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ

0: പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഒരുപാട് വള്ളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിലെ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകൾ എല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3 അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള

0: പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ വള്ളസദ്യ സെപ്റ്റംബർ 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
1: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ വയലും വീടും, മാറുന്ന കാലാവസ്ഥയും മത്സ്യസമ്പത്തും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനുലക്ഷ്മി ചെല്ലപ്പൻ.
1: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭൂമിയുടെ മുക്കാൽ ഭാഗവും കടലാണ് കോടാനുകോടി ജീവജാലങ്ങൾക്ക് അഭയമേകുന്ന നീലക്കടൽ. നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജന്റെ പകുതിയിലധികവും നൽകുന്നത് ഈ സമുദ്രങ്ങളാണ് എന്നതിൽ അതിശയോക്തിയില്ല. നമ്മുടെ ഉപജീവനവും സംസ്കാരവും ഭക്ഷണവുമെല്ലാം ഈ കടലുമായി ഇഴചേർന്നു കിടക്കുന്നു. പക്ഷേ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കടലിന്റെ താപനില ഉയരുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് നമ്മുടെ മത്സ്യസമ്പത്തിനെ തന്നെ സാരമായി ബാധിക്കുന്നു. കടലിലെ അമ്ലവൽക്കരണവും ഓക്സിജന്റെ കുറവും വലിയൊരു നാശത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നീലക്കടലിന്റെ ആഴങ്ങളിലെ ഈ മാറ്റങ്ങളെക്കുറിച്ചും വരും തലമുറയ്ക്കായി മത്സ്യസമ്പത്ത് എങ്ങനെയൊക്കെ കാത്തുസൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനുലക്ഷ്മി ചെല്ലപ്പൻ. നമസ്കാരം മാം.
1: നമസ്കാരം.
0: കടൽ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഒരു വിസ്മയമാണ്. എത്ര കണ്ടാലും കൊതി തീരാത്തതും മതി വരാത്തതും ഒന്നാണ് കടൽ കാഴ്ചകളും. അതിൽ കൂടുതൽ നമ്മൾ കടലിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകാശ സംശ്ലേഷണം, അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു 70% എങ്കിലും നമുക്ക് കിട്ടുന്നത് കടലിൽ നിന്നാണ് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് കടലിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്?
1: കടൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 70% നമ്മൾ ശ്വസിക്കുന്ന വായു നമുക്ക് കിട്ടുന്നത് കടലിൽ നിന്നാണ്. അതുപോലെ തന്നെ കടലിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വരെ നമ്മുടെ കാലാവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കടലിൽ നടക്കുന്നതാണ്. വലിയ തോതിലുള്ള സാധനങ്ങൾ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാനൊക്കെ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് കടലിനെ തന്നെയാണ്. നമുക്കിപ്പോൾ അറിയാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് പ്രധാന കാരണം ഈ കടലിലുള്ള ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. അതൊക്കെ നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കും. കടൽ നമുക്ക് തരുന്നത് ചെറുത് തൊട്ട് വലിയ കാര്യങ്ങൾ വരെയാണ്. ഇപ്പോൾ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള സാധനങ്ങളുണ്ട്, നമുക്കത് കടലിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള A to Z കാര്യങ്ങളെല്ലാം നമുക്ക് കടലിൽ നിന്ന് ലഭ്യമാണ്. നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്ന ഒരു വെള്ളക്കെട്ട് പോലെ കാണുന്ന അതല്ല കടൽ. കടലിന് അഴിയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ജൈവ വൈവിധ്യമാണെങ്കിലും വളരെ കൂടുതലാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ജീവിവർഗങ്ങളും സസ്യവർഗങ്ങളും എല്ലാം

0: നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കടലിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വെളിയിൽ നിന്ന് നോക്കുന്ന ശാന്തമായി കാണുന്ന കടലല്ല താഴേക്ക് പോകുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് വേണ്ടതുമായ എല്ലാം ഭക്ഷണം ഉൾപ്പെടെ നമുക്ക് കടൽ തരുന്നുണ്ട്. അപ്പം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് കടൽ എന്ന് പറയുന്നത്.
1: ഓക്കെ, ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ്. അത് എല്ലിനോ ലാനിനോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേരുകൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ശരിക്കും ഏത് തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് കടലിനെ ബാധിക്കുന്നത്?
0: കാലാവസ്ഥാ വ്യതിയാനം കടലിനെ ബാധിക്കില്ല, കടലിലേക്കാണ് അതിന്റെ ഇഫക്റ്റ് വരുന്നത്. എങ്ങനെയാണ് കടലിൽ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കടലിലെ സർഫസ് ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഉപരിതല ഭാഗങ്ങളിൽ കാണുന്ന ജീവിജാലങ്ങൾക്ക്, മത്സ്യങ്ങൾ മാത്രമല്ല സസ്യപ്ലവങ്ങളും എല്ലാം ഉണ്ടാവും, അവരെ എല്ലാവരെയും അത് ബാധിക്കും. കൂടുതൽ പിന്നെ കണ്ടുവരുന്ന സീ ലെവൽ റൈസ് എന്ന് പറയുന്നത് കടലിന്റെ തന്നെ വെള്ളത്തിലുണ്ടാകുന്ന
1: മാറ്റങ്ങൾ,
0: വെള്ളത്തിന്റെ ലെവല് കൂടും. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ നമുക്ക് കടൽ കരയിലേക്ക് കയറുന്നതായിട്ട് തോന്നും. അപ്പൊ അതുപോലെ വരുമ്പോൾ നമുക്ക് കര നഷ്ടപ്പെടും, അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവും. പിന്നെ നമ്മുടെ കാറ്റിലുണ്ടാകുന്ന വ്യത്യാസം, കാറ്റിന്റെ വഴി, പിന്നെ കറൻസ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള വെള്ളത്തിന്റെ മാറ്റങ്ങള്, അപ്പോയിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിന ഉണ്ട്. അതുപോലുള്ള പല മാറ്റങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കടലിൽ കണ്ടുവരുന്നതാണ്.
1: ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കടലാണല്ലോ അറബിക്കടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ കാണുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ ചൂട് കൂടുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അറബിക്കടൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് മൊത്തം ഇന്ത്യൻ ഓഷ്യനിൽ വരുന്ന ഒരു ഇഫക്റ്റിന്റെ പ്രതിഫലനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചൂട് കൂടുന്നത് ഈ പറഞ്ഞ എൽനിനോ അതുപോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ അന്തരീക്ഷ ഊഷ്മാവ് കുറേ സമയം ഒരു പർട്ടിക്കുലറായിട്ട് അവിടെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ അവിടെയുള്ള ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഊഷ്മാവ് കൂടാനുള്ള പ്രധാന കാരണം വ്യാവസായികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൂടുതൽ നടന്നത് കൊണ്ടുണ്ടാകുന്ന എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു, അതുപോലെ ഉള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കൂടുകയും അത് അന്തരീക്ഷത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ ഊഷ്മാവ് കൂടുന്നത്. ഇത് കുറേ നേരം അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അന്തരീക്ഷത്തിലും, അത് കടലിൻ്റെ മേളിലാണെങ്കിൽ വെള്ളത്തിലേക്കും ആ ചൂടിറങ്ങുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. എൽനിനോ എന്ന് പറയുന്നത് പെറുവിലാണ് കൂടുതൽ നടക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ചൂട് കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വ്യത്യാസം, അതായത് ഒരു ചൂട് കൂടിയ ഒരു വിൻഡ് വേവ് എന്ന് വേണമെങ്കിൽ പറയാം, അത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരികയും അത് അവിടുന്ന് ഇവിടെ വരെ എത്താൻ ഒരു 4-5 മാസം എടുക്കും. അപ്പോൾ ശരിക്കും ഇത് എൽനിനോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിസംബർ മാസങ്ങളിലാണ്. എൽനിനോയുടെ പേര് തന്നെ ക്രൈസ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ ലിറ്റിൽ ബോയ് എന്നൊക്കെയാണ്. അതിൻ്റെ മീനിങ് ഡിസംബറിൽ വരുമ്പോൾ ക്രിസ്മസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഡിസംബറിൽ അത് അവിടെ തുടങ്ങിയാൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഇവിടേക്ക് വരുന്നത് ഒരു 4-5 മാസത്തിലായിരിക്കും. അതായത് നമുക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് നമുക്കതിൻ്റെ ഇഫക്റ്റ് കൂടുതൽ വരുന്നത്. ആ മാസങ്ങളിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ചൂട് കൂടുന്ന മാസങ്ങളാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ചൂട് വരും. ഇങ്ങനെ ചൂട് വന്ന് കൂടിക്കഴിഞ്ഞാൽ കാണുന്ന ഉപരിതല മത്സ്യങ്ങൾക്കാണ് കൂടുതൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു റീജിയൻ നോക്കുമ്പോൾ നമുക്ക് മത്തിയായല,
1: ഇതൊക്കെ ഉപരിതല മത്സ്യങ്ങളാണ്,
0: അതൊക്കെ ഉപരിതല മത്സ്യങ്ങളാണ്. അപ്പോൾ ഇവർക്കാണ് അത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്, ഈ മത്തിയായല പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾക്ക്. അതിൻ്റെ വളർച്ചയെ ബാധിക്കും, പ്രജനനത്തെ ബാധിക്കും, ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നടക്കുന്നത്.
1: ഇപ്പോൾ ഈ ജൂൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു മത്സ്യബന്ധനത്തിനൊരു
0: ട്രോളിങ് നടത്തരുത്, ട്രോൾ ഫിഷിങ് നടത്തരുത്. ഈ മാസം 1st തൊട്ട് നമ്മൾ 12 നോട്ടിക്കൽ മൈലിന് വെളിയിൽ, അതായത് ഇന്ത്യൻ ഈസഡ് എന്ന് പറയുന്ന അവിടെ ഫിഷിംഗ് നടത്താൻ, 12 നോട്ടിക്കൽ മൈലിന് വെളിയിൽ ഫിഷിംഗ് നടത്താനുള്ള പെർമിഷൻ കട്ട് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് ട്രോൾ ഫിഷിങ്ങിന്. ഇപ്പോൾ അതിനുള്ളിലുള്ള ട്രോൾ ഫിഷിംഗ് ഈ മാസം 9th തൊട്ട് നിലവിൽ വരും. അപ്പോൾ നമ്മൾ വല വലിച്ച് ഫിഷിംഗ് നടത്തുന്ന എല്ലാ രീതികളും ഈ 2 മാസം പാടില്ല. 12 നോട്ടിക്കൽ മൈലിനകത്ത് പരമ്പരാഗതമായിട്ട് മത്സ്യം പിടിക്കുന്നവർക്ക് പോകാവുന്നതാണ്. ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇത് അലവ് ചെയ്യുന്നുള്ളൂ, ചില സംസ്ഥാനങ്ങളിൽ ഇത് ബ്ലാങ്കറ്റ് ബാനാണ്, ഒരു തരത്തിലുമുള്ള ഫിഷിംഗ് അലൗഡ് അല്ല. അതിപ്പോൾ പരമ്പരാഗത മത്സ്യബന്ധനമാണെങ്കിലും യന്ത്രവൽകൃത മത്സ്യബന്ധനമാണെങ്കിലും യാതൊരു വിധത്തിലുള്ള മത്സ്യബന്ധനവും ഈ സീസണിൽ പാടില്ല എന്നുള്ളത്. നമുക്ക് വെസ്റ്റ് കോസ്റ്റ്, അതായത് ഗുജറാത്ത് തൊട്ട് കേരള വരെയുള്ള എല്ലായിടത്തും ഒരേ സമയത്താണ് ഈ ബാൻ പീരീഡ് വരുന്നത്. അതായത് ഈ കോസ്റ്റിൽ ട്രോൾ ഫിഷിംഗ് പാടില്ല എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ കാരണം നമ്മളിത് വെച്ചിരിക്കുന്നത് മത്സ്യങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രജനന സമയമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചിന്റെയൊക്കെ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ട് ഉണ്ടെങ്കിലും ഈ ഒരു മാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടുന്ന ഒരു മാസവും, അപ്പോൾ കൂടുതൽ ബ്രീഡിങ്ങും അതല്ലെങ്കിൽ മുട്ട വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സർവൈവ് ചെയ്യാനും ഉള്ള ഒരു സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മാക്സിമം

0: ട്രോൾ ഫിഷിങ് തടഞ്ഞു നിർത്തുക, ആ സമയത്ത് ഫിഷിന് ബ്രീഡ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുടെ സേഫ്റ്റിയും നമ്മൾ ഈ മാസങ്ങളിൽ കരുതലായിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് മാസങ്ങളിൽ കടല് ഭയങ്കര റഫാണ്,
1: പ്രക്ഷുബ്ധമായിരിക്കും.
0: അത്രയും പ്രക്ഷുബ്ധമായ സമയത്ത് നമ്മുടെ ആളുകൾ അവിടെ പോയി ഫിഷിങ് നടത്തുന്ന വളരെ അപകടം പിടിച്ച കാര്യമാണ്. അപ്പോൾ അതിനും ഒരു ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ട്രോൾ ബാൻ എന്ന് പറയുന്നത്. ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോവണ്ട എന്നുള്ള ഇത്, അങ്ങനെ ഒരു ഇതാണ് നമ്മൾ തുടരുന്നത്.
1: ഇത് നമ്മുടെ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മാർഗമാണത്.
0: അതെ, നല്ലൊരു മാർഗമാണിത് ഈ ഒരു സീസണിലെ ഫിഷിംഗ് ബാൻ എന്ന് പറയുന്നത്.
1: ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ചൂട് കൂടി വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് രൂപപ്പെടുന്ന ഈ ടൊർണാഡോ, നമ്മൾ പ്രതീക്ഷിക്കാതെ മഴ പെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഈ ചൂട് കൂടുന്നതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്?
0: അത് ചൂട് കൂടുമ്പോൾ തന്നെ കടലിന്റെ മോൾ ഭാഗത്ത് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും. വളരെ സമയം അത് അങ്ങനെ നിൽക്കുന്നത് കടലിനും നല്ലതല്ല, കരയ്ക്കും നല്ലതല്ല, ഒന്നിനുമല്ല. അപ്പൊ നമ്മൾ പറയുമല്ലോ, ഒരു എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുകയൊന്നുമില്ല, അവിടെ ഉള്ള എനർജി തന്നെ വേറെ
1: മറ്റൊരുതിലേക്ക് മാറുകയാണ്,
0: ഫോമിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഉണ്ടായി നിൽക്കുന്ന ന്യൂനമർദ്ദം അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് മാത്രമേ കടലിന്റെ ബാക്കി എല്ലാ പ്രോസസ്സിലും നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റ് നല്ല വേഗത്തിൽ വരികയും അതൊരു ചുഴലിക്കാറ്റായിട്ട് രൂപപ്പെടുകയും ചെയ്യും. ഈ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ ബാരിയർ പോലെ നിൽക്കുകയാണ് ഈ ഒരു ചൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാറ്റ് വരികയും ഇത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഈ ചൂട് കൂടുന്നതനുസരിച്ച് ഇപ്പം നമുക്കറിയാം റീസെൻ്റ് ഇയേഴ്സ് നമ്പർ ഓഫ് സൈക്ലോൺസ് കൂടുതലാണ്. അത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. ചിലപ്പോൾ അത് നമ്മൾ വിചാരിക്കും നല്ല ശക്തിയിലായിരിക്കും വരുന്നതെന്ന്, അപ്പോൾ ചിലപ്പോൾ അടുക്കും തോറും ശക്തി കുറഞ്ഞു വരും. ചിലപ്പോൾ ശക്തി കുറഞ്ഞതാണെന്ന് വിചാരിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്വഭാവത്തിലും മാറ്റം വരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഇതെന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. ആ സമയത്ത് നമ്മൾ വാർണിംഗ് കൊടുക്കും പോകരുത് എന്ന് പറയും. ശരിയാണ്, ഫിഷിംഗ് ഡേയ്സിന്റെ ലോസ് ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ടൊരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കാറുണ്ട്, മത്സ്യലഭ്യത കൂടുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്.
1: കാരണം
0: ഇത് കാറ്റ് വന്നു പോകുമ്പോൾ മൊത്തം അങ്ങ് ഇളകുകയാണ് കടല്. കടലിളകിയിട്ട് അത് ഒരു മിക്സിങ് നടക്കുകയും പ്രൊഡക്ടിവിറ്റി കൂടുകയും അപ്പോൾ അതിലേക്ക് മത്സ്യങ്ങളെ ആകർഷിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സൈക്ലോൺ കഴിഞ്ഞിട്ടൊരു നല്ല ഫിഷിംഗ് കിട്ടുന്ന ഒരു സമയവും ഉണ്ട്. അപ്പോൾ എനർജി ബാലൻസ് ആണ് അവിടെ നടക്കുന്നത്.
1: ഓക്കെ ഓക്കെ. ചൂട് കൂടിയ ജലം എന്ന് പറയുന്ന ഉൾനാടൻ മത്സ്യബന്ധനങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ ഈ ചെറിയ തോടുകളിലേക്കും പുഴകളിലേക്കും ഒക്കെ കായലുകളിലേക്കും ഒക്കെ ഈ കടലിലെ വെള്ളം കയറുന്നത് അവിടുത്തെ മത്സ്യകൃഷിയെയും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കില്ലേ?
0: അത് ബാധിക്കും. അത് രണ്ട് തരത്തിലാണ് ഉൾനാടൻ ജലാശയത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. വേലിയേറ്റ വേലിയിറക്കത്തിന്റെ ഭാഗമായിട്ട് അത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. ആ ഒരു ഇക്കോസിസ്റ്റം അതുമായിട്ട്
1: പൊരുത്തപ്പെട്ട്
0: കഴിഞ്ഞതാണ്. പിന്നെ വരുന്നതാണ് നമുക്ക് ഈ വരുന്ന സീ ലെവൽ റൈസ് മൂലവും അതുപോലെയുള്ള പ്രക്രിയ മൂലം ഉണ്ടാകുന്ന കയറുന്നത്. അപ്പൊ അങ്ങനെ കയറുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന എല്ലാ ഫിഷിന്റെ ആ ഡൈവേഴ്സിറ്റി മൊത്തം ചേഞ്ച് ആവും. അതായത് ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഒരു മീനിന് ആ ഒരു പർട്ടിക്കുലർ സലൈനിറ്റിയിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ അത് അവിടെ നിന്ന് ഒന്നെങ്കിലും മാറിപ്പോവും, മാറിപ്പോവാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കൂട്ടത്തോടെ അവർ ചത്തുപൊങ്ങുകയും ചെയ്യും. അപ്പോൾ അത് ഒരു മത്സ്യത്തിന് പറ്റുന്ന കാര്യം. അവിടേക്ക് കായലിലുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ അതേ ലവണാംശത്തിൽ ജീവിക്കാൻ പറ്റുന്ന മത്സ്യങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ മറ്റ് മത്സ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ഇക്കോസിസ്റ്റം മൊത്തത്തിൽ മാറും. അതുമാത്രമല്ല നടക്കുന്നത്, നമ്മുടെ വീടുകളിലെ കിണറുകളിലേക്ക് വരെ ആ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുടിവെള്ളത്തിനുള്ള പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടേക്ക് ഉള്ള വെള്ളത്തിലെല്ലാം ഉപ്പിൻ്റെ അംശം കൂടും. ഒരു പരിധിവരെ ഉപ്പ് നല്ലതായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ അത് ഒട്ടും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാർഷിക വിളകൾ അതുപോലെ നമ്മുടെ കുടിവെള്ളം അതിലെല്ലാത്തിനും പ്രശ്നം വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന വാട്ടർ ബോഡീസിൽ അത് ഉൾനാടൻ ജലാശയങ്ങളിലും ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ ഫിഷിൻ്റെ ഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാവും.
1: ഇപ്പൊ നമ്മള് മത്സ്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, കക്ക എന്ന് പറയുന്നതും ഒരു വലിയ സമ്പത്താണല്ലോ, അപ്പൊ അതിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്?
0: കാർബൺ ഡയോക്സൈഡ് കൂടുന്നതുകൊണ്ടാണ് ഈ
1: ചൂട് കൂടുന്നത്.
0: ഈ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാൻ കടലിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ കടലിലെ വെള്ളം കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുകയും ആ സമയത്ത് വെള്ളത്തിലെ അസിഡിറ്റി കൂടുകയും ഈ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഈ കക്ക എന്നൊക്കെ പറയുന്ന അതിന്റെ പുറത്തൊരു ഷെല്ലുണ്ട്, ഒരു എക്സോസ്കെൽട്ടൺ ഉണ്ട് അതിന്റെ പുറത്തുള്ള. ഈ ഷെല്ല് കാൽസ്യം ലവണങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെല്ലാണ്, ഇതിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ കക്ക, കൊഞ്ച്,

0: അതുപോലെ ഈ നമ്മുടെ പ്രോൺ ഷ്രിംപ് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം പുറത്തുള്ള ഷെല്ല്, അതുപോലെ കക്കയുടെ ഷെല്ല്, ഇതുപോലെ അതിനെല്ലാത്തിൻ്റെയും ഷെല്ലിൻ്റെ സ്ട്രക്ചറിൻ്റെ ഘടനയെ തന്നെ ഇത് മാറ്റും. അപ്പോൾ അത് വീക്കാകുകയും ഇതൊരു പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഈ ഷെല്ല്, അതിനകത്താണ് ആ അനിമൽ ജീവിക്കുന്നത്. അപ്പോൾ ഇത് വീക്കാവും തോറും അനിമലിന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരികയും നാശത്തിലേക്ക് പോവുകയും.
1: ആമകൾ എന്ന് പറയുന്നതും പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവയെയും ബാധിക്കാറില്ലേ? അത് ഏത് തരത്തിലാണ്?
0: ആമകളെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുന്നത് അതിൻ്റെ സെക്സിനെ ബന്ധപ്പെടുത്തി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ചൂട് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആമകളാണെങ്കിൽ അത് ഫീമെയിലായിട്ട് വരും, അല്ലാത്തതാണെങ്കിൽ മാത്രമേ നമുക്ക് മെയിലായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കൂടുന്ന അനുസരിച്ച് നമുക്ക് മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ ഫീമെയിൽ പോപ്പുലേഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് മൊത്തം ഇക്കോസിസ്റ്റത്തിനെ അത് ബാധിക്കുകയും ആമകളുടെ ഒരു പോപ്പുലേഷനെ തന്നെ മൊത്തത്തിലുള്ള പോപ്പുലേഷനെ അത് ബാധിക്കുകയും ചെയ്യുന്നു.
1: ഏത് തരത്തിലുള്ള പൊല്യൂഷൻസ് ആണ് കടലിനെ ബാധിക്കുന്നത്?
0: കടലിലുണ്ടാകുന്ന പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മനുഷ്യരുണ്ടാക്കുന്ന പൊല്യൂഷൻ തന്നെയാണ്. അത് ഇൻഡസ്ട്രീസിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റ്, പിന്നെ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ്. ബീച്ചിലേക്ക് പോയാൽ തന്നെ അറിയാം, ഒരു ദിവസം ക്ലീൻ ചെയ്തിരിക്കുന്ന ബീച്ച് അന്ന് ഈവനിങ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ചെല്ലുമ്പോൾ അറിയാം എന്തോരം വേസ്റ്റാണ് അവിടെ ഉള്ളതെന്നുള്ളത്. അപ്പം അതിൽ എത്രത്തോളം പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ളത്, പ്ലാസ്റ്റിക്കിൻ്റെതാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇത് ഡീഗ്രേഡായി പോവില്ല, കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കും. അപ്പോൾ മാക്സിമം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ നിരോധിക്കുക തന്നെ ചെയ്യാം. പിന്നെ ഈ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അതിൽ ഹെവി മെറ്റൽസിൻ്റെ അളവ് കൂടുതലായിരിക്കും. കൂടുതലിങ്ങനെ വരുമ്പോൾ അവിടെയുള്ള മൊത്തവും പ്രൊഡക്ഷനെ ബാധിക്കുകയും ചെയ്യും. ഇതെല്ലാം കഴിക്കുന്ന അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ജീവിക്കുന്ന മീനുകളുടെ ശരീരത്തിൽ ഈ ഹെവി മെറ്റൽസ് പോലുള്ള സാധനങ്ങൾ അടിയുകയും ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഇത് തിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറകെ കടന്നു കഴിയുമ്പോൾ പ്ലാസ്റ്റിക് മൊത്തം വിഘടിച്ച് പോകാതെ ഇത് ചെറിയ ചെറിയ പാർട്ടാവും. മൈക്രോ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു പാർട്ടാവും. ചില മീനുകൾ ഫിൽട്ടർ ഫീഡേഴ്സ് ആയിരിക്കും, ചില മീനുകൾ വേറെ മീനുകളെ തിന്നുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ വെള്ളം ആയിക്കൂടെ കയറി ഫിൽട്ടർ ചെയ്യുന്ന പോകുന്ന സമയത്ത് ഈ ലവണങ്ങളാകട്ടെ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളാകട്ടെ എല്ലാം ശരീരത്തിലേക്ക് വരികയും ഇത് അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡിയിലാണെങ്കിൽ നമ്മൾ ഫിഷിൻ്റെ ഗോണാഡിൽ വരെ കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലുള്ളത് നമുക്ക് കുറയ്ക്കാം, ഈ പറയുന്ന പോലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ അതുപോലെയുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക, ട്രീറ്റ് ചെയ്തിട്ട് വിടുക, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കടലിലുണ്ടാകുന്ന അപകടങ്ങൾ, കപ്പൽ കത്തുക അല്ലെങ്കിൽ മുങ്ങിപ്പോവുക, ഇതുപോലെയുള്ള സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ, ആ സമയത്തുണ്ടാകുന്ന ഒരു ഓയിലാണെങ്കിലും അത് പുറമേ ഇങ്ങനെ കിടക്കുക, അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഒരു പരിധി വരെ. ബാക്കിയെന്ന് വെച്ചാൽ കടലിനൊരു കപ്പാസിറ്റി ഉണ്ട് ഇത് അബ്സോർബ് ചെയ്യാനും അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആക്കാനും ഉള്ള ഒരു പരിധി വരെ നമുക്ക് എണ്ണ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ബാക്കി അതൊരു വലിയൊരു അപകടകരമായ രീതിയിൽ ഇപ്പോൾ നമുക്ക് തീരദേശത്തോട്ട് അടുത്താണെങ്കിൽ നമ്മളെ അത് ബാധിക്കും, അവിടുത്തെ മത്സ്യങ്ങളെല്ലാം അവിടെ നിന്ന് മാറിപ്പോവും. പിന്നെ അവിടെ ഉള്ള സെഡൻറ്ററി ആയിട്ടുള്ള, അതായത് കക്ക പോലെയുള്ള ഇതിനാണ് കൂടുതലും എണ്ണ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്.
1: അപ്പൊ മനുഷ്യനൊന്ന് ഓർത്താൽ മതി, എന്ത് വലിച്ചെറിയുന്നു അത് തിരിച്ച് അവനിലേക്ക് തന്നെ വരും എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഈ വലിച്ചെറിയുന്ന എല്ലാ മത്സ്യങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് നമുക്ക് തന്നെ ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്നും?
0: പ്രതിരോധിക്കുക എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മളതിനെ മാനേജ് ചെയ്യാന്നാ പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബോധവൽക്കരണം നമ്മൾ ധാരാളം കൊടുക്കാറുണ്ട്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കുറയ്ക്കുക എന്ന് പറയും. അത് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്? പേപ്പർ ബാഗ് യൂസ് ചെയ്യുക, ക്ലോത്ത് ബാഗ് യൂസ് ചെയ്യുക എന്ന് പറയും, എത്ര പേരത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ നമുക്കത് എത്ര വേണമെങ്കിലും നടത്താം, പക്ഷെ അത് കേൾക്കുന്നവരും അത് അക്സെപ്റ്റ് ചെയ്ത് അത് മുന്നോട്ട്, ഇത് നമ്മുടെ പ്ലാനറ്റാണെന്നും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണെന്നും നമ്മൾ തന്നെ കരുതിയാൽ മാത്രമേ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ.
1: ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ധാരാളം നമ്മളിപ്പം കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനെയൊക്കെ ചെറുക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും?
0: പറഞ്ഞ പോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കടലിലെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എങ്ങനെ അത് കൂട്ടാം, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സിൽ നമുക്ക് മത്സ്യം ലഭിക്കാനുള്ള ഇത് നമുക്ക് കിട്ടും? മാരിക്കൾച്ചർ എന്ന് പറയുന്ന കടലിലെ കൃഷിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. CMFRA ഇപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കടലിൽ കൾച്ചർ ചെയ്യുന്നതിന്, അത് മത്സ്യം വളർത്തിയെടുക്കുന്നതിന് കൂടുമത്സ്യകൃഷി എന്ന്
1: പറയുന്നത്,
0: കൂടുമത്സ്യകൃഷി നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇംട എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് മൾട്ടിട്രോഫിക് അക്വാകൾച്ചർ എന്ന് പറഞ്ഞാൽ,

0: അതായത് പല ട്രോഫിക് ലെവലുണ്ടാവും. അതായത് ഒരു മത്സ്യം വളരുന്നതിന് പ്ലവകങ്ങൾ കഴിക്കുന്നു, മത്സ്യത്തിൻ്റെ വേസ്റ്റ് പോകുന്നു, അത് വേറൊരു ജീവിക്ക് ഉപകാരപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള പല ട്രോഫിക് ലെവലിലുള്ള റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മത്സ്യത്തിനെ അല്ലെങ്കിൽ കടലിലുള്ള കടൽപ്പായൽ പോലെയുള്ളതിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു സംവിധാനം. പിന്നെ കടൽപ്പായൽ കൃഷി, കല്ലുമേക്കായ കൃഷി, ഇതെല്ലാം കാർഷികമായ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 10 മത്സ്യങ്ങളുടെ കലവ വർഗത്തിൽപ്പെടുന്ന മീനുകൾ, വറ്റ വർഗത്തിൽപ്പെടുന്ന മീനുകൾ, മോത, അതുപോലെ കാളാഞ്ചി, അങ്ങനത്തെ മത്സ്യങ്ങളുടെ എല്ലാം കൃഷിയെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോക്കോളെല്ലാം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലുള്ള മത്സ്യങ്ങളെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ പര്യാപ്തമാക്കുന്നു, ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ അവർക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ കൃഷിയിലേക്ക് പോകുമ്പോൾ പരമ്പരാഗതമായിട്ട് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിലേക്ക് വരുന്നത് കുറവാണ്. അവിടെ തന്നെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ കടലിൽ പോകുന്ന ആളുകളുടെ വീട്ടിലുള്ള സ്ത്രീകളായിരിക്കും ചിലപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ വേറെ ജോലിയൊന്നും ലഭിക്കാതിരിക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള ആളുകളായിരിക്കാം. ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ശരിക്കും ഇതിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നില്ല, പക്ഷേങ്കിൽ ബാക്കിയുള്ള ആളുകൾ കുറച്ച് ഇറങ്ങുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉണ്ടാക്കിയ മത്സ്യങ്ങൾ നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ പിടിച്ചെടുത്ത മത്സ്യങ്ങളെ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടെ
1: ചെയ്തു കൊടുക്കാറുണ്ട്.
0: പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ, നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ഈ കാണുന്ന റിസോഴ്സ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പോയി പിടിക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ പറയും കുഞ്ഞൻ മത്സ്യങ്ങളെ പിടിക്കരുത്, ആ ഒരു സൈസ് വയ്ക്കും, MLS മിനിമം ലീഗൽ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ സൈസിൽ താഴെയുള്ള മീനുകൾ പിടിക്കാതിരിക്കുക എന്ന് നമ്മൾ പറയും. ഈ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ MLS എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കാൻ അനുവദിക്കുന്ന ഒരു സമയമാണ്. അതായത് 50% മീനുകൾ അവൈലബിൾ ആയിരിക്കും അടുത്ത ഒരു പ്രജനനത്തിന് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഈ MLS എന്ന് പറയുന്നതിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും മത്സ്യങ്ങളെങ്കിലും വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ കുഞ്ഞു മത്സ്യങ്ങളെ പിടിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മത്സ്യങ്ങളെ പിടിച്ചോണ്ട് വരുമ്പോൾ, ഇപ്പോൾ ഗവൺമെൻറ് ഫൈൻ കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മളൊന്ന് ചിന്തിക്കണമല്ലേ, അത് പിടിക്കണം, അതിനെ ഇന്നിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഒന്ന്, ഇപ്പോൾ മത്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 10 cm എന്ന് നമ്മൾ പറയും. ഈ 10 cm ഒരു രണ്ടോ മൂന്നോ മാസം മതി അതിന് 10 cm ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. കാരണം ഈ മത്തി എന്ന് പറയുന്നത് ഒരു 0 year class ഫിഷറിയാണ് മത്തിയുടെ. അതായത് ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള മത്തിനെയാണ് നമ്മൾ കഴിക്കുന്നത്. മാക്സിമം ഒരു 2-2.5 വരെയൊക്കെ ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ കൂടുതലും ഈ ഒരു വയസ്സിന് താഴെയുള്ള മീനുകളെ കൂടുതൽ പിടിക്കുന്നു. അപ്പം അതിന് ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ ലൈഫ് സ്പാനിൽ ഒരു പ്രാവശ്യമെങ്കിലും മുട്ടയിടാനൊരു അവസരം
1: കൊടുക്കുക,
0: അതാണ് നമ്മൾ ഈ MLS എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മാനേജ്മെൻറ്റ് മെഷേഴ്സ് വയ്ക്കുമ്പോൾ നമ്മളതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ബോട്ടുകളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറയും. അപ്പം നമ്മൾ ഇല്ല, നമ്മൾ കൂടുതൽ ബോട്ട് വേണമെന്ന് പറയും. അതെന്ന് പറയുന്ന ഒരു നമ്മളൊരു ലിമിറ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മളത് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്, അപ്പം അതിൻ്റെ അകത്ത് ആവശ്യമുണ്ടോ എന്നുള്ളത്. പല ടൈപ്പിലുള്ള വലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നുണ്ട്. ഏകദേശം 1000 വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ നമുക്ക് അവൈലബിളാണ്. 1000-1200 തരത്തിലുള്ള ഇന്ത്യൻ
1: നമുക്ക് കഴിക്കാൻ പറ്റുന്നത്
0: പറ്റുന്നതായിട്ടുള്ള ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടൈപ്പിലുള്ള വല മാത്രമല്ല, പല ടൈപ്പിലുള്ള വലകൾ പല കോമ്പിനേഷൻസിൽ യൂസ് ചെയ്തിട്ട് മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ എത്രത്തോളം ഡാമേജ് വരുമെന്നും, അതുപോലെ ലൈറ്റ് ഫിഷിങ്, തീവ്രതയുള്ള ലൈറ്റ് കടലിലേക്ക് അടിച്ചിട്ട് മത്സ്യത്തെ ആകർഷിച്ച് പിടിക്കുക, അത് ശരിക്കും ലൈറ്റ് കാണുമ്പോൾ കൂന്തൽ പോലുള്ള മത്സ്യങ്ങൾ വരും. അത് മിക്കവാറും വലിയ മത്സ്യങ്ങളായിരിക്കും, മുട്ടയൊക്കെയുള്ള മത്സ്യങ്ങളായിരിക്കും, മൊത്തത്തോടെ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് നടക്കുമ്പോൾ നമ്മൾ ഫുൾ അവിടുത്തെ മത്സ്യങ്ങളെ മൊത്തം ഡാമേജ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം, എത്ര നമ്മൾ എടുത്തെന്ന് പറഞ്ഞാലും അടുത്ത ഒരു തലമുറയിലേക്ക് ഉണ്ടാവാൻ മുട്ടയിടാൻ പാകമായ കുറച്ച് മത്സ്യങ്ങളെങ്കിലും നമുക്ക് കടലിൽ നമ്മൾ വിടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സുസ്ഥിരമായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് പോകും. പിന്നെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ കൺട്രി എന്നാണ് പറയുന്നത്. നമ്മുടെ പലയിടത്തും പല ടൈപ്പിലുള്ള മത്സ്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഓരോ മീനുകൾക്കും ഓരോ തരത്തിലുള്ള ആവാസ വ്യവസ്ഥയാണ് വേണ്ടത്. ഈ ആവാസ വ്യവസ്ഥ അനുസരിച്ചുള്ള മാനേജ്മെൻറ്റ് മെഷേഴ്സ് വയ്ക്കുക.

0: എല്ലാവർക്കും ഒരുപോലെ വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ഒരു ഏരിയ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അപ്പോൾ അവിടെ ചില മത്സ്യങ്ങൾക്ക് ഇങ്ങനെ കോറൽ റീഫിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മീനുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മീനുകളുടെ ആ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിപ്പോൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എവിടെയൊക്കെ അതുപോലെയുള്ള ഒരു ഇക്കോസിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അവിടെയൊക്കെ കൂടുതൽ ഇതുപോലെയുള്ള സാധനങ്ങൾ ചെയ്ത്, ഇപ്പോൾ കോറൽ റീഫ് നശിച്ചു പോകുന്നു, അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് റീഫ്, അസിഡിറ്റി കൂടുന്നതുകൊണ്ട് വരുന്ന പ്രശ്നം തന്നെയാണ്. അതായത് ഇപ്പോൾ ചൂട് കൂടുമ്പോഴും സംഭവിക്കും കേട്ടോ, അത് ബ്ലീച്ചിങ് സംഭവിക്കാന്ന് പറയാം. അതായത് അതിനകത്തുള്ള സൂക്ഷ്മജീവികൾ, ഈ ജീവികളാണ് കോറലിന് ലൈഫ് കൊടുക്കുന്നത്, അതനുസരിച്ചാണ് അത് വളരുന്നത്. അപ്പോൾ ഈ ജീവികളെല്ലാം ചൂട് കൂടുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അസിഡിറ്റി കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അത് അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ ആ ഇറങ്ങിപ്പോയിട്ട് അതിന് കയറാൻ വേറെ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വീണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു ഇത് നിൽക്കത്തുള്ളൂ. അതിന് പറ്റുന്ന ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഈ ജീവികളും ചെത്തുപോകും, ഇതിങ്ങൾക്ക് തിരിച്ച് ആ കോറലിലേക്ക് കയറാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മൊത്തം കോറൽ നശിച്ചു പോകും അവിടെ, അതിന് പകരം വേറെ ജീവികളായിരിക്കും വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ കോറൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മത്സ്യങ്ങളുണ്ടാവും, ഈ മത്സ്യങ്ങൾ ഇതിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് ജീവിക്കുന്ന മത്സ്യങ്ങളായിരിക്കും. അത് പോയിട്ട് ഈ കോറൽ നശിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ സൂക്ഷ്മ പ്ലവകങ്ങൾ അതെല്ലാം നശിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മൾ പായൽ പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരിത് ഈ കോറലിലും വന്ന് ഡെപ്പോസിറ്റ് ആവുക. അപ്പോൾ അത് തിന്നാൻ വേണ്ടി വരുന്ന മത്സ്യങ്ങളുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ടോട്ടലായിട്ടുള്ള മത്സ്യത്തിൻ്റെ വിഭവങ്ങളെ മൊത്തം മാറ്റി വേറെ കുറേ ആളുകളാണ് വരുന്നത്. അത് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതുണ്ടാവാം, അല്ലാത്തതുണ്ടാവാം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഉപയോഗമുള്ള മത്സ്യങ്ങൾ അവിടെ ഉള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നശിച്ചെങ്കിൽ നമ്മളും വേറെ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ കൂടുതൽ ഇത് റീഫ് ഉണ്ടാവാനുള്ള ഇടുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് റീഫ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മത്സ്യത്തെ ആകർഷിക്കുക. അങ്ങനെ
1: മത്സ്യം കൂടുതൽ ലഭ്യമാകുന്ന സമയമുണ്ട്, ലഭ്യമല്ലാത്ത സമയമുണ്ട്. അപ്പം ഈ ലഭ്യമാകുന്ന സമയത്ത് അതിനെ ശേഖരിച്ച് അത് സംസ്കരിച്ച് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ആക്കി അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ സ്ത്രീകൾക്കായിട്ടോ ഒക്കെ ചെയ്യുന്നുണ്ടോ?
0: മത്സ്യം ലഭിക്കാത്ത സമയം ലഭിക്കുന്ന സമയം അങ്ങനെയല്ല, ഒരു ഏറ്റക്കുറച്ചിലുകൾ, അത് കുറച്ച് കിട്ടുന്നു കൂടുതൽ കിട്ടുന്നു എന്നുള്ള ഒരു രീതിയിലാട്ടേ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമുക്ക് കൺസംഷൻ എന്ന് പറയുന്നത്, നമ്മുടെ യൂസ് എന്ന് പറയുന്നത് മലയാളികളാണെങ്കിലും ബാക്കി ഒരുവിധപ്പെട്ട എല്ലാവരും നല്ല രീതിയിൽ മത്സ്യം കഴിക്കുന്ന ആളുകളാണ്. അതിന് ശേഷം വരുന്ന മത്സ്യം എന്നല്ല, നമുക്ക് മൂല്യവർദ്ധി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പർട്ടിക്കുലർ വിങ് തന്നെയുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മത്സ്യങ്ങൾ എടുത്തിട്ട്, ഇപ്പോൾ ക്ലാത്തി പോലെയുള്ള മീൻ അല്ലെങ്കിൽ കടൽ മാക്രി ഇതുപോലെയുള്ള ചില മീനുകളൊക്കെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല, പക്ഷെ ഇതൊന്ന് തോലൊക്കെ പൊളിച്ചെന്ന് ഭംഗിയാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പണ്ട് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മത്സ്യങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി ഇപ്പോൾ കുറഞ്ഞപ്പോൾ ഇതുപോലെയുള്ള മത്സ്യങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സാധനങ്ങൾ. അപ്പോൾ അത് പിന്നെ അധികം വരുന്ന മത്സ്യങ്ങൾ നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് പരമ്പരാഗതമായി ചെയ്യുന്ന പോകുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാത്തിലും ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത്.
1: അപ്പോൾ വൈവിധ്യങ്ങളുടെ കലവറയായ ജീവന്റെ തുടിപ്പായ കടലിനെ എങ്ങനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നും ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കണമെന്നും, കടൽ എന്ന് പറയുന്ന ആ വൈവിധ്യം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഭൂമുഖത്തുള്ള ജീവജാലങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. അപ്പോൾ നമുക്കായി കനിഞ്ഞുകിട്ടിയിരിക്കുന്ന ഈ ഒരു സമ്പത്തിനെ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാതെ, കടലിനെ മലിനപ്പെടുത്താതെ, അതിലെ മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ളവയെ അമിതമായി ചൂഷണം ചെയ്യാതെ ഈ നീലക്കടലിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ അറിവിലേക്കായിട്ട് മാം പറഞ്ഞു തന്നു. താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി.
0: നന്ദി. നമസ്കാരം.
1: മാറുന്ന കാലാവസ്ഥയും മത്സ്യസമ്പത്തും ഇന്ന് വയലും വീടും പരിപാടിയിൽ ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനുലക്ഷ്മി ചെല്ലപ്പൻ. വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. കമ്പോള വില നിലവാരം, കാലാവസ്ഥ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം. കമ്പോള മൊത്തവ്യാപാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് ഇരിങ്ങാലക്കുട 22,200, കൊടുങ്ങല്ലൂർ 23,600, തൃശൂർ 22,200, കൊപ്ര ഇരിങ്ങാലക്കുട ക്വിൻ്റൽ 14,995, കൊടുങ്ങല്ലൂർ 13,550, തൃശ്ശൂർ 13,550

കൊപ്ര ഇരിഞ്ഞാലക്കുട ക്വിൻ്റൽ 14,995, കൊടുങ്ങല്ലൂർ 13,500, തൃശൂർ 13,550, തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റൽ ഇരിഞ്ഞാലക്കുട എക്സ്പെല്ലർ 3,200, ഇരിഞ്ഞാലക്കുട ഡി ഓയിൽഡ് 3,150, കൊടുങ്ങല്ലൂർ എക്സ്പെല്ലർ 3,000, തൃശൂർ 3,200, അടയ്ക്ക 1,000 എണ്ണത്തിന് കൊടുങ്ങല്ലൂർ 3,900, തൃശൂർ 5,200, പൈനാപ്പിൾ തൃശൂർ 7,000. നാളികേരം തൊണ്ടില്ലാത്തത് ഇരിഞ്ഞാലക്കുട ക്വിൻ്റൽ 5,000, കൊടുങ്ങല്ലൂർ 4,800, തൃശൂർ 4,300. നേന്ത്രക്കായ തൃശൂർ പാണ്ടിവരവ് 6,000, തൃശൂർ നാടൻ ലോക്കൽ 6,000, കുന്നംകുളം വരവ് 4,500, കൊടുങ്ങല്ലൂർ പാണ്ടി 4,500, ഇരിഞ്ഞാലക്കുട നാടൻ ലോക്കൽ 4,500, ഇരിഞ്ഞാലക്കുട പാണ്ടിവരവ് 4,200. അരി ചെറുമണി 3,800, മട്ട 4,500. കൊട്ടപ്പാക്ക് കുന്നംകുളം പുതിയത് 41,000, കുരുമുളക് കുന്നംകുളം 67,000, ഇരിഞ്ഞാലക്കുട ക്വിൻ്റൽ 68,000, കശുവണ്ടി ഇരിഞ്ഞാലക്കുട ക്വിൻ്റലിന് 12,000. ഇതോടെ കമ്പോള വില നിലവാര കാലാവസ്ഥ നിർദ്ദേശങ്ങൾ സമാപിച്ചു.

0: വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ, രഞ്ജിനി ജോസ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനശില്പികൾ സന്തോഷ് വർമ്മ, നാദിർ ഷാ. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
2: जहां 2.5 करोड़ माताएं गर्भावस्था में हमेशा हर साल होती हैं, तो वहां 2.5 करोड़ लोगों को हम इंस्टीट्यूशनल डिलीवरी में हम 90.6% तक पहुंचे और हमारा एंटीनेटल चेकअप जो है वो हमारा 95.9%. तो यह बहुत ही सराहनीय भी है. मैं इसके लिए स्वास्थ्य विभाग को और प्रदेश के सभी स्वास्थ्य पदाधिकारियों को, ऑफिसर्स को, उन सबको बधाई देना चाहता हूँ.
1: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നു വന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. VBG റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെ

0: യും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: സഭി രാജ്യ മുഖ്യമന്ത്രിയും അനുരോധ പത്രം ലിഖാക്ക് പേലെ സഹയോഗ അനേക രാജ്യ മുഖ്യമന്ത്രി അപ്നെ രാജ്യ ഡിജി ഓർ ചീഫ് സെക്രട്ടറി ഉപസ്ഥിതി ഡിസ്ട്രിക്ട് കളക്ടർ മീറ്റിംഗ് എസ് പി മീറ്റിംഗ് റൗണ്ട് ശുരു ഹി ഭാരത സർക്കാർ സഭി സംബന്ധിത ഏജൻസി സാറേ അപ്നെ അപ്നെ ഭൂമിക നിഭാ രേ.
0: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ്

0: सेक्टर की मीटिंग, एसपी की मीटिंग राउंड शुरू किए हैं। हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं।
1: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30ലധികം പേർ കൊല്ലപ്പെടുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലെബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണം.

0: എന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വി ബി ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്ന് യുവവാണി സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആർപോ എന്ന NGO പ്രവർത്തിക്കുന്ന ശ്രുതിൻ ലാലുമായി മൃദുൻ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും വെറും ഓർമ്മകളായി മാറാതെ ജീവിക്കുന്ന അനുഭവങ്ങളായി അടുത്ത തലമുറയിലേക്ക് കൈമാറണം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘടന ആർപോ. ആർപോയുടെ അമരത്ത് നിൽക്കുന്ന ശ്രുതിൻ ലാൽ. ശ്രുതിനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമുക്ക് ശ്രുതിന്റെയും ആർപോയുടെയും വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ശ്രുതിൻ, സ്വാഗതം.
2: താങ്ക് യു.
1: ആർപോ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണ്? എപ്പോഴാണ് തോന്നിയത് ഇത് ചെയ്യണം എന്ന് തോന്നിയത്? എപ്പോഴാണ്?
2: ഞാൻ ഡൽഹിയിൽ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ഡൽഹിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വീക്കെൻഡ്സിലും അവിടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക. പുരാണ കില അല്ലെങ്കിൽ റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ചാന്ദിനി ചോക്ക് ഒക്കെ, അവിടെയൊക്കെ പോയി അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. ആ ഒരു സമയത്താണ് ജേർണലിസം വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മാറി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ കേരളത്തിനെ പറ്റിയിട്ടും കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിനെ പറ്റിയിട്ടും കൾച്ചറിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. നമ്മുടെ കൊളോണിയലിസ്റ്റിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അത് തുടങ്ങുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ജാമറിൻ പോലുള്ള ഒരു ഡൈനാസിറ്റി അവിടെ ഒരു ഗ്ലോബൽ ട്രേഡിന്റെ ഒക്കെ ഒരു സെന്റർ ആയിട്ട് അതിനെ ഒരു വളർത്തിയെടുത്തൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള വലിയൊരു കൾച്ചറിന്റെ ഒരു സ്ഥലമാണ്. പക്ഷെ അതൊന്നും എവിടെയും പറയപ്പെടുന്നില്ലല്ലോ. ഇപ്പൊ 1300s ഉണ്ടാക്കിയിട്ടുള്ള പല കൺസ്ട്രക്ഷൻസും ഒക്കെ 1200s എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആരും പറയപ്പെടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നു. പിന്നെ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മീഡിയം കൂടി ആയതുകൊണ്ട് ഇനീഷ്യലി ഒരു ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ആർപോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കോവിഡ് കഴിഞ്ഞ പാടെ തന്നെ, അല്ലെ, ആ സമയത്ത് തന്നെ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ആർപോ തുടങ്ങുകയാണുണ്ടായിരുന്നത്.
1: ആർപോയെ പറ്റി ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആർപോ ചെയ്യുന്നത്?
2: നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് പ്രിസർവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ആ ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ആർപോ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു വൺ വേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതൊരു വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ്. അത് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടിമീഡിയ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ആർക്കൈവിംഗ്, അതുപോലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു സാധനം. കാരണം കൂടുതൽ അവയർനെസ് കൾച്ചറിനും ഹെറിറ്റേജിനും ഹിസ്റ്ററിനെ പറ്റിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ കൾച്ചറൽ പ്രാക്ടീഷണേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി കൾച്ചറൽ ഹെറിറ്റേജിനൊക്കെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രവൃത്തികൾ, ഇപ്പം ആർക്കിടെക്ചറൽ കൺസർവേഷൻ പോലുള്ള, ഞങ്ങൾക്ക് യുനെസ്കോന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അതിനാണ്. അപ്പോൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ ഒരു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഒരു മാർക്കറ്റ് ലെഡ് ഇന്നത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കൾച്ചർ പ്രാക്ടീഷണേഴ്സിന് ലൈവ്ലിഹുഡ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാനോ ഒക്കെ ഉള്ള രീതിയിലുള്ള ബിസിനസ് മോഡൽസ് ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും രീതിയിലുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ആക്ച്വലി ആർപോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അണ്ടറിൽ തന്നെ പല പ്രോജക്ടുകളായിട്ടും പിന്നെ ആർപോ തന്നെ എന്റെ അലൈഡ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: പല മേഖലകളിലും ആർക്കിടെക്ചർ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡോക്യുമെന്റേഷൻ ആയാലും ഫോക്ലോർ ആയാലും ഇതെല്ലാം അണ്ടർലൈങ് ആയിട്ട് നിൽക്കുന്നത് കൾച്ചർ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ വർക്കും, അതിന്റെ ഡോക്യുമെന്റേഷൻ, പ്രിസർവേഷൻ, ഇത് തന്നെയാണ് മെയിൻ ആയി ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഫോക്ലോർ ഉണ്ട്, അതിനൊരു വായ്മൊഴി പാരമ്പര്യമാണല്ലോ, അതിൽ ഒരുപാട് വർക്കും ചെയ്തിട്ടുണ്ട്.

0: ഒരു പാരമ്പര്യം രേഖപ്പെടുത്തലിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം, ഇപ്പൊ നമുക്കിപ്പോ നാടൻ പാട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ തന്നെ ഒരുപാട് കൾച്ചറൽ സമ്പത്തുണ്ട്.
1: അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് കൾച്ചറലി നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ്, ഒരുപാട് ഡയലക്ടുകൾ പലതും പ്രിസർവ് ചെയ്യപ്പെടുന്നത് ഫോക്ലോറിൽ കൂടെയാണ്, വാമൊഴിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കൾച്ചറലായിട്ടുള്ള പല നോളജും, അതിപ്പോ ഒരു കൃഷി സംബന്ധമായിട്ടുള്ള നോളജ് ആവാം, ഇപ്പം ആദിവാസി സമൂഹത്തിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാർഡുമായിട്ട് ബന്ധപ്പെട്ട നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആവാം, ഇതൊക്കെ നിലനിൽക്കുന്ന അവിടെയാണ്. പലപ്പോഴും മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള, എഴുത്ത് പ്രാധാന്യമില്ലാത്ത കമ്മ്യൂണിറ്റികളുടെ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനങ്ങളും ഭയങ്കരമായിട്ട് വലിയ തോതിൽ നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സ് ആയിട്ടുള്ള ഒരു ഇപ്പം നിലനിൽക്കുന്നത് അവരുടെ വാമൊഴിയായിട്ടുള്ള കഥകളും പാട്ടുകളും ഒക്കെ തന്നെയാണ്. അപ്പം ആ രീതിയിൽ അവരുടെ ചരിത്രവും എല്ലാം അതിൽ ഉറങ്ങിക്കിടക്കുകയാണ്, ആ രീതിയിലും അതുണ്ട്. പിന്നെ എല്ലാവരുടെയും കഥകൾ എന്ന് പറയുന്നത്, അതിപ്പോ ഏതൊരു കമ്മ്യൂണിറ്റിയുടെയും കഥ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു കഥ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഒരു ഐഡന്റിറ്റി തന്നെയാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ കഥകളും പാട്ടുകളും. അപ്പൊ അത് നമ്മളൊരു കൾച്ചറൽ ഹോമോജിനൈസേഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് വന്ന് നമുക്ക് നമ്മുടെ സത്വം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ടും ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. വേറൊരു തലം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല ഫോക്ലോറും കാര്യങ്ങളൊക്കെ ഇപ്പം അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇവരുടേതാണ് എന്നുള്ള രീതിയിൽ ഇവിടെ രേഖപ്പെടുത്തി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കേരളത്തിലൊക്കെ തന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പല പാട്ടുകളും ഫോക്ക് പാട്ടുകളോ അല്ലെങ്കിൽ ഫോക്ലോർ പ്രാക്ടീഷണേഴ്സ് എഴുതിയ പാട്ടുകളോ ഒക്കെയാണ്. പക്ഷെ അവരൊരിക്കലും അതിന്റെ ഒരു എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് ഒരിക്കലും കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഷെയറിംഗ് ഒന്നും ഉണ്ടാക്കില്ല. അപ്പം ആരുടേതാണ് ആ ഒരു ക്രെഡിറ്റ് ഒക്കെ അസ്ക്രൈബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും പലപ്പോഴും ഈ ആർക്കൈവിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫോക്ലോറൊക്കെ എന്താ പറയാ വാമൊഴിയായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത്.
0: ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫീൽഡ് വർക്കുകൾ നടന്നിട്ടുണ്ടാവും, എന്തെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്?
1: ഒരുപാട്. കാരണം ഒരു എന്താ പറയാ, ഇപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മേ ബി കേരളത്തിലെ വയനാട്ടിലും കർണാടകത്തിലെ കൊടകിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജൈനകുറുവ, അല്ലെങ്കിൽ കാട്ടുനായ്ക്ക എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി. അവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ റാൻഡംലി ആണ് നമ്മൾ അവരെ അടുത്ത് എത്തിപ്പെടുന്നത്. കൊടകിലുള്ള ഒരു രമേശ് കമ്മ്യൂണിറ്റി ലീഡർ ഉണ്ട്, ആളൊരു 10-25 വർഷമായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയുടെ വാമൊഴി പാട്ടുകളും കലകളും ഒക്കെ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ആളുടെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ പോയി റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചില പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ഒക്കെ വന്ന് അങ്ങോട്ട് ഇവരെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ ചില പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് നടക്കുന്നു. ഇതൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഒരു ഇനീഷ്യലി ഒരു എന്തൂസിയാസ് അവിടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായി. പിന്നെ ഇതിലെ പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ആയിട്ട് ചാരു ഹരിഹരൻ ട്രിവാൻഡ്രം കാര്യമാണ്. അപ്പൊ ചാരു ഒക്കെ ഇവരുടെ ഒരു മ്യൂസിക്കൽ ടാലന്റ് കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്നിട്ട് ആള് ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് മഹീന്ദ്ര പെർക്കഷൻ ഫെസ്റ്റിവൽ, ബാംഗ്ലൂർ നടക്കുന്നത്. അതിൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു. അങ്ങനെ ഇവര് 3 വർഷം മുമ്പേ കണ്ടുള്ള മഹീന്ദ്ര പെർക്കഷൻ ഫെസ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ പെർഫോമൻസ് അവരുടെ കൊളാബറേഷൻ കൂടുതലൊരു പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോഴാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ജനകുർബ മ്യൂസീഷ്യൻസിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്, ഇത്രയും വലിയ സ്റ്റേജിലൊക്കെ ഞങ്ങൾക്ക് എത്താമെന്നൊക്കെ ഒരു മനസ്സിലാക്കി. അത് കഴിഞ്ഞതിനു ശേഷം അതിന്റെ ഒരു ഡീബ്രീഫിംഗ് സെഷൻ ഞാൻ അടക്കം പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ പോയി. അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു, ഓ ഇത്രയും വലിയ സ്റ്റേജ് ഒക്കെ പോസിബിൾ ആണല്ലേ, ഞങ്ങൾ അവിടെ ഓ ഇൻസ്ട്രുമെന്റ് കണ്ടു, ഇത് കണ്ടു, ഇത് കണ്ടു, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് പോലെ എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് അവർ തന്നെ നമ്മളോട് ചോദിച്ചു. അപ്പൊ യാദൃശ്ചയായിട്ട് നമ്മൾ അത് വന്നപ്പോൾ നമ്മൾ അതിനൊരു പ്രോഗ്രാം ആക്കി ടാറ്റാ ട്രസ്റ്റിന് എഴുതി. ടാറ്റാ ട്രസ്റ്റ് അതിനൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ വർഷം അതിനൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം ആയിട്ട്, അതായത് നമ്മൾ വയനാട് കൊടുക്കുന്നതായിട്ട് 18 ട്രൈബൽ മ്യൂസീഷ്യൻസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറെ മ്യൂസിക്കൽ ട്രെയിനേഴ്സ് അവരെ ഇവിടെ വയനാട്ടിൽ വന്ന് ഇവരെ ട്രെയിൻ ചെയ്തു. ഒരു 9 മാസത്തെ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ ഇവർക്കെല്ലാം നമ്മൾ മന്ത്ലി സ്റ്റൈഫൻഡ് കൊടുത്തു. ഏതൊരു നല്ല മ്യൂസിക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലെവൽ മ്യൂസിക് കോളേജിൽ കിട്ടുന്ന മ്യൂസിക് ട്രെയിനിങ് അവർക്ക് കിട്ടി. അതിന്റെ മുകളിൽ നമ്മൾ അത് മാത്രമല്ല, അവരൊരു കൾച്ചറൽ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ വളർത്തിയെടുക്കണ്ടോണ്ട് നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ലീഗൽ റൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ആയിട്ടുള്ള ലാംഗ്വേജും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളൊക്കെ അവർക്ക് കൊടുത്തു. അവരിപ്പോ ഒരു നല്ലൊരു ബാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവരിപ്പം ബാംഗ്ലൂർ പെർഫോം ചെയ്തു, കൊച്ചിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പോയി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം അതിലുള്ള ഒരു മ്യൂസീഷ്യൻ അവരിപ്പം അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ പോയിട്ട് ഇന്ത്യ ഗേറ്റിന് അടുത്തൊക്കെ ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരൊരു ഗോത്ര വിഭാഗത്തിലുള്ള സംഗീതജ്ഞരായിട്ട് കാണണ്ട, അവർ സംഗീതജ്ഞരായിട്ട് കണ്ടാൽ മതി. വളരെ നന്നായിട്ട് പാട്ട് എഴുതാനും നന്നായിട്ട് പാട്ട് പാടാനും നല്ല റിതം സെൻസും എല്ലാം ഉള്ള ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല ഡെപ്തിലുള്ള ആൾക്കാരെ മൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ ഒരു ലെവലിൽ അവരിപ്പോ എത്തി. അപ്പൊ അതൊരു ഏറ്റവും എനിക്ക് പിള്ളേരിൽ വെച്ചിട്ടുള്ള ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ ഒരു ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയതായിരുന്നു, അതിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത്.
0: ഏതെങ്കിലും ഒരു പ്രത്യേക കളം വരച്ച് ഇവരെ ഇതിന്ന പാട്ട് അല്ലെങ്കിൽ ഇത് ഗോത്രവിഭാഗത്തിന്റെ പാട്ട് എന്നൊക്കെ പറയുന്നത് പോലെ മാറ്റി നിർത്താതെ ഇത് സംഗീതമാണ്. ഇതിന്
1: അതെ അവര് തന്നെ ഞങ്ങളോട് പറഞ്ഞ സാധനമാണ്, ഞങ്ങളെ ഗോത്ര സംഗീതജ്ഞ എന്ന് വിളിക്കണ്ട, ഞങ്ങളെ സംഗീതജ്ഞ എന്ന് വിളിച്ചാൽ മതി, ഗോത്ര കവി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ കവി എന്ന് വിളിച്ചാൽ മതി. കാരണം നമ്മൾ നോക്കുമ്പോഴും അതാണ് കാണുന്നത്, അവരുടെ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെയുള്ള അവർക്കുള്ള ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ടാലന്റ് എന്ന് പറയുന്നത്. അതിപ്പം പാട്ടിലുണ്ട്.

0: റിഥത്തിലുണ്ട്, റൈറ്റിംഗിലുണ്ട്, അങ്ങനെ പല രീതിയിലും. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സെപ്ഷണലി വേറെ ലെവലാണ്. പിന്നെ അവർക്ക് ആകെ വേണ്ടി വന്നത് ഇപ്പം ഒരു പിച്ചിലേക്കൊക്കെ വരാനുള്ള ഒരു ട്രെയിനിങ് ആണ്. അത് തന്നെ അവർ പറഞ്ഞോണ്ട്. പിന്നെ അവര് നമുക്കും പേടി ഉണ്ടായിരുന്നു, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുമ്പോ എന്താ പറയാ, നമ്മൾ വേറൊരു സാധനം കൊണ്ടുപോയി ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം വെച്ചാൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറയുന്ന സാധനത്തിനനുസരിച്ച് നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്തു. അപ്പൊ അവർ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ക്ലാസിക്കലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ സാധനങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോഴേക്കും ഇവർ കൊന്നക്കോളടക്കം 4-5 മാസത്തിനുള്ളിൽ പറഞ്ഞ് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവർക്ക് അറിയില്ല ഇത് കോംപ്ലക്സ് ആണുള്ളത്, കാരണം അത്രയും ടാലന്റഡ് ആണ് അവർ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ വണ്ടർ അടിച്ചു. എന്നാലും ഫൈനൽ ആയിട്ടുള്ള പെർഫോമൻസിൽ അവർ തന്നെ ഇൻസിസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഈ ടൂൾസ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾക്ക് ഫൈനലി പെർഫോം ചെയ്യേണ്ടതിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ കോമ്പോണൻസ് ഞങ്ങൾക്ക് വേണം, പക്ഷെ ഞങ്ങളുടെ തനതായിട്ടുള്ള ഭാഷയിൽ എഴുതിയിട്ടുള്ള, തനതായിട്ടുള്ള ഞങ്ങളുടെ തീമുകൾ എഴുതിയിട്ടുള്ള, തനതായിട്ടുള്ള താളങ്ങൾ വെച്ചിട്ടുള്ള സാധനങ്ങൾ മതി എന്നുള്ള രീതിയിൽ അവർ തന്നെ തീരുമാനമെടുത്തു. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യം.
1: ഇതിപ്പോ സംഗീതവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, സാധാരണ ഇങ്ങനെ ഇതിനായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൾച്ചറൽ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു ടീമായാലും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്?
0: ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നാമത് പല ലെവലിൽ കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താ പറയാ, ഇതിപ്പോ ഞങ്ങളൊരു നോൺ ഫോർ പ്രോഫിറ്റ് ഒരു ഓർഗനൈസേഷൻ ആണ്, അതായത് ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇതൊരു ബിസിനസ് അല്ല, ഇത് ഗവൺമെന്റും അല്ല. അപ്പോ ഇതെന്താണ് ഈ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്നുള്ള, ഇപ്പോൾ NGO എന്ന് നമ്മൾ വിളിക്കുക, അതെന്താന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അതൊരു ചാലഞ്ച് ആണ്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞങ്ങളൊരു നോൺ ഫോർ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നവരോ എന്താണ്, എസ്പെഷ്യലി കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഓ നിങ്ങൾക്ക് എന്തോ അജണ്ട അല്ലേ, ആ നിങ്ങൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അങ്ങനെ, കാരണം കൾച്ചർ എന്നൊക്കെ പറയുന്ന ഐഡിയോളജിക്കലി വളരെ സെൻസിറ്റീവ് ആണ്. ആ രീതിയിലൊക്കെ ഉള്ള ഒരു നോക്കിക്കാണലുകൾ അതിൻ്റെ ഉണ്ട്. ഏറ്റവും രസമായിട്ടുള്ള കാര്യം ഇപ്പം എന്റെ വില്ലേജിൽ തന്നെയാണ്, നമ്മൾ അവിടെ ഉള്ളൊരു നമ്മളെ വില്ലേജ് ടെമ്പിൾ ഉണ്ട്, അവിടുത്തെ ഒരു ഗാർഡിയൻ DTH കണക്കാക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു മണ്ഡപമുണ്ട്, കർണികാര മണ്ഡപം എന്ന് പറയും, അത് നമ്മൾ റീസ്റ്റോർ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ പ്രദേശത്ത് അത്രയും പഴയ ഒരു ആർക്കിടെക്ചർ ഇല്ല, ഒരു 400 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ അതൊരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര എക്കോളജിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആ അവിടെ അമ്പലത്തിലുള്ള ദേവി ചുറ്റുപാടും മലകളൊക്കെ നോക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ വളരെ എൻവയോൺമെന്റൽ വാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മരം വെട്ടാ സമയത്ത് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഇല്ല, അതുപോലെ തന്നെ 5-6 കമ്മ്യൂണിറ്റീസിനെങ്കിലും ഡിഫറെന്റ് കൾച്ചറൽ പെർഫോമൻസ് ഒക്കെ നടക്കുന്ന ഒരു വെന്യൂ കൂടിയാണത്. പ്ലസ് ഇതിന്റെ ഒരു 300-400 വർഷം പഴക്കമുള്ള ഒരു സാധനം ഒരു ബിൽഡിംഗും കൂടിയാണ്. അപ്പൊ നമ്മൾ അതിനെ ഫണ്ടൊക്കെ റേസ് ചെയ്ത് കൺസർവേഷൻ ആർക്കിടെക്ടറെ കൊണ്ടുവന്നിട്ട് അതിനെ റീസ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിന് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടി, ഇൻക്ലൂഡിംഗ് യുനെസ്കോന്റെ തന്നെ 2 അവാർഡ്, പിന്നെ ഇന്റർനാഷണൽ ഡോമസ് പ്രൈസ് ഇറ്റലിയിൽ നിന്ന്, ഇന്ത്യയിലെ ആർക്കിടെക്ചറൽ കൺസർവേഷൻ അങ്ങനെ അവാർഡ്. പക്ഷേ ഇതിന്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് അതിനുശേഷം ഒരു പബ്ലിക് അറ്റൻഷൻ എന്നുള്ള സാധനം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടേ വന്നിട്ടുള്ളൂ. ഒരു പബ്ലിക് ലീഡേഴ്സ് ആരും അങ്ങോട്ട് നോക്കിയിട്ട് പോലുമില്ല. കാരണം എവിടെ ഒന്ന് കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കണ്ണിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത്, കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ള സാധനം. അതൊരു ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാരണം ഒരു വല്ലാതൊരു ഒരു പൊളിറ്റിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടോ ഇതിനെ വല്ലാതെ കൾച്ചറിനെ നോക്കി കാണുന്ന ഒരു ഒരു പ്രവണത എന്ന് പറയുന്നത് അത് കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ട്.
1: ആ ചലഞ്ച് ഉള്ളപ്പോൾ തന്നെയും ഇപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റിയാണ് നാടിലെ അമ്പലം.
0: അതെ,
1: ഈ ചലഞ്ച് അവിടെ നിൽക്കുമ്പോഴും ആളുകൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവയർനെസ് കൂടുതൽ ഉണ്ടാകുന്നുണ്ടെന്നോ തോന്നിയിട്ടുണ്ടോ ഈ വർക്കുകളൊക്കെ നടക്കും?
0: ആ തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രസമായിട്ടുള്ളത് ആ അമ്പലത്തില് ചില സോഷ്യൽ റിഫോം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മളെ മുമ്പിൽ നടക്കുന്നത് നമുക്ക് കാണാം, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള. ഈ അമ്പലത്തിൽ ഇത് നടന്നതിന് ശേഷം ഈ കൺസർവേഷൻ ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് അവിടെയുള്ള അമ്പലത്തിന്റെ ഭാരവാഹികളാണ് ഇപ്പൊ അതിന്റെ സ്പോക്സ് പേഴ്സൺസ് ആയിട്ട് മാറിയിട്ടുള്ളത്. കാരണം നമ്മൾ പല അവാർഡിന് ജൂറികളൊക്കെ വരുന്നവർ അവർ പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇവർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വേറെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ കൺസർവേഷൻ എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് പഠിച്ചു. അടുത്ത കാര്യം ഞാൻ നോക്കുന്നത് ഇപ്പൊ അവിടെ ഹെറിറ്റേജ് വാക്കുകൾ എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ അവിടെപ്പം വളരെ ഓപ്പണപ്പ് ആയി. കാരണം ഒരു ബിലീഫിന്റെ അപ്പുറത്തേക്ക് ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് എന്നുള്ള രീതിയിൽ ആൾക്കാർ നോക്കി കാണാൻ തുടങ്ങി. അതിൽ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള അമ്പലത്തിലെ ആൾക്കാർ ഇപ്പം ഏത് റിലിജനിലുള്ള ആൾക്കാരും അവിടെ നാലമ്പലത്തിന്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും കയറ്റി ഇതിന്റെ ഒരു വേറെ വാല്യൂ വന്നപ്പോഴേക്കന്നെ അവർ ഭയങ്കരമായിട്ട് ഏത് കമ്മ്യൂണിറ്റീനും ഉള്ളിൽ വെൽക്കം ചെയ്യുന്ന ആ രീതിയിലേക്കൊക്കെയുള്ള ഒരു മാറ്റം അവിടെ സംഭവിച്ചു. ആൾക്കാർ ഓപ്പണപ്പായി. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു കൾച്ചറൽ ഒരു ഒരു മാറ്റമായിട്ട് നമുക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള വർക്കിൽ കൂടെ നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മളൊരു ആക്ടിവിസം മോഡൽ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതുകൊണ്ട് വരുന്ന മാറ്റങ്ങൾ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്.
1: അപ്പൊ നേരത്തെ ഈ പറഞ്ഞിരുന്നു, അതായത് മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞു, പല നമുക്കിപ്പോ ഒരുപാട് മലയാളികൾ ഒരുപാട് പാടുന്ന പാട്ടുകൾ ഒരു പക്ഷേ ഇതുപോലെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ആയിരിക്കാം, റൈറ്റ്സ് കൊടുക്കാതെ ആരെങ്കിലും അപ്രോപ്രിയേറ്റ് ചെയ്തതായിരിക്കും. ആ കോണ്ടെക്സ്റ്റിൽ തന്നെ ഈ ഡോക്യുമെന്റേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നു, ഇന്നതാണ് ഇവിടെയാണ് ഇവരുടേതാണെന്നുള്ളത്. അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇപ്പൊ എന്തെങ്കിലും ഓൾറെഡി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അതൊരു നമ്മൾ റെസ്പെക്ട്ഫുള്ളി അത് ചെയ്യുന്നത് എങ്ങനെയാണ്?
0: മനസ്സിലായി. ഞങ്ങൾ 2 പ്രോജക്റ്റുകളായിട്ട് അത് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള എർത്ത് ലോർ എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഉണ്ട്. അതിന്റെ അണ്ടറിൽ നമ്മൾ എല്ലാ വർഷവും 2 ട്രൈബൽ കമ്മ്യൂണിറ്റീന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് എന്തൊക്കെ

0: ഒക്കെയാണോ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത്? അവർ പറയുന്നത് അതൊക്കെ ഡോക്യുമെന്റ്, ഇൻക്ലൂഡിംഗ് ലൈക് അവർക്ക് ഏതൊക്കെ പാട്ട് അത് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് ഇയർ നമ്മൾ മന്നാൻ എന്ന് പറഞ്ഞിട്ട് പളിയർ എന്ന് പറഞ്ഞിട്ട് തേക്കടിയുള്ള കമ്മ്യൂണിറ്റിന്റെ കൂടെ വർക്ക് ചെയ്തത്. അപ്പൊ മന്നാൻ കൂത്തിലുള്ള പാട്ടുകൾ മൊത്തം, അല്ലെങ്കിൽ പളിയറുടെ കമ്മ്യൂണിറ്റിയിൽ അവരുടെ പളിയ കൂത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഉള്ള നമ്മളെ റോള് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ പവറും എക്യുപ്മെന്റ്സും ഒക്കെ ഉള്ള ഒരു ടീം അവിടെ പോകുന്നു, അവർക്ക് വേണ്ടി നമ്മളിത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. കാരണം അപ്പൊ അവരെന്ത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യൂല. പിന്നെ ഇതിലെല്ലാത്തിലും ഒരു എത്തിക്കൽ ആയിട്ടുള്ള ബ്രീഫിംഗ് ആദ്യം നമ്മൾ കൊടുക്കും. അപ്പൊ പറ്റുന്നിടത്തോളം നമ്മൾ കൺസെന്റ് ഫോം എന്നുള്ള രീതിയിൽ അവരെ സൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഈ എർത്ത് ലോർ മാത്രമല്ല, ഇത് ഫോക്ലോറിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ലോർ കീപ്പേഴ്സ് എന്നുള്ള പ്രോജക്ട് ഉണ്ട് നമുക്ക്. അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം പോയി കളക്ട് ചെയ്യല്ല, നമ്മൾ പാസ് ഓൺ ചെയ്യുന്ന മെസ്സേജ് നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഇല്ലേ. അപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഫോക്ലോറിനൊക്കെ പ്രിസർവേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ ചുറ്റുപാടോ ഏതെങ്കിലും ഒരു ഫോക്ക് ടെയിലോ സോങ്ങോ നല്ല റെയർ ആയിട്ടുള്ള ഒരു കാര്യം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ പോയി അത് നമ്മൾ പറയുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചു വിത്ത് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഈ വീഡിയോ പ്ലസ് ഡീറ്റെയിൽസ് മെറ്റാഡേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിജിറ്റലി ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ സമയത്തേക്ക് അവരെ കൊണ്ട് കൺസെന്റ് ഒരു ഫോമും നമ്മൾ സൈൻ ചെയ്ത് ഇത് ഇന്ന കാര്യത്തിനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വാങ്ങിപ്പിക്കും. കാരണം അവർ അവയർ ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലവർ പറയും ഇത് പബ്ലിഷ് ചെയ്യേണ്ട, നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചോ, പക്ഷെ പബ്ലിഷ് ചെയ്യണ്ട എന്ന് പറയും. കാരണം ചിലപ്പോൾ അത് പബ്ലിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് റിഡിക്യൂൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഉണ്ടാവും ഇങ്ങനെയുള്ള ഫോക്ലോറിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആ ഈ ലോർ കീപ്പേഴ്സ് പ്രോജക്റ്റിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 1900-ത്തിനടുത്ത് ഫോക്ക് ടെയിൽസും സോങ്സും നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് വിത്ത് പ്രോപ്പർ മെറ്റാ ഡേറ്റ വീഡിയോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ പെർഹാപ്സ് ഏറ്റവും വലിയ ഓപ്പൺ ടു ഓൾ ആയിട്ടുള്ള ഒരു ഡാറ്റാ ബേസ് ആയിരിക്കും അതെന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒന്നുകിൽ നമ്മൾ തന്നെ പോയി ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ അവരോട് ആദ്യം ഇന്ന കാര്യത്തിനാണ് നല്ല രീതിയിൽ പറയും. പിന്നെ ഇതെല്ലാം ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലാണ് നമ്മൾ ഇടുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ഇതിനെ കാണുന്നതാണ്, ഇത് എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തലാണ്. ഇപ്പൊ നാളെ ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഒരു പാട്ട് ഒരാളടുത്ത് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്, ഇത് ഇവരുടേതാണെന്ന് തെളിയിക്കാനുള്ള ഒരു സോഴ്സും കൂടെ ആയിട്ട് ഇവോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റവും അതിനനുസരിച്ച് ഇപ്പോഴും അഡാപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു എന്താ പറയുക, പബ്ലിക്കിന്റെ ഈ ഒരു രീതിയിലുള്ള ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നതിൽ ഈ ഫോക്ക് ലോർ ഒന്നും അത്ര സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ വരികയാണെങ്കിൽ തന്നെ ഒരു പ്രയർ യൂസ് എന്നുള്ള രീതിയിൽ അവർക്കിപ്പം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിന്റെ പാട്ട് ഒരാൾ എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ കൊമേഴ്സ്യലി യൂസ് ചെയ്ത് അയാൾ പൈസ ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റിക്ക് എത്തുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് മോറൽ റൈറ്റോ ഇവൻ ലീഗൽ വരെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റാ ബേസ് ആണ്. കാരണം കോർട്ടിൽ പോകുന്നവരെ നിങ്ങളെ ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്നുള്ളതാണ് ചോദിക്കുക. അപ്പം വേണമെങ്കിൽ പറയാം ഈ ഒരു ഡാറ്റാ ബേസിൽ ഉണ്ടെന്ന്. ഇങ്ങനെയുള്ള ഡാറ്റാ ബേസ് നമ്മളത് മാത്രമല്ല പറയുന്നത്, ഇങ്ങനെയുള്ള ഡാറ്റാ ബേസുകളുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ് എന്നുള്ളതാണ്.
1: നമുക്ക് ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി പോലെ
0: ടെക്നോളജിയുടെ
1: കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതെനിക്കൊരു അൺലേണിംഗ് ആയിരുന്നു. ഞാൻ ടെക്നോളജി എത്രത്തോളം ഇത് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കാതിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ശ്രുതിന് അങ്ങനത്തെ എന്തെങ്കിലും അൺലേണിങ്സോ ലേണിങ്സോ ഉണ്ടായിട്ടുണ്ടോ ഈ പല പല റിമോട്ട് ഏരിയകളിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പല തരം ആളുകളിലൂടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്?
0: മനസ്സിലായി. നമ്മൾ എസ്പെഷ്യലി ഏറ്റവും നമ്മളൊരു മെയിൻ പ്രോജക്ട് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ കൂടെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൾച്ചർ ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട്, എല്ലാ റീജിയനും കൾച്ചേഴ്സ് ഉണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിക്കും കൾച്ചർ, അപ്പം നമുക്ക് എൻഡ്ലെസ് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു ഇക്വിറ്റിയുടെ പ്രിൻസിപ്പിൾ തുടങ്ങാൻ വെച്ചതാണ്. കാരണം ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ആദ്യം തുടങ്ങാന്നുള്ളത്, അതുകൊണ്ടാണ് ട്രൈബലിലും ഫോക്കിലും നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ട്രൈബൽ തന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ നമുക്ക് ഒരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു, ഓ ട്രൈബൽ എന്നൊക്കെ പറയുന്ന ഒരു ട്രൈബൽ ഇമേജ് ഉണ്ടാവുമല്ലോ, എന്താ പറയാ ഒരു
1: മെയിൻ സ്ട്രീമിൽ മാറി
0: ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിംഗ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് അങ്ങനെയൊന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ആകെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ അവർ കൾച്ചറലി ദേ പ്രിഫർ എന്താ പറയാ അവിടെയാണ്, ഇപ്പൊ ഒരു കുറച്ചുകൂടി ഒരു ഫോറസ്റ്റ് ഒക്കെ ആയിട്ടുള്ള റീജിയനിലാണ്, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് റീജിയനിലാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം കൾച്ചറലി അവർ വളർന്നു വന്നിട്ടുള്ളത് അവിടെയാണ്. ഇപ്പൊ ഒരു ഫ്ലാറ്റിൽ വളർന്ന ഒരു കുട്ടി എന്താ ചിലപ്പോൾ ഒരു വില്ലേജ് പോയി കഴിഞ്ഞാൽ ബോറടിക്കും പോലെ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് വളർന്ന ആൾക്ക് ഇപ്പൊ ഒരു ബാക്കിയുള്ള സ്ഥലത്തേക്ക് സെറ്റിൽ ചെയ്യാൻ വിഷമുണ്ടോ? അത്ര മാത്രമേ നമ്മൾ പറഞ്ഞൊരു ഡിഫറൻസ് ഉള്ളൂ. മ്യൂസിക്കിൽ തന്നെ ആണെങ്കിൽ ഇപ്പം നമ്മളെ മ്യൂസിക് ട്രെയിനേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ നമ്മളടക്കം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓ ഇവര് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, എന്താ പറയാ ആ മ്യൂസിക് ഒക്കെ വേറെ എന്താ ലെവലായിരിക്കും, അങ്ങനെ ഒരു രീതി എന്നാണ് ഒരു ഹൈറാർക്കി ഒക്കെ വെച്ച്. പക്ഷെ പിന്നെ വന്നപ്പോഴാണ് മനസ്സിലായി ഇത് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏതൊരു ആൾക്കാർ ഉണ്ടാവുന്ന മ്യൂസിക് ടാലന്റ് പോലെ തന്നെ ആളുള്ള മ്യൂസിക് ടാലന്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലീഗൽ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ കൊടുക്കുന്നവരും അവരും ഭയങ്കര കിഡിലായിട്ടുള്ള ചോദ്യങ്ങളും പെർസ്പെക്റ്റീവ് ഒക്കെ ആയിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. ആകെ ഈ ഒരു സാഹചര്യങ്ങൾ ജോഗ്രഫിക്കൽ ആയിട്ടുള്ളതും പിന്നെ കൾച്ചറലായിട്ടുള്ള അവരുടെ ഔട്ട്ലുക്കും അതൊരു ഏതൊരു സ്ഥലത്ത് ജീവിക്കുന്നതിനനുസരിച്ചുള്ള ഒരു കൾച്ചറൽ രീതിയിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അതാണ് ആൾക്കാർക്ക് ഒരു സ്പെഷ്യലി ട്രൈബൽ എന്നൊക്കെ പറയുന്നവരുള്ള ഒരു ധാരണ, അത് നമുക്ക് വളരെ ഒരു വ്യത്യാസമായിട്ട്.
1: ഇപ്പോ നമ്മൾ ഡിജിറ്റൽ ഏജിലാണല്ലോ, ആർക്കൈവിംഗ് ഇൻ ഡിജിറ്റൽ ഏജ് അതിന്റെ എങ്ങനെ കാണുന്നു? ഇപ്പോ പ്രോപ്പർ ഡോക്യുമെന്റ് നമ്മൾ എഴുതി ഒക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു സാധനം, ഇപ്പൊ ഇതെല്ലാം നമ്മളിപ്പോൾ ഓൺലൈനും

0: അല്ലെങ്കിൽ നമ്മളിപ്പോ കരുതുന്നത് ഇത് ഇതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും കാലങ്ങളോളം നിലനിൽക്കുമെന്ന്. അപ്പോ ആർക്കൈവിംഗ് ആൻഡ് ഡിജിറ്റൽ ഏജ് അതിനെ പറ്റിയിട്ടുള്ള വീക്ഷണവും അഭിപ്രായവും എന്താ?
1: കുറെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെ ഒരു 10 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് ചെയ്യണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ആ എക്യുപ്മെന്റ് ഷൂട്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ളത് അല്ല അതിനെ എന്താ പറയുക പബ്ലിഷ് ചെയ്യാനുള്ളത് അതൊക്കെ വളരെ എന്താ പറയുക കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലിയുള്ള എക്യുപ്മെന്റ്സ് വേണ്ടിയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. അതിന്റെ ഒക്കെ ഇപ്പൊ എന്താ ജസ്റ്റ് ഒരു നല്ലൊരു വൃത്തിയുള്ള ഫോൺ ഉണ്ടെങ്കിൽ തന്നെ റെക്കോർഡ് ചെയ്യാം നിങ്ങൾക്ക്, അതിനെ ഇപ്പം AI പോലുള്ള ടൂൾസ് വെച്ച് ട്രാൻസ്ക്രൈബ് ചെയ്യാം, അതിനെ പബ്ലിഷ് ചെയ്യാം, ഇപ്പൊ യൂട്യൂബ് പോലുള്ള സ്ഥലങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ ഒക്കെ പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ യൂട്യൂബിലാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ ഒക്കെ ഒരു കൊമേഴ്സ്യൽ എന്റിറ്റി ആണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. പക്ഷെ എന്നാലോ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തും. ആ ഒരു സാധനമൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ AI പോലുള്ള ടൂൾസ് വന്നതിന് ശേഷം കുറച്ചുകൂടി ഒക്കെ ആർക്കൈവിംഗ് കുറച്ചുകൂടി ഇപ്പൊ ലാംഗ്വേജ് പ്രിസർവേഷൻ ഒക്കെ കൂടുതൽ ഈസി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം പല ലാംഗ്വേജുകളും നമ്മളിപ്പം പല ഫോർ ഇൻസ്റ്റൻസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, നമുക്കിപ്പം വി കാൻഡ് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇവരെല്ലാ കാലത്തും അത് തന്നെ പഠിച്ച് ഇപ്പൊ ഇംഗ്ലീഷ് ഒന്നും പഠിക്കാണ്ടല്ലേ മെയിൻ സ്ട്രീം മലയാളം പഠിക്കാണ്ടിരിക്കണം. പക്ഷേ ആ ലാംഗ്വേജിന് അതിന്റെ വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു മെഷീനെ പഠിപ്പിക്കാം, നല്ല രീതിയിൽ മെഷീനെ പഠിപ്പിച്ചിട്ട് മെഷീൻ്റെ ഉള്ളിൽ സർവേ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് കൾച്ചറൽ ഹെറിറ്റേജ് പ്രിസർവേഷനിൽ ലോ കോസ്റ്റ് രീതിയിൽ ഇപ്പൊ അങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം മെറ്റാഡേറ്റ കളക്ട് ചെയ്യുന്ന സാധനമാണെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോമിൽ പോയിട്ട് ഫില്ല് ചെയ്യേണ്ടിരുന്നത്, ഇപ്പൊ ഒരു വോയിസ് തന്നെ ചിലപ്പം പല സാധനങ്ങളും ഒരു കമ്മ്യൂണിറ്റി പറയുന്ന സാധനം തന്നെ വോയിസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചിലപ്പം ടെക്നോളജി വെച്ചിട്ട് മെറ്റാഡേറ്റ് ചെയ്തിട്ട് പല സ്ഥലത്തേക്ക് ഇട്ടിട്ട് അതിനൊരു പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പ്രോസസ്സ് വളരെ ഈസി ആവുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല രീതിയിലാണ് ലാർജ്ലി നമ്മൾ കാണുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് കോർപ്പറേഷൻസ് ആണ് എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ, അതുപോലെ തന്നെ ഈ പബ്ലിക് ഗുഡ്സ് ഇടാനുള്ള ഇപ്പൊ ഞങ്ങൾ തന്നെ വിക്കിമീഡിയ കോമൺസിൽ നമ്മൾ മാക്സിമം ഇടാൻ നോക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്, അതിലേക്ക് ഐഡിയൽ ആണ് അതിൽ ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് ഇപ്പൊ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒരു മിനിറ്റ് വേണമെങ്കിൽ ഇതിലിപ്പം ചിലപ്പം എത്രയോ സമയം അതിന്റെ മുകളിൽ ചെലവാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഈ പബ്ലിക് ആയിട്ടുള്ള ഇതിനെ സ്റ്റോർ ചെയ്യാനുള്ള ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ് ഇതിന് കുറച്ചുകൂടി ഗവൺമെന്റലായിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു കോർപ്പറേഷൻസിന്റെ അപ്പുറത്തേക്കുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഇതിന് ഇവോൾവ് ചെയ്ത് വരികയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും.
0: ഇപ്പൊ ജേർണലിസ്റ്റ് ആയിരുന്നു, അതിനുശേഷം കോവിഡ് സമയത്ത് ഇതിലേക്ക് വന്നു. വ്യക്തിതലത്തിൽ എങ്ങനെ യാത്ര ഋതുവിനെ മാറ്റി എന്ന് എന്തെങ്കിലും തോന്നലുണ്ട്? എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻസൈറ്റ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം
1: മനസ്സിലായി
0: എന്റെ വ്യൂ പോയിന്റ്സ് ഇങ്ങനെയായി, അല്ലെങ്കിൽ എന്റെ വീക്ഷണം ഇങ്ങനെ മാറി, അങ്ങനെ തോന്നിയിട്ടുണ്ട്? എന്തെങ്കിലും ചേഞ്ച് തോന്നിയിട്ടുണ്ട്?
1: അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്ന നേരം എക്സ്റ്റേണൽ ആയിട്ട് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സാധനം വളരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡാപ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ചേഞ്ചും കൂടി ഇതിന്റെ ഒരു പാർട്ടാണ്. അതൊരു ഒരു സമയം ഭയങ്കര എന്താ പറയുക നമ്മളെ സന്തോഷം ഉണ്ടാക്കുന്ന സാധനമാണ്. അത് ഇടയ്ക്ക് അത് സ്കേറിയാണ്, കാരണം എന്താ ഇതിന്റെ ഒക്കെ മുന്നിൽ നിൽക്കണമല്ലോ എന്നുള്ള രീതിയിലുള്ള, കാരണം അതിനനുസരിച്ച് ചിലപ്പം ഓർഗനൈസേഷൻ വളരുന്ന ആ ഒരു പേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ചിലപ്പം നിങ്ങളുടെ നോളജോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ നിങ്ങളൊരു ഇന്റേണൽ വേൾഡിനെ മാറ്റിയെടുക്കാനുള്ള ഒരു സാധനം എന്താ പറയുക ചിലപ്പം അത്ര പേസിൽ ചിലപ്പോൾ നടന്നു വരില്ല. മറ്റത് ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, ഇന്റേണൽ ജേർണിയാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഞാനത് കുറച്ചൊരു ഫിലോസഫിക്കൽ
0: അതെ
1: അതെ ആ രീതിയിൽ
0: ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന യുവാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: ഈ ഒരു മേഖല എന്ന് മാത്രമല്ല, ഇതിപ്പോ ഞാനിപ്പോ ലാർജ്ലി ഒരു സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്നുള്ള ഒരു സാധനത്തിലേക്കാണ് വരുന്നത്. കാരണം സമൂഹ മാറ്റം എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ പറയാ എല്ലാവർക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, ആരും മുകളിലേക്ക് നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു ഡെമോക്രസിയാണ്, എല്ലാവർക്കും അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലെവർലി നിങ്ങൾ അല്ലെങ്കിൽ എന്താ സ്മാർട്ടായിട്ട് അത് മനസ്സിലാക്കിയതിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് എനിക്ക് പ്രൂവ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇതിനൊക്കെയുള്ള സപ്പോർട്ട് സിസ്റ്റം പൈസ അതൊക്കെ വരുമോ എന്നുള്ളത് ഞാനും വിശ്വസിക്കുന്നില്ലായിരുന്നു. ഇതിനൊക്കെ ഇവിടെ സപ്പോർട്ട് സിസ്റ്റം പൈസ ഒക്കെ ഉണ്ടെന്നുള്ളത് ഇത് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ ഒരു 3 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു, ശ്രുതിൻ വർക്ക് ചെയ്യൂ ബാക്കിയൊക്കെ വന്നോളൂ എന്നുള്ളത്. എനിക്ക് അന്നേരം വിശ്വാസമില്ലായിരുന്നു, കാരണം പൈസയ്ക്കൊക്കെ വേണ്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ ഫണ്ട് ചെയ്യുന്നൊക്കെ ഉള്ളത്. ഇപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മൾ വൃത്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല സ്മാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എക്കോസിസ്റ്റം ഇവിടെ ഉണ്ട്. റിസോഴ്സ് എന്നൊന്നും പറയുന്നത് ഇതിനുള്ള ഒരു കൺസ്ട്രെയിൻ ആവില്ല. വളരെ ജെനുവിൻ ആയിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള രീതിയിൽ ആത്മാർത്ഥതയോടെ സ്മാർട്ടായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതു സോഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾക്കും നിങ്ങൾക്ക് ഇടപെടാം എന്ന് പറയുന്നത്. അതാണ് എന്റെ ഒരു എനിക്കുള്ള ഒരു ലേണിംഗ് എന്ന് പറയുന്നത്.
0: വളരെ നന്ദി ശ്രുതിൻ, ഇത്രയും നേരം ശ്രുതിന്റെ ഈ ഒരു യാത്രയെ പറ്റി സംസാരിച്ചതിന്.
1: താങ്ക് യു.
0: ഇനി വരുന്ന വർഷങ്ങളിൽ ഇനിയും ഇനി ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന്
1: ആശംസിക്കുന്നു.
0: താങ്ക് യു വെരി മച്ച്.
1: താങ്ക് യു.

സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആർപോ എന്ന NGO പ്രവർത്തിക്കുന്ന ശ്രുതിൻ ലാലുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമസ്കാരം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം. പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം, കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സൗഗന്ധിക പൂക്കൾ.
1: നിശാഗന്ധിപ്പൂക്കൾ മഴയേറ്റുലയുന്ന ഈ കർക്കിടക പാതിരാവ് അങ്ങയുടേതാണ്. വാക്കിന്റെ പെരുന്തച്ഛൻ അങ്ങ്, ഞാനോ വിക്കൻ കുട്ടി. എങ്കിലും നനയുന്ന ഈ വീടിന്റെ തണുത്ത ഹൃദയത്തിൽ നിന്നും ഏതോ ഇക്താരയുടെ സംഗീതം ഒഴുകി വരുന്നു. ആ നാദബ്രഹ്മത്തിന്റെ ശ്രുതിവിരൽ പിടിച്ചാവട്ടെ ഈ രാവിൽ എന്റെ സ്വപ്നാടനം. നിഴലും വെളിച്ചവും ഒളിച്ചു കളിക്കുന്ന നാലുകെട്ട്, അമർഷത്തോടെ ഒരു കാറ്റ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു, നഷ്ടബോധത്തോടെ മറ്റൊന്നകത്തേക്ക് കയറുന്നു. അകലെ താനിക്കുന്നിന്റെ ഓരത്ത് ഗൃഹാതുരമായ കാലം കുന്നിമണികൾ പെറുക്കിക്കൂട്ടുന്നു. കാലം കഥയെഴുതുകയാണ്. ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ കഥയും കവിതയാവുന്നു. തോൽപ്പെട്ടിയുടെ പുറത്തിരുന്ന് താക്കോൽക്കൂട്ടം ചുഴറ്റുന്ന സിംഹള പെൺകുട്ടി അനുജത്തിയോ ജ്യേഷ്ഠത്തെയോ, മറുപടിയായെത്തിയ മൗനം നിശബ്ദ സംഗീതമായി ആരെയോ മുറിവേൽപ്പിക്കുന്നു. നാല് കെട്ടിന്റെ നടുമുറ്റത്തെ തുളസിക്കാറ്റ് ഇപ്പോൾ ചണ്ഡമാരുതനായി മഹാഭാരതത്തോളവും വളരുന്നു. ശത്രുക്കളെ ചുഴറ്റിയെറിഞ്ഞ് കുഞ്ഞനുജന്മാർക്ക് കാവൽ നിൽക്കുന്നു. പ്രണയം ആദിമദാഹമായ ആളിപ്പടർന്ന് സൗഗന്ധികപ്പൂവിനായി കുതിക്കുന്നു. വനസുന്ദരിയുടെ നനഞ്ഞ ചുണ്ടിന്റെ രുചിഭേദമറിയുന്നു. പെണ്ണിന്റെ മാനം കൺമുന്നിൽ ചീന്തിയെറിയുന്നത് കണ്ട് പൊറുതിയില്ലാതെ തിളച്ച എണ്ണയിൽ കൈപൊള്ളിക്കുന്നു. ചുഴലിക്കൊടുങ്കാറ്റായി കുരുക്ഷേത്രത്തിൽ ഉയർന്ന് ഉദ്ധൃതമായ അഹന്തയുടെ മാറുവിളർന്ന് രക്തം കോരിക്കുടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് മോഹിച്ച ദേവപദമണയുവാൻ വെമ്പുന്ന സോദരർക്കൊപ്പം മഹാമേര് കയറുമ്പോൾ മണ്ണിന്റെ പിൻവിളി കേട്ട് തിരിഞ്ഞു നിന്നത് ഭീമസേനനല്ല, അങ്ങാണ്. കഥകൾ ശമിച്ച മൂവന്തിയിൽ ഊഴമറിഞ്ഞെത്തിയ കറുത്ത കോമാളിക്ക് ചുണ്ടുകോട്ടിയ പുഞ്ചിരി സമ്മാനിച്ച് കീഴടങ്ങുമ്പോൾ മനസ്സ് കണ്ട സ്വപ്നമെന്താവാം? നിളയോ കണ്ണാന്തളിയോ നദിക്കരയിൽ ദ്രൗപദി കളഞ്ഞിട്ടുപോയ സൗഗന്ധിക പൂക്കളോ?
0: അടുത്ത കവിത തിരുത്ത്.
1: നിഷ്കളങ്കത നിങ്ങൾ കരുതും പോലെയൊരു പേടമാൻ കിടാവിന്റെ പേടിച്ചമിഴിയല്ല നിഷ്ക

കുഹലം ഭൂപതി വിവസ്ത്രനായെഴുന്നള്ളിയ നേരം തനിയെ കൂവിപ്പോയ കുഞ്ഞിൻ്റെ കുതൂഹലം. നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിതമനോജ്ഞത. ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിതമനോജ്ഞത. എത്ര കരുതിച്ചെന്നു കൈകളിലെടുത്താലും പൊയ്മുഖം മാന്തിക്കീറും പ്രകാ

0: പൊയ്മുഖം മാന്തിക്കീറും പ്രകാശപ്പൂച്ചക്കുഞ്ഞ്.
1: തിരുത്ത് എന്ന കവിതയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ.
2: സൈബർ എഴുത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ. കാലത്തോടും ദേശത്തോടും സംവദിച്ചുകൊണ്ടല്ലാതെ എവിടെയും ഒരു സാഹിത്യ രൂപവും ജന്മമെടുത്തിട്ടില്ല. നമ്മുടെ മലയാളത്തിൽ ജന്മം കൊണ്ടിട്ടുള്ള എല്ലാ സാഹിത്യ രൂപങ്ങളും അതത് കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായവയാണ്. കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും പ്രകടമാകുന്നത് നോവലുകളിലാണ്. 20-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട നോവലുകൾ ആ കാലഘട്ടത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രവണതകൾ അടയാളപ്പെടുത്തുന്നവയായിരുന്നു. ജാതിവ്യവസ്ഥയും മുതലാളിത്ത വിരോധവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമൊക്കെ അന്നത്തെ നോവലിന്റെ കഥാപരിസരങ്ങളായി. വിശപ്പായിരുന്നു അന്ന് ആവിഷ്കരിക്കപ്പെട്ടിരുന്ന ഏറ്റവും തീവ്രമായ വികാരം. 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ദളിത് ജീവിതവും ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവവും പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രവും സ്ത്രീ പരിസ്ഥിതിവാദവുമൊക്കെ 21-ാം നൂറ്റാണ്ടിലെ നോവലെഴുത്തിൽ പ്രബലമായി. പെണ്ണും പ്രകൃതിയും ദളിത് ജീവിതവും ഭിന്ന ലൈംഗികതയും എന്നല്ല, അരികുവൽക്കരിക്കപ്പെട്ട എന്തിനോടുമൊപ്പമാണ് സാഹിത്യമെന്ന് നോവൽ പ്രഖ്യാപിച്ചു. വിവര സാങ്കേതിക വിദ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ചാ സാധ്യതകൾക്ക് തുടക്കം കുറിച്ചതും ഈ കാലത്താണ്. അന്ന് മലയാളി ഇന്റർനെറ്റെന്നും ഹോട്ട്മെയിൽ ജിമെയിൽ വിലാസങ്ങളെന്നുമൊക്കെ കേട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 2000-ൽ എം മുകുന്ദന്റെ നൃത്തമെന്ന നോവൽ ജന്മം കൊണ്ടു. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന കൃതിയാണത്. സൈബർ ലോകം സൃഷ്ടിക്കുന്ന പ്രതീതി യാഥാർത്ഥ്യത്തിന് അടിമയായിപ്പോയ നായകനെയാണ് മുകുന്ദൻ നൃത്തത്തിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് പ്രമേയത്തിൽ മാത്രമല്ല ആവിഷ്കരണത്തിന്റെ തലത്തിലും സാങ്കേതികതയുടെ നൂതന മാർഗങ്ങൾ നോവലിൽ പ്രകടമായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2000-ലെ 3-ാം ദശകത്തിന്റെ അവസാന പടവുകളിലാണ്. അവിടെ എത്തുമ്പോൾ ചില നോവലുകളിലെങ്കിലും താരം സാമൂഹ്യ മാധ്യമങ്ങളാണ്. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് വെറും മാധ്യമങ്ങൾ മാത്രമല്ല, സമകാലത്തിന്റെ വ്യക്തിസ്വത്വത്തെയും പൊതുബോധത്തെയും രൂപപ്പെടുത്തുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നിഷേധിക്കാനാവില്ല. ദിവസേന കുറച്ചു മണിക്കൂറുകളെങ്കിലും ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ ഉമ്മറത്ത് കാറ്റുകൊള്ളാനിരിക്കാത്ത ഒരു മലയാളി ഇന്നുണ്ടാവുമോ? ജീവിതത്തിന്റെ ദർപ്പണമാണ് സാഹിത്യം. അതുകൊണ്ട് തന്നെ സമകാല മലയാള ഫിക്ഷനുകൾ നവമാധ്യമങ്ങളുടെ സാംസ്കാരിക ഭാവുകത്വ നിർമ്മിതിയെ അടയാളപ്പെടുത്തുന്നതിൽ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല. അറിവിന്റെ ജനാധിപത്യവൽക്കരണം നവമാധ്യമങ്ങളിൽ സുഗമമാണ്. ഇന്ന് നടക്കുന്ന ആശയ സംവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള തത്സമയ ഉപാധിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. വീഡിയോ കോൺഫറൻസുകളും ബഹുമാധ്യമ സങ്കേതങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃതിയുടെ ഘടനയെയും വായന അനുഭവത്തെയും സമകാല ഫിക്ഷനുകൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അധികാര കൈമാറ്റം രൂപപ്പെടുത്തുന്നതിൽ വരെ സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് വലിയ പങ്കാണുള്ളത്. അത്തരമൊരു ജീവിത സാഹചര്യത്തിലാണ് നാം കടന്നുപോകുന്നത്. സമകാലത്തിലെ മലയാള നോവലുകളിൽ നിന്ന് 4 എണ്ണം തിരഞ്ഞെടുത്തുകൊണ്ട് അവയുടെ ആഖ്യാനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സൈബർ സാധ്യതകളെ അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ അതൊരു ദേശമെഴുത്താണ്. ദേശത്തിലെ ജീവിതമെഴുത്തും ജീവിതത്തിലെ രാഷ്ട്രീയമെഴുത്തും അതിലുണ്ട്. എന്നാൽ കഥാപാത്രങ്ങളുടെ ജീവിത അനുഭവങ്ങളും സൂക്ഷ്മമായ രാഷ്ട്രീയ വിമർശനങ്ങളും അവതരിപ്പിക്കപ്പെടുന്നതും വിശകലന വിചാരണകൾക്ക് വിധേയമാകുന്നതും ആ നോവലിൽ ഫേസ്ബുക്കിൽ കൂടിയാണ്. 2 നിലപാടുകളെയാണ് നോവലിസ്റ്റ് അതിൽ മുഖാമുഖം നിർത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലെ പോസ്റ്റുകളും കമന്റുകളുമാണ് നോവലിസ്റ്റ് ഇതിനുപയോഗിക്കുന്നത്. നോവലിന്റെ ആദ്യ അവസാനം വായനക്കാരെ നയിക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. 1 കെ എന്ന എഴുത്തുകാരനും 2 ഡി കാട്ടൂർ കടവെന്ന ദിമിത്രിയും. ഇടതു സർക്കാരിന്റെ കാലത്ത് സാംസ്കാരിക വകുപ്പിൽ ഉയർന്ന ഉദ്യോഗം കിട്ടിയ ആളാണ് കെ. സർക്കാരിനെയും പാർട്ടിയെയും ന്യായീകരിച്ചുകൊണ്ട് നിരന്തരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അയാൾ ഇടാറുണ്ട്. അതിന്റെ പേരിൽ ഏറ്റുവാങ്ങുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒന്നും അയാളെ തളർത്താറില്ല. ഓരോ FB പോസ്റ്റിലും

കാത്തിരുന്ന് കമന്റ് ഇടുന്ന ആളായിട്ടാണ് ഡി കാട്ടൂർ കടവിനെ നോവലിൽ അവതരിപ്പിക്കുന്നത്. സ്വന്തം നേട്ടത്തിനായി ആവശ്യത്തിനും അനാവശ്യത്തിനും പാർട്ടിയെ സ്തുതിച്ച് സംസാരിക്കുന്ന എഴുത്തുകാരനാണ് കെ. യുടെ വിചാരങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ, ഇവയെല്ലാം അയാൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലുണ്ട്. പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്നാരംഭിച്ച് കൾച്ചറൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് വിരമിക്കുന്നുണ്ട് അദ്ദേഹം. ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന എഴുത്തുകാരൻ എന്ന പരിഗണനയിലാണ് കൾച്ചറൽ കമ്മിറ്റിയിൽ അയാൾ അംഗമാകുന്നത്. അതോടുകൂടി സഞ്ചരിക്കാൻ ഔദ്യോഗിക വാഹനവും ഡ്രൈവറും പേഴ്സണൽ സെക്രട്ടറിയും നിരന്തരം സന്ദർശകരും ആപീസ് മുറിയുമെല്ലാം സ്വന്തമാകുന്നു. 5 വർഷം കൊണ്ട് അധികാരത്തിന്റെ സുഖാലസ്യത്തിൽ ജീവിക്കുന്ന സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ പ്രവർത്തകനായാണ് കെ. നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേവലം പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളിയായി അധപ്പതിക്കുന്ന സാഹിത്യകാരന്മാരുടെ പ്രതിനിധിയാണ് അയാൾ. ചുരുക്കത്തിൽ, സമകാല കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പാപ്പരത്തങ്ങളെ ആണ് കാട്ടൂർ കടവ് എന്ന നോവലിൽ ഈ കെ എന്ന എഴുത്തുകാരനിലൂടെ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കാനും അതിനെ വിശകലനം ചെയ്യാനും വിചാരണയ്ക്ക് വിധേയമാക്കാനുമായി ഫേസ്ബുക്ക് എന്ന സാമൂഹ്യ മാധ്യമത്തെ അശോകൻ ചെരുവിൽ വളരെ സമർത്ഥമായി ഈ നോവലിൽ ഉപയോഗിക്കുന്നു. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു നോവലാണ് ഷീല ടോമിയുടെ വല്ലി. വയനാട്ടിലെ കുടിയേറ്റ ജീവിതത്തിന്റെയും പരിസ്ഥിതി കയ്യേറ്റത്തിന്റെയും കഥ പറയുന്ന നോവലാണത്. ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും തുറന്നിടുന്ന ഇന്ററാക്ടിവിറ്റിയുടെ നൂതന മേഖലകളെ ഷീല ടോമി വല്ലിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാട്ടിലുള്ള മുത്തച്ഛനും ടെസ്സയും പരസ്പരമയച്ച ഇമെയിലുകളിലൂടെയാണ് ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന വയനാടൻ ജീവിതത്തിലേക്ക് എഴുത്തുകാരി നമ്മെ കൊണ്ടുപോകുന്നത്. 37 അധ്യായങ്ങളിൽ പടരുന്ന വയനാടൻ ജീവിതം 2018 ഓഗസ്റ്റ് 17 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്റർനെറ്റും ഇമെയിലും ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെയായി നോവലിന്റെ ഘടനയെ ലൈവാക്കി നിർത്താൻ എഴുത്തുകാരിക്ക് കഴിയുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ ഈ ജനകീയ വശം ഉപയോഗപ്പെടുത്തുമ്പോൾ പാരിസ്ഥിതിക സ്ത്രീവാദത്തിന്റെ പ്രത്യാശാ മുഖം കൂടിയാണ് നോവലിന് ലഭിക്കുന്നത്. കാരണം, പുരുഷാധിപത്യ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സ്ത്രീക്ക് തീർക്കാനാവുന്ന സൈബർ സ്വത്വത്തിന്റെ പ്രതിനിധിയായാണ് വല്ലിയിൽ ടെസയെ എഴുത്തുകാരി അവതരിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് ടെസ. അതുകൊണ്ട് തന്നെ സമകാല ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ ആഖ്യാന പരിസരം നോവലിൽ ഉപയോഗിച്ചേ മതിയാകൂ. ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലാണ് അടുത്തത്. ഒരു പ്രത്യേക വംശത്തിൽ പിറന്നുപോയത് കാരണം ഒരു ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനത്തിന്റെ കഥ പറയുന്ന നോവലാണ് ഹരിതയുടെ സിൻ. യൂറോപ്പിലെ ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായ സീത എന്ന മലയാളി പെൺകുട്ടിയാണ് ഈ നോവലിലെ നായിക. അവർ കാമുകനായ അർമാനെ അന്വേഷിച്ച് ടർക്കിയിലേക്ക് പോകുന്നു. ടർക്കിയിലെ മതഭീകര ഭരണകൂടം അവരെ തടങ്കലിലാക്കുന്നു, പീഡിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരിയായ ഒരു ഗവേഷണ വിദ്യാർത്ഥി മതഭീകര ഭരണകൂടത്തിന്റെ പിടിയിലായ സാഹചര്യത്തിൽ അതിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ പതിയേണ്ട അത്യാവശ്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ജനശ്രദ്ധ എത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇന്ന് നിമിഷങ്ങൾ മാത്രം മതി. അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഹരിത സിന്നിൽ അവതരിപ്പിക്കുന്നത്. മാധ്യമത്തിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇന്ത്യക്കാരിയായ സീതയുടെ മോചനം സാധ്യമാക്കുന്നത്. സീതയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഹരിത കടന്നുപോകുന്നുണ്ട്. അർമാന്റെ വീട്ടിൽ നിന്ന് ടർക്കി പട്ടാളം പിടികൂടി കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരിശോധിക്കപ്പെടുന്നു. പട്ടാളവുമായി ബന്ധപ്പെട്ട ചില ഫാസിസ്റ്റ് പ്രൊഫൈലുകളിൽ നിന്ന് ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ കണ്ടെത്തുന്നു. സീതയുടെ ദുപ്പട്ട കഴുത്തിൽ ചുറ്റിക്കൊണ്ട് ഇന്ത്യൻ രുചി ആസ്വദിക്കുന്നു എന്ന പോസ്റ്റാണ് തുടർന്നുള്ള വംശവിദ്വേഷത്തിന്റെ പാപങ്ങളിലേക്കുള്ള താക്കോലായി മാറുന്നത്. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ മാധ്യമമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുതന്നെയാണ് നോവലിലും കഥാകാരി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷകേന്ദ്രിത വ്യവഹാരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഭാഷയെയും ഭാവുകത്വത്തെയും പുനർനിർമ്മിക്കുന്ന നോവലാണ് ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ നോവൽ എഴുതി തുടങ്ങിയത്.
അതുകൊണ്ട് തന്നെ കല്യാണിയുടെയും ദാക്ഷായണി

0: യുടെയും വിശേഷങ്ങൾ വളരെ വേഗത്തിലാണ് കേരള ജനത ഏറ്റെടുത്തത്. എഴുതി തീർത്ത കഥാപരമ്പരയെ സദാചാരപരമായും ആഖ്യാനപരമായും പുനർവിന്യസിച്ചുകൊണ്ട് അത് നോവലായി പിന്നീട് പരിണമിക്കുകയായിരുന്നു. പുരുഷ കർത്തൃത്വത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ട സ്ത്രീകാമനകളെയാണ് മലയാളിക്ക് കൂടുതൽ പരിചയം. അതിനെ അട്ടിമറിച്ചുകൊണ്ട് സ്ത്രൈണകർത്തൃത്വത്തിന്റെ അപനിർമ്മിതിക്ക് ഭാഷ മാത്രം മാറിയാൽ പോരാ, ആഖ്യാന പരിസരവും മാറേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാവാം നോവലിന്റെ ആഖ്യാനത്തിനായി എഴുത്തുകാരി ആദ്യം ഫേസ്ബുക്ക് തിരഞ്ഞെടുത്തത്. നാലാമതായി നാം പരിശോധിക്കുന്നത് വി ഷിനിലാലിന്റെ സമ്പർക്കക്രാന്തി എന്ന നോവലാണ്. ട്രാക്കിലോടുന്ന സമ്പർക്കക്രാന്തിയുടെ 4 ദിനമാണ് ആ നോവലിന്റെ കഥാപരിസരം. തീവണ്ടി എന്ന രൂപകത്തെ ലോക ജീവിത പരിച്ഛേദമായി അവതരിപ്പിക്കുന്നതാണ് ആ നോവൽ. അതിന്റെയും ആഖ്യാന പരിസരം ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സമ്പർക്കക്രാന്തിയുടെ ട്രാക്കിൽ നിന്നും പറങ്കിക്കപ്പിത്താനായ ഡി അൽമേഡയിലേക്കും 1857 ശിപായി ലഹളയിലേക്കും ആദ്യത്തെ കരിയഞ്ചിനിലേക്കും സമകാല ഫാസിസ്റ്റ് ഭരണകൂടത്തിലേക്കുമൊക്കെ നോവൽ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരേ സമയം പലയിടങ്ങളിലേക്ക് വായനക്കാരനെ കൈപിടിച്ചെത്തിക്കുന്നത് കരംചന്ദിന്റെ തത്സമയ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സംഭവ വിവരണമായാണ് നോവൽ മുന്നോട്ടു നീങ്ങുന്നത്. ഒരു തൊടലിൽ ഏത് ലോകത്തും എത്താനാവുന്ന ചില്ലുപകരണത്തെ വളരെ സമർത്ഥമായാണ് നോവലിസ്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് കാരണം സിനിമാ സ്ക്രീനിൽ എന്ന പോലെ മാറി മറിയുന്ന വായന അനുഭവമാണ് ഈ നോവൽ നൽകുന്നത്. ഇവിടെ എഴുത്തുകാരന്റെ ഭാവനാ പദ്ധതിക്ക് സൈബർ ലോകം പുതിയ സാധ്യതകളാണ് ഒരുക്കി കൊടുക്കുന്നത്. ചുരുക്കത്തിൽ, വർത്തമാനകാല സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ആവിഷ്കരിക്കപ്പെടുന്ന ഈ 4 നോവലുകളിലും സൈബർ ഇടത്തിന്റെ ആഖ്യാന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സമകാല ജീവിത പരിസരങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ നോവലുകൾ ന്യൂ റിയലിസത്തിന്റെ പാതയിലാണ്. ആ സാഹചര്യത്തിൽ സത്യാനന്തരകാല ജീവിതത്തിൽ എന്ന പോലെ സത്യാനന്തരകാല നോവലുകൾക്കും അതിനനുയോജ്യമായ ആഖ്യാന പരിസരം ഒഴിവാക്കാനാവില്ലല്ലോ.
1: സൈബറിടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ രേഖ ആർ താങ്കൾ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. അടുത്തതായി അനിൽ നീണ്ടകരയുടെ കവിതകൾ തുടർന്നു കേൾക്കാം. വലതു കണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുമ്പോൾ.
2: വലതു കണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുവാൻ കവലയിലെത്തുമ്പോൾ വലത്തൂന്നു ചീറിപ്പാഞ്ഞു വരുന്നു മരണഭയമില്ലാതെ 4 തെമ്മാടികൾ. ഇടത് കണ്ണിൻ കാഴ്ച പൂർണമെന്ന് കരുതിയ നായ മുന്നോട്ടു നീങ്ങുന്നു. ആദ്യമെത്തിയ ബൈക്ക് ഒഴിഞ്ഞുപോയി. രണ്ടാമൻ ഫ്രീക്വന്റ് ഡ്യൂക്ക് മുടിനാരിഴയ്ക്ക്. മൂന്നാമൻ നായയുടെ വലത് ചെവിയും കൊണ്ട് ദാ പറന്നു എന്ന് ഞാൻ ചിന്തിച്ചതും വർത്തുളാകൃതിയിൽ നായ ഇടത്തോട്ട് വെട്ടിത്തിരിഞ്ഞതും സമയത്തിന്റെ ഒരേ ബിന്ദുവിൽ. അത് രക്ഷപ്പെട്ടു അവനും. നോക്കൂ, ഓരോ നിമിഷവും ഭൂമിയിൽ ഇതുപോലെ വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേഗത കുറഞ്ഞ 4-ആമനായി പിന്നിൽ വന്നതുകൊണ്ടാവാം അതിലൊന്നിനിന്ന് സാക്ഷിയായത്. പിന്നിൽ വരുന്നവനെപ്പോഴും സാക്ഷിയോഗം. മുന്നിൽ വരുന്നവനാണ് സംഭവത്തിന്റെ സ്രഷ്ടാവ്, ചരിത്ര ശില്പി. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനൊരുറപ്പുമില്ല. ചിലപ്പോൾ നമ്മുടെ വേഗതയാവും അത്ഭുതത്തിലേക്കുള്ള ദൂരം നിശ്ചയിക്കുക. നാം കണ്ട നായക്കാഴ്ചയെ ഒന്നുകൂടെ അഴിച്ചെടുത്താൽ ഇതുകൂടി ചേർത്തു വയ്ക്കാം. വലത് കണ്ണുപോയ നായ അപകടം മണത്താൽ ഇടത്തോട്ടേ വെട്ടിത്തിരിയൂ. പൊട്ടിയ കണ്ണിന്റെ ഇരുട്ടിലേക്ക് കൂർത്തിരിക്കും അതിന്റെ കേൾവി. കാഴ്ചയുടെ ഏത് രേഖാംശത്തിൽ വച്ചാണ് ഇടത് കണ്ണിന്റെ വെളിച്ചം വലത് കണ്ണിന്റെ ഇരുട്ടുമായി കൂട്ടിമുട്ടുന്നത്? രണ്ട് കണ്ണും പൊട്ടിപ്പോയ മറ്റൊരു നായ ഇതേ സന്ദർഭത്തിൽ ഏത് ദിശയിലേക്കാവും വെട്ടിത്തിരിയുക? ഇങ്ങനെ ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് വേമ്പനാട്ടുകായലിലെ ബോട്ടുയാത്ര പോലെ യഥേഷ്ടം നീട്ടിക്കൊണ്ടുപോകാം ജീവിതം മരണവുമായി ഏറ്റുമുട്ടുന്ന ഏത് വിഹ്വല നിമിഷവും.
1: ഒരു കവിത കൂടി കേൾക്കാം. പച്ചത്തത്തകൾ.
2: തെക്കേലുണ്ട് പച്ചത്തത്തകൾ,

പച്ച തത്തകൾ കൂട്ടിനുള്ളിൽ തീ തിന്നുന്നവർ, തൂവൽ ചന്തം നീക്കപ്പെട്ടവർ, മുഖവും കൂടി മറയ്ക്കപ്പെട്ടവർ, നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യത്തിൻ ഓർമ്മയിൽ

തടിമുടി താപം എന്നു വരുന്നുണ്ട് അപ്പഴ വീടിൻ ചെറുമക്കൾ. ആ മോഹത്തിൻ ദീനതയോർത്തിട്ട് ആ ദുഃഖത്തിൻ തീയിൽ വെന്തിട്ട് അടിമുടി താപം എന്നു വരുന്നുണ്ട് അപ്പഴ വീടിൻ ചെറുമക്കൾ. കൂട്ടിൽ നിന്നവരെന്നേക്കും പാവം കിളി.

0: പ്രകാശരശ്മികൾ കൊണ്ടവർ തീർക്കും കൂടെ വേണ്ട പുതുലോകം.
1: അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കഴുത്തുപട്ടകൾ.
2: ആ നഗരം അവൾക്ക് സുപരിചിതമാണെങ്കിലും നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട തേടി ഒരുപാട് അലയേണ്ടി വന്നു. പല സ്ഥലത്തും നായ്ക്കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റും കഴുത്തുപട്ടയും ഒക്കെയുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടത് അത്തരം സാധാരണ സാധനങ്ങൾ അല്ലായിരുന്നു. അവളുടെ നായ്ക്കുട്ടിയെ സാധാരണ നായ്ക്കുട്ടിയെ പോലെ വളർത്താൻ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. കടക്കാർ പലതരം കഴുത്തുപട്ടകളും ചങ്ങലകളും കാട്ടി അവളെ പ്രലോഭിപ്പിക്കാൻ നോക്കി. ഇത് തീരെ കനം കുറഞ്ഞതാണ്, കഴുത്തിൽ കെട്ടിയിരിക്കുന്നു എന്ന് നായ്ക്കുട്ടി പോലും അറിയില്ല. അവളത് കയ്യിലെടുത്ത് നോക്കി മടക്കി കൊടുത്തു. ദാ ഇത് നോക്കൂ, ഒറിജിനൽ ലെതറാണ്, നല്ല ലുക്കുമുണ്ട്. അവൾക്ക് ദേഷ്യം വന്നു. ഇതൊന്നും എനിക്ക് വേണ്ട, കടക്കാരനും ഒടുവിൽ മടുത്തു. എന്നാൽ പിന്നെ മാഡം ഫോൺ നമ്പറുകൾ പറഞ്ഞു തരുന്ന ഏജൻസിയിൽ വിളിച്ചു നോക്കൂ. ഇപ്പോൾ ഈ നഗരത്തിൽ ഏത് കാര്യവും അറിയുവാൻ അത്തരം ഏജൻസികൾ സഹായിക്കും. വിരൽത്തുമ്പത്ത് വിവരങ്ങൾ നൽകുന്ന ഏജൻസിയുടെ നമ്പർ ആ കടക്കാരൻ അവൾക്ക് കൊടുത്തു. ഒട്ടും വൈകാതെ അവൾ ഏജൻസിയിലേക്ക് വിളിച്ചു. ഒറ്റ ബെല്ലിൽ തന്നെ അപ്പുറത്തു നിന്ന് മറുപടി കിട്ടി. ഹലോ, എന്താണ് വേണ്ടത് പറയൂ. നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ നമ്പർ. ചോദ്യം തീരും മുമ്പ് അപ്പുറത്തു നിന്ന് നമ്പർ പറഞ്ഞു തുടങ്ങി. ആ നമ്പറിൽ മറുപടി പറഞ്ഞത് ഒരു കിളിമകൾ നാദമായിരുന്നു. ഹലോ, ഫോർ എവർ വിത്ത് യു, പറയൂ, ആരാണ്, എന്താണ് വേണ്ടത്? എന്റെ നായ്ക്കുട്ടിക്ക് വേണ്ടിയാണ്. എവിടെയാണ് ഈ ഷോപ്പ്? ഒന്ന് വരാനാണ്. നഗര മധ്യത്തിൽ തന്നെയുള്ള കടയിൽ എത്താനുള്ള വഴി വിശദമായി തന്നെ കിളിപ്പെണ്ണ് പറഞ്ഞുകൊടുത്തു. അതിസുന്ദരമായി സൂക്ഷിക്കുന്ന ഉദ്യാനത്തിലൂടെ അവൾ കടയിലേക്ക് പ്രവേശിച്ചു. കട എന്ന് പറയാനാവില്ല, പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം മനോഹരമായി പുതുക്കി ഒരു മ്യൂസിയം പോലെ ആക്കിയിരിക്കുന്നു. ഫോർ എവർ വിത്ത് യു എന്ന ബോർഡിന് പോലും പൗരാണിക ഛായ. വാതിൽക്കൽ തന്നെ അവളെ കാത്ത് ഒരു സ്ത്രീ നിന്നിരുന്നു. 19 വയസ്സ് പ്രായം തോന്നുന്ന കുലീനത്വം നിറഞ്ഞ മുഖവും ശരീരവുമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. കടയുടെ ഉടമസ്ഥയാണ് താനെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി. അവിടെ ഹൃദ്യമായ പരിമളം ഒഴുകി നടന്നിരുന്നു. വളരെ മൃദുവായി സംഗീതവും ചുവരിൽ നായ്ക്കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ, പെയിന്റിങ്ങുകൾ, ഫോട്ടോകളുമുണ്ട്. ചന്തമുള്ള നായ്ക്കുഞ്ഞുങ്ങൾ. എല്ലാ നായ്ക്കുഞ്ഞുങ്ങൾക്കും ഒരേ ഛായയും ഒരേ ഭാവവുമാണെന്ന് അവൾക്ക് തോന്നി. നായ്ക്കുട്ടികളെ വളർത്തുന്നത് എളുപ്പമുള്ള കാര്യമാണെന്നാണ് മിക്കവരും കരുതുന്നത്. അത് തീർത്തും തെറ്റായ ധാരണയാണ്. ഒരു നായ്ക്കുട്ടിയെ ഒരുക്കി മെരുക്കി ഒതുക്കി നമ്മുടെ പാകത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ അസാധാരണ കഴിവ് വേണം. അതില്ലാത്തവരാണ് പെട്ടുപോകുന്നത്. നിങ്ങളെ കാണുമ്പോഴേ അതിനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലായി. നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. നിങ്ങളുടെ നായ്ക്കുട്ടി നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ജീവിക്കാൻ വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അവൾക്ക് പെട്ടെന്ന് സമാധാനം തോന്നി. എത്രയോ കാലമായുള്ള ആധിക്ക് പരിഹാരമുണ്ടാവും എന്ന തോന്നൽ അവളെ സ്വസ്ഥയാക്കി. കട ഉടമസ്ഥ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ചുവരലമാരകളിലും നടുവിലെ മേശപ്പുറത്തും നായ്ക്കുട്ടികൾക്കുള്ള വിവിധ സാധനങ്ങൾ, കഴുത്തുപട്ടകൾ, ചങ്ങലകൾ, ഉടുപ്പുകൾ, സോക്സുകൾ, ഓവർകോട്ടുകൾ ഒക്കെ പ്രദർശനത്തിലെന്ന പോലെ അവൾ കണ്ടു. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കൂ, എന്തു വാങ്ങിയാലും 100% ഗ്യാരണ്ടി ഉറപ്പാണ്. ആട്ടെ, ഈ നായ്ക്കുട്ടി എത്ര കാലമായി നിങ്ങളുടെ കൂടെ വന്നിട്ട്? എന്താണ് സ്വഭാവം? അതൊക്കെ അറിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. 7 വർഷമായി, പാവമാണ്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട്, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട്, അങ്ങനെ

0: ആയിരുന്നു സ്വഭാവം. പക്ഷേ ഈയിടെ ചില മാറ്റങ്ങൾ, അനുസരണ കുറയുന്നതുപോലെ ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്നോടുള്ള അടുപ്പം കുറയുന്നോ എന്ന് സംശയം. എനിക്ക് ആകെ ടെൻഷനാണ്, എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയില്ല. ഓ, സ്വാതന്ത്ര്യബോധം ഉണർന്നു കാണും. അത് ഇവരുടെ സ്വഭാവമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കേണ്ട സമയമാണ്. കണ്ണു തെറ്റിയാൽ തീർന്നു. സ്വാതന്ത്ര്യത്തിന് സമയവും സൗകര്യവും നൽകരുത്. എപ്പോഴും ശ്രദ്ധയോടെ കൂടെ വേണം. കടയുടമസ്ഥയുടെ കണ്ണുകളിൽ ഗൗരവം നിറഞ്ഞു. അവരുടെ സ്വരത്തിൽ അപകടത്തിന്റെ ധ്വനി. അതെങ്ങനെയാ, നമുക്ക് എപ്പോഴും കൂടെ നടക്കാൻ പറ്റുമോ? ടെൻഷൻ കാരണം ഉറക്കം കൂടിയില്ല. എന്നെ രക്ഷിക്കണം. അവളുടെ ശബ്ദമിടറി. വാക്കുകൾക്ക് ദൈന്യത കൈവന്നു. പിന്നെ രക്ഷിക്കാതെ? അതിനല്ലേ ഫോർ എവർ വിത്ത് യു. ഇതൊരു ഗവേഷണ സ്ഥാപനമാണ്. കമ്പ്യൂട്ടർ നിയന്ത്രിത പ്രോഗ്രാമുകൾ വഴി നായ്ക്കുട്ടികളുടെ മനസ്സിനെയും ചിന്തയെയും എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ എത്ര പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നോ. എല്ലാത്തിനും ഫലവും കിട്ടുന്നുണ്ട്. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അവരോടൊപ്പം അവൾ അടുത്ത മുറിയിലെത്തി. പൂർണമായും ശീതീകരിച്ച ആ മുറിയിൽ പലതരത്തിലുള്ള കഴുത്തുപട്ടകൾ അവൾ കണ്ടു. ഓരോന്നിന്റെയും ഒപ്പം മൊബൈൽ ഫോൺ പോലെ ചെറിയ ഒരു യന്ത്രവും വച്ചിട്ടുണ്ട്. ഈ കഴുത്തുപട്ടകൾ നോക്കൂ, സ്വാതന്ത്ര്യബോധ രോഗമുള്ള നായ്ക്കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇവയൊക്കെ. ഇവയ്ക്കൊപ്പമുള്ള ഈ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നായ്ക്കുട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ റിമോട്ട് കൺട്രോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഈ കഴുത്തുപട്ട കെട്ടി റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലെ പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ നായ്ക്കുട്ടിക്ക് ജീവിക്കാനാകൂ. അണുവിട വ്യത്യാസം വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. ഇതും കഴുത്തിലിട്ട് എത്ര എത്ര നായ്ക്കുട്ടികളാണ് അടങ്ങി ഒതുങ്ങി കഴിയുന്നത് എന്നറിയുമോ? അവൾ പ്രതീക്ഷയോടെ കഴുത്തുപട്ടകളിലൂടെ കൈയോടിച്ചു. മിനുസവും മൃദുലവും സുന്ദരവുമായ കഴുത്തുപട്ടകൾ. ഇളം നീല നിറമുള്ള ഒരെണ്ണം അവൾ തെരഞ്ഞെടുത്തു. എനിക്കിതാണ് വേണ്ടത്. മിടുക്കി ഒന്നാം തരം കഴുത്തുപട്ട തന്നെയാണ് തെരഞ്ഞെടുത്തത്. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട നടത്തുന്നത്. നായ്ക്കുട്ടികളെ വരുതിക്ക് നിർത്താൻ കഴിയുന്നവരെയാണ് എനിക്കിഷ്ടം. വരൂ, എന്റെ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രാം ചെയ്തു തരും. അവർ അവളെ അകത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ധരിച്ച യുവതി യുവാക്കന്മാർ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ കണ്ണും നട്ടിരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ തിരഞ്ഞെടുത്ത കഴുത്തുപട്ടയും റിമോട്ടും ഒരു കമ്പ്യൂട്ടർ പയ്യനെ ഏൽപ്പിച്ച് പറഞ്ഞു, DCE 8713. പയ്യൻ മുൻപിലെ കമ്പ്യൂട്ടറിൽ ആ നമ്പർ ടൈപ്പ് ചെയ്തു. സ്ക്രീനിൽ ഒരു ഫോം തെളിഞ്ഞു. ഇതാ, ഈ കസേരയിലിരുന്ന് നിങ്ങളുടെ നായ്ക്കുട്ടിയെ എങ്ങനെ ആക്കിയെടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതനുസരിച്ച് റിമോട്ട് കൺട്രോളിനുള്ള പ്രോഗ്രാം തയ്യാറാക്കി തരും. അത് ശരിയാവുമ്പോഴേക്ക് ഞാൻ വരാം. പേര്, വയസ്സ്. കമ്പ്യൂട്ടർ പയ്യൻ വിവരങ്ങൾ ചോദിച്ച് മറുപടി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അവന്റെ ശബ്ദത്തിന് യന്ത്രത്തിന്റെ കരകരപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ചിന്ത പോലും സ്വന്തമായി വേണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഫുൾ പ്രൂഫും അഡ്വാൻസ്ഡുമാണ്. നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ചലനങ്ങളെ വരെയും റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാവുന്ന വിധത്തിൽ പ്രോഗ്രാം നിർമ്മിച്ചു നൽകി, കമ്പ്യൂട്ടർ പയ്യൻ പറഞ്ഞു. കഴുത്തുപട്ട ധരിപ്പിച്ചതിനു ശേഷം റിമോട്ട് കൺട്രോളിലെ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ നായ്ക്കുട്ടി പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. പ്രോഗ്രാമിൽ ഇല്ലാത്ത ആരോട് മിണ്ടിയാലും ആരെ കണ്ടാലും എന്തു ചെയ്താലും നിങ്ങൾക്കറിയാം. അത്തരം സന്ദർഭങ്ങളിൽ ദാ ഈ ചുവന്ന ലൈറ്റ് തെളിയും. അപ്പോൾ അതിനു കീഴെയുള്ള സ്വിച്ച് അമർത്തിയാൽ നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രണത്തിലാക്കാം. നായ്ക്കുട്ടിയുടെ ദൂരപരിധി 4 കിലോമീറ്റർ ആക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൂരപരിധി വിട്ടാൽ ലൈറ്റ് കത്തും. അപ്പോൾ സ്വിച്ച് അമർത്തണം. നായ്ക്കുട്ടി മടങ്ങി എത്തിക്കൊള്ളും. മാഡം ധൈര്യമായി മുന്നോട്ട് പോകൂ. ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളെ പൂർണ്ണമായും സഹായിക്കും. ഉടമസ്ഥയും അവൾക്ക് ആത്മവിശ്വാസം നൽകി. ഈ ലോകത്തിലെ എല്ലാ നായ്ക്കുട്ടികൾക്കും ഇത്തരം കഴുത്തുപട്ടകൾ ഉണ്ടാക്കി നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതവസരത്തിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത്. രാത്രി വളരെ സ്നേഹത്തോടെ ഓമനിച്ച് കഴുത്തുപട്ട കെട്ടുമ്പോൾ അവൾ നായ്ക്കുട്ടിയോട് പറഞ്ഞു, ഇത് നമ്മുടെ നന്മയ്ക്കാണ്. നല്ല നായ്ക്കുട്ടികൾ എപ്പോഴും അനുസരണയുള്ളവരും അടങ്ങി ഒതുങ്ങി കഴിയുന്നവരുമായിരിക്കും. അലഞ്ഞു തിരിഞ്ഞ് ലോകം കണ്ടു നടക്കുന്നത് നായ്ക്കുട്ടികൾക്ക് നന്നല്ല. ഈ കഴുത്തുപട്ട അത്തരം അപകടങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷിക്കും.
1: കഴുത്തുപട്ടകൾ KA ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
1: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ആകാശവാണി ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്ത് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശനയത്തിന് കീഴിൽ കഴിഞ്ഞ വർഷത്തിനിടെ കാര്യമായ പരിവർത്തനമുണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശത്തുള്ള തൊഴിൽ സാധ്യത സുഗമമാക്കിയതായും രാജ്യത്തെ വ്യവസായികൾക്ക് വിദേശ വിപണി പ്രവേശനം ലഭിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ബി ജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38 ആയതായി മന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ED സമൻസ് അയച്ചു. CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെ ബന്ധപ്പെട്ട 8 പേർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കൃഷി മന്ത്രാലയത്തിന്റെ ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. സുസ്ഥിര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 രാജ്യവ്യാപകമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൗഹൃദ കൃഷി തുടങ്ങിയവ ചർച്ച ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി സംഗീതം നിർവഹിച്ച് MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഊർജ സംരക്ഷണം ഇന്നിന്റെ ആവശ്യമാണ്. നിലവിൽ ലോകത്ത് ഉടലെടുത്തിരിക്കുന്ന യുദ്ധാന്തരീക്ഷവും ഊർജ സ്രോതസ്സുകളുടെ മേലുള്ള സമ്മർദ്ദവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഊർജ സംരക്ഷണം എന്ന വിഷയത്തെ അധികരിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: കാട്ടിൽ ജന്മമെടുത്ത മനുഷ്യവർഗം ഇന്നത്തെ രീതിയിൽ പുരോഗമിച്ചതിന്റെ പ്രധാന കാരണം അവൻ കൈകൾ ഉപയോഗിച്ച് പ്രവൃത്തികൾ നടത്താനും വേട്ട നടത്താനും കൃഷി നടത്താനും തുടർന്ന് ഊർജത്തെ ഉപയോഗപ്പെടുത്തുവാനും തുടങ്ങിയതോടെ ആണ്. ഊർജത്തെ ലഭ്യമാക്കുവാനുള്ള ഉറവിടങ്ങൾ അവൻ സ്വയം കണ്ടെത്തി. അതിനുള്ള സാങ്കേതിക വിദ്യയും പതുക്കെ പതുക്കെ അവൻ സ്വായത്തമാക്കി. ആദ്യം തീയെ വരുതിയിലാക്കി മെച്ചപ്പെട്ട ജീവിത സൗകര്യമുണ്ടാക്കി. മൃഗങ്ങളെ ഓടിക്കുവാനും ആഹാരം വേവിച്ചെടുക്കുവാനും ഗുഹയിൽ താപം നിലനിർത്താനും തീ ഉപകാരപ്പെട്ടു. തീയെ സൂക്ഷിച്ചു വയ്ക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുവാനും അവൻ പഠിച്ചു. യുദ്ധത്തിനും തീ അനിവാര്യമായിരുന്നു. ഊർജത്തെ മെരുക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം തീയുടെ നിയന്ത്രിത ഉപയോഗമാണ്. കൃഷി കണ്ടെത്തിയപ്പോൾ ചാരമുണ്ടാക്കി കൃഷിക്ക് ഉപയുക്തമാക്കുവാനും തീ ഉപയോഗിച്ചു തുടങ്ങി. ലഭ്യമായ മറ്റു ഊർജശക്തികൾ സൗരോർജവും കാറ്റും ജലശക്തിയുമായിരുന്നു. പരമ്പരാഗതമായി മനുഷ്യവർഗം ഒരു ഊർജ സ്രോതസ് എന്ന നിലയിൽ ആശ്രയിച്ചിരുന്നത് സൗരോർജത്തെയാണ്. പ്രധാനമായും ധാന്യങ്ങളും തുണികളും മറ്റും ഉണക്കുന്നതിനായിരുന്നു സൗരോർജം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാറ്റ്, വെള്ളത്തിന്റെ ഒഴുക്ക് എന്നിവയും ഊർജാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലിന് നിത്യവും ഉപയോഗിച്ചിരുന്ന ഊർജ സ്രോതസ് വിറകും ജൈവ വസ്തുക്കളും ആയിരുന്നു. ഇവയും ആത്യന്തികമായി സൗരോർജത്തിന്റെ ഫലമായുണ്ടാകുന്നതാണ്. ധാന്യങ്ങളുടെ പതിരുമാറ്റാനും ജലയാത്രയ്ക്കുമായിരുന്നു കാറ്റിനെ ഉപയോഗിച്ചിരുന്നത്. ധാന്യങ്ങൾ പൊടിക്കുവാൻ കാറ്റും ജലചക്രവും ഉപയോഗിച്ചു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇത്തരം മില്ലുകൾ പ്രവർത്തനം നടത്തിവരുന്നു. ചാണക്യന്റെ കാലത്ത് കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് ജലസേചനം നടത്തിയാൽ രാജ്യത്തിന് കൂടുതൽ നികുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് അർത്ഥശാസ്ത്രത്തിൽ സൂചനയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്രകാരം ജലസേചനം നടത്തിയാൽ കുറഞ്ഞ അധ്വാനത്താൽ കൂടുതൽ വിളവ് ഉണ്ടാകുമെന്ന് ചാണക്യന് മനസ്സിലായി കാണും എന്ന് വേണം കരുതാൻ. വെള്ളത്തിന്റെ ഒഴുക്കും സാധനങ്ങൾ കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്നു. വെള്ളത്തെ ഉയരമുള്ളിടത്ത് തടഞ്ഞു നിർത്തി ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നതും മറ്റൊരു തരത്തിലുള്ള ഊർജ സംരക്ഷണമായിരുന്നു. ഇത് കൃഷിക്കും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്നു. 1800s ആവിയന്ത്രങ്ങളുടെ പടപ്പുറപ്പാട് തുടങ്ങി. ഊർജം എവിടെയും ലഭ്യമാകും എന്നതാണ് ആവിയന്ത്രത്തിന്റെ ആവിർഭാവം കൊണ്ടുവന്നത്. നീരാവി കൊണ്ട് യന്ത്രങ്ങളും തീവണ്ടിയും ഓടിക്കാമെന്നായി. ഒരു കൂട്ടം സാങ്കേതിക വിദഗ്ധർ ഇതിന് പുറകിലുണ്ടെങ്കിലും ജെയിംസ് വാട്ട് എന്ന എഞ്ചിനീയറാണ് നല്ലൊരു ആവിയന്ത്രം ഉണ്ടാക്കിയെടുത്തത്. വിറകും പിന്നീട് കൽക്കരിയുമായിരുന്നു ഇതിനുള്ള ഇന്ധനം. കൽക്കരിയുടെ ഉപയോഗം ഫലവത്തായതു മുതൽ ലോക ഊർജരംഗം മാറിപറിഞ്ഞു. ഇന്ധനങ്ങൾ നൽകി അവ കത്തിച്ച് നീരാവി ഉണ്ടാക്കി യന്ത്രങ്ങളെക്കൊണ്ട് 2 ഇരട്ടിയോ 10 ഇരട്ടിയോ ജോലി ചെയ്യിപ്പിക്കാം എന്നു വന്നു. സാങ്കേതിക വിദ്യയുടെ പുറകിലുള്ള ശാസ്ത്രത്തെ മനുഷ്യൻ കണ്ടെത്തി. പിന്നെ ലോകവികസനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒത്തുചേരൽ കൊണ്ട് കുതിച്ചു പാഞ്ഞു. പെട്രോളിയം ഊർജ സ്രോതസ്സുകളുടെ മുൻനിരയിലേക്ക് വന്നു. 19th-20th centuries ജലവും പിന്നെ അണുശക്തിയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. 21st century ആരംഭത്തിൽ ഹരിത ഊർജം എന്ന ആശയം ലോകമെമ്പാടും വേരുറച്ചു. ഖനിജ ഊർജം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതും അവ സംരക്ഷിച്ചുപയോഗിച്ചാലേ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാനാവുകയുള്ളൂ എന്നതും പുതിയ ഊർജ സ്രോതസ്സുകളെ ഫലവത്തായി ഉപയോഗിക്കുവാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യ പുരോഗതിയുടെ ചരിത്രം ഊർജ സ്രോതസ്സുകളുടെ ചരിത്രം കൂടിയാണ്. ഊർജ സംരക്ഷണത്തിന് അവിടെയേറെ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ഊർജാവശ്യം ഇന്ന് നിറവേറ്റുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, കൽക്കരി, ലിഗ്നൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ. ഷെയിൽ ഗ്യാസ്, മീഥെയിൽ ഹൈഡ്രേറ്റ് അഥവാ മീഥെയിൽ ഐസ് എന്നിവയും ഭാവിയിൽ ഊർജ ഇന്ധനങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചാണ് വൻതോതിൽ വൈദ്യുതി ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കൽക്കരി നിലയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല വിലയേറിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുള്ള ഭൂരിപക്ഷം

ഭൂരിപക്ഷം വാഹനങ്ങൾക്കും ഫോസിൽ ഇന്ധനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പെട്രോളോ ഡീസലോ ഗ്യാസോ കൽക്കരിയോ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 800 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ട്. കൂടാതെ ശരാശരി 7 ഗ്രാം സൾഫർ ഡയോക്സൈഡും 2.4 ഗ്രാം നൈട്രസ് ഓക്സൈഡും ഓരോ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴും പുറന്തള്ളൽ നടത്താറുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ കാര്യമെടുത്താലോ, ഏതാണ്ട് 60% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. അതുകൊണ്ട് വൈദ്യുതി വാഹനങ്ങളുടെ യാത്രയും പെട്രോൾ വാഹനങ്ങളെപ്പോലെ തന്നെ തീരെ കുറയ്ക്കേണ്ടതാണ്. വാഹനം ഓടുന്ന നഗരത്തിൽ മലിനീകരണമില്ലെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളിൽ മലിനീകരണം തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഊർജ സംരക്ഷണം ഒരു ജീവിതചര്യയായി എല്ലാവരും നടത്തേണ്ടതാണ്. ഊർജ സംരക്ഷണത്തിന് എന്നും പ്രാധാന്യമുണ്ട്. ഇന്ന് ലോകം ചലിക്കുന്നത് തന്നെ പെട്രോളിയത്തിലും വൈദ്യുതിയിലുമാണെന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും ലോകത്തെ ഊർജ പ്രതിസന്ധിയിലേക്ക് തള്ളി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പക്ഷേ ഊർജം അമൂല്യമാണെന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാനും കാരണമായേക്കാം. അതനുസരിച്ചുള്ള ഗവേഷണങ്ങൾക്ക് ലോകരാജ്യങ്ങൾ കൈകോർക്കാനും മതി. നവ ഊർജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താനും ഇത് ആക്കം കൂട്ടുന്നുണ്ട്. ഇന്ത്യയും ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. ഇറക്കുമതിയിലൂടെയാണ് നാം പെട്രോളിയത്തിന്റെ ആവശ്യം കൈവരിക്കുന്നത്. അത് കൃത്യമായി ലഭ്യമല്ലെങ്കിൽ ഏത് രാജ്യത്തെ പോലെ ഇന്ത്യയിലും ഊർജക്ഷാമം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഊർജ സംരക്ഷണത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇതിനു മുമ്പ് ലോകത്തെ ഊർജക്ഷാമത്തിന്റെ കെടുതിയിലേക്ക് തള്ളിവിട്ടത് 1990 ഇറാഖ് യുദ്ധവും 1973 പെട്രോളിയം പ്രതിസന്ധിയുമായിരുന്നു. 1973 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒറ്റയടിക്ക് പെട്രോളിയത്തിന് 3 ഇരട്ടി വില കൂട്ടി. ലോകമാകെ ഊർജ പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് വീണു. പക്ഷേ ഇതിന് ചില നല്ല വശങ്ങളും ഉണ്ടായി. പെട്രോളിയം തീർന്നുപോകുന്ന ഒരു വസ്തുവാണെന്ന് ലോകരാജ്യങ്ങളും ജനങ്ങളും ഒന്നുകൂടി ഉരുവിട്ടു പഠിച്ചു. പുതിയ ഗവേഷണങ്ങൾ മൂലം വാഹനങ്ങളുടെ മൈലേജ് 4 ഇരട്ടിയായി. അതോടൊപ്പം പുതിയ ഊർജ സ്രോതസ്സുകളായ സോളാർ, കാറ്റ് തുടങ്ങിയവ കണ്ടെത്താനും അവയുടെ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുവാനും സംവിധാനങ്ങൾ ഒരുക്കി. ശാസ്ത്രം ഹരിത ഊർജത്തിന്റെ പുറകെ കൂടി. ഊർജ സംരക്ഷണം എപ്രകാരം നടപ്പാക്കാം? ഊർജ സംരക്ഷണം നടപ്പാക്കേണ്ടത് പ്രധാനമായും 3 രീതിയിലാണ്. അതിൽ ആദ്യത്തേത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. അത് നിർവഹിക്കേണ്ടത് സാങ്കേതിക വിദഗ്ധരാണ്. ഗവേഷണത്തിന് ലോകരാജ്യങ്ങൾ തുക മാറ്റിവെക്കുന്നത് പോലെ നമ്മുടെ രാജ്യവും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഗവേഷണത്തിന്റെ ഫലമായാണ് വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ മാറ്റി നാം LED ബൾബുകളും മൈലേജ് കൂടിയ വാഹനങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ രീതി വ്യാപകമായ ഊർജ സംരക്ഷണ പ്രചാരണമാണ്. ഊർജ സംരക്ഷണ വാരവും ക്ലാസുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നത് ജനമനസ്സുകളിൽ അതിന്റെ പ്രാധാന്യം നൽകുന്നതിനാണ്. ഇത് നമ്മുടെ ശീലമാകണം. ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അങ്ങകലെയുള്ള താപനിലയത്തിൽ 800 ഗ്രാം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലരും എന്ന് നേരത്തെ പറഞ്ഞത് പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേത് ബദൽ ഊർജ സ്രോതസ്സുകൾക്കായുള്ള അന്വേഷണവും അതിന്റെ വ്യാപനവുമാണ്. സൗരോർജം, കാറ്റ്, ജൈവോർജം എന്നിവയിൽ നിന്നുള്ള ഊർജ നിലയങ്ങൾ ഇന്ന് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ലോക നേതാക്കൾ ഇതിനായി കാലാവസ്ഥാ സമ്മേളനങ്ങൾ ചേരുകയും അതിന്റെ അനുരണനങ്ങൾ ജനങ്ങളിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഊർജ സംരക്ഷണം നമ്മുടെ ശീലമാക്കിയാൽ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഒരു സേവനമാണ്. ഊർജക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജലാഭം ഉപകരിക്കും. പാചകവാത സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. പുതിയ താരിഫ് പ്രകാരം രാത്രിയിലെയും

0: അകലത്തെയും വൈദ്യുതിക്ക് KSEB ഇളവ് നൽകുന്നുണ്ട്. വൈദ്യുതി പ്രസാരണ നഷ്ടം കുറയ്ക്കുക എന്നതും വൈദ്യുതി ലാഭത്തിന് ഉതകുന്ന പ്രവർത്തനമാണ്. ഇത് നിർവഹിക്കേണ്ടത് വിതരണ കമ്പനികളും സർക്കാരുമാണ്. ഹൈ വോൾട്ടേജ് ലൈൻ അനുപാതം വർദ്ധിപ്പിച്ച് പ്രസാരണ നഷ്ടം കുറയ്ക്കാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതിലുണ്ടായ ശാസ്ത്ര മുന്നേറ്റം വിതരണ കമ്പനിയുടെ ഗവേഷണ വിഭാഗം അനുവർത്തിക്കേണ്ടതാണ്. വിതരണ കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കൈകോർത്ത് ഗവേഷണ അടിത്തറ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടതാണ്. പകൽ സമയം പൊതു ചാർജിംഗ് കേന്ദ്രത്തിൽ നിന്ന് ചാർജ് ചെയ്യുന്നവർക്ക് നിരക്ക് വളരെ കുറച്ച്. ജനത്തെ ഇതിൽ താൽപര്യം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുത വാഹന ഉടമസ്ഥരുടെ വീട്ടിൽ TOD മീറ്റർ സ്ഥാപിച്ച് പീക്ക് ടൈം ചാർജിങ്ങിന് കൂടുതൽ നിരക്കും മറ്റു സമയങ്ങളിൽ കൂടുതൽ സൗജന്യവും നൽകാവുന്നതാണ്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ തുടച്ചു വൃത്തിയാക്കി വയ്ക്കുക. ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക. ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക. ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക. ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക. സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫ് ആക്കുക. വൈകിട്ട് 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചിലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നൽകുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഫോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് ഫോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്ക് കൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വെക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിലുണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: ഊർജ്ജ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ CT അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 1-ാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി July 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കഥകളി പദങ്ങൾ കോട്ടയ്ക്കൽ നാരായണനും സംഘവും അവതരിപ്പിക്കുന്നത്.
4: കഥകളി പദങ്ങൾ പാടുന്നത് കോട്ടയ്ക്കൽ നാരായണൻ, കൂടെ പാടുന്നത് കലാനിലയം

ഹരി ടി ആർ, ചെണ്ട കലാമണ്ഡലം ശിവദാസ്, മദ്ദളം കോട്ടക്കൽ രവി. വാമനാവതാരം ആട്ടക്കഥയിൽ നിന്ന് തിരഞ്ഞെടുത്ത പദങ്ങൾ. മഹാബലി നടത്തുന്ന വിശ്വവിജയം എന്ന യാഗസന്ദർഭത്തിലേക്ക് വാമനൻ വരുന്ന ഭാഗം മുതൽ.

വാമനാവതാരം ആട്ടക്കഥയിൽ നിന്ന് തിരഞ്ഞെടുത്ത പദങ്ങളാണ് ഇതുവരെ കേട്ടത്. പാടിയത് കോട്ടക്കൽ നാരായണൻ, കൂടെ പാടിയത് കലാനിലയം ഹരി ടി ആർ, ചെണ്ട കലാമണ്ഡലം ശിവദാസ്, മദ്ദളം കോട്ടക്കൽ രവി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പുലിമുരുകൻ എന്ന ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നിർവഹിച്ച് വാണി ജയറാം പാടിയ ഗാനം.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി എന്നിവർ പാടിയ ഗാനം. ചിത്രം ഒരു മുത്തശ്ശി ഗദ.

കാപ്പുച്ചിനോ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പി ജയചന്ദ്രൻ, മഞ്ജരി എന്നിവരാണ് പാടിയത്. ഗാനശില്പികൾ വേണു വി, ഹിഷാം അബ്ദുൽ വഹാബ്.

ഉയരെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകി. വിജയ് യേശുദാസ്, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്.

മനോമഞ്ജിത്തിൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസൻ, ലിയ സൂസൻ വർഗീസ് എന്നിവർ പാടിയ ഗാനം. ചിത്രം അരവിന്ദിൻ്റെ അതിഥികൾ.

ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ സംഗീതം നൽകി. ഗൗരിലക്ഷ്മിയും ഷാൻ റഹ്മാനും പാടിയ ഗാനം.

എടക്കാട് ബറ്റാലിയൻ 6 എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോൻ സംഗീതം നൽകി. നിത്യ മാമൻ, കെ എസ് ഹരിശങ്കർ എന്നിവർ പാടിയ ഗാനം.

ഷിക്കാരി ശംഭു എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരൺ, രോഷ്നി സുരേഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ശ്രീജിത്ത് എടവന.

നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സർക്കാർ ഭരണത്തിലെത്തി 12 വർഷം പിന്നിടുമ്പോൾ മുന്നേറ്റം കാഴ്ചവെച്ച മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ ശാക്തീകരണത്തിലാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്നാണ് സ്ത്രീ ശാക്തീകരണം. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ, രാഷ്ട്രീയ പങ്കാളിത്തം, സുപ്രധാന തീരുമാന കേന്ദ്രങ്ങളിലെ സ്ഥാനം എന്നിവയിൽ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ രാജ്യം സുസ്ഥിര വികസനം കൈവരിച്ചു എന്ന് പറയാനാകൂ. ഇന്ത്യയിൽ ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളാണ്. അതുകൊണ്ടുതന്നെ ദേശീയ വളർച്ചയിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ ശക്തമായ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികൾക്കും ദൌത്യങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചു.

0: കുറിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക സ്വയം പര്യാപ്തതയും ശാക്തീകരണവും, സംരംഭകത്വം, സുരക്ഷ, നൈപുണ്യ വികസനം, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം എന്നിങ്ങനെ എല്ലാ മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ 12 വർഷക്കാലം കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സ്ത്രീകളെ മുൻനിരയിലെത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുയുഗ ഇന്ത്യയെ നയിക്കുന്നത് സ്ത്രീകളാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: When women prosper, the world prospers. Their economic empowerment fuels growth. Their access to education drives global progress. Their leadership fosters inclusivity, and their voices inspire positive change. The most effective way to empower women is through a women-led development approach. India is making strides in this direction. India's president, Srimati Draupadi Murmu, sets an inspiring example herself. She comes from a humble tribal background, but now leads the world's largest democracy and serves as the commander-in-chief of the world's second largest defense force. In this mother of democracy, the right to vote was granted equally to all citizens, including women, by the Indian Constitution right from the beginning. The right to contest election was also granted on an equal basis. Elected women representatives have been key agents of economic, environmental and social change. At 1.4 million, 46% of elected representatives in rural local bodies in India are women. The mobilization of women into self-help groups has also been a powerful force for change.
0: പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സ്ത്രീകൾ ലിംഗവിവേചനം, വിദ്യാഭ്യാസ രംഗത്തെ അസമത്വം, മോശം ആരോഗ്യ സാഹചര്യങ്ങൾ, സാമ്പത്തിക പരാശ്രയത്വം, പരിമിതമായ തൊഴിലവസരങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും, സുരക്ഷയും നിയമസംരക്ഷണവും, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക അന്തസ്സും സമത്വവും എന്നിവ ഉറപ്പാക്കി സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്ത്രീകളുടെ ഉന്നമനത്തിന് സർക്കാർ ഒരു ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചത്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ചെയ്യുന്ന വനിതാ സംവരണ ബിൽ 2023 സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയത് വലിയൊരു മുന്നേറ്റമാണ്. കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട സംരംഭങ്ങളിലൊന്നാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ശിശുലിംഗാനുപാതം കുറയുന്നത് പരിഹരിക്കുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി അവതരിപ്പിച്ചത്. പെൺമക്കളോടുള്ള സാമൂഹിക മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും വികസനത്തിലും ശ്രദ്ധ ചെലുത്താൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. ലിംഗവിവേചനം തടയൽ, പെൺകുട്ടികളുടെ അതിജീവനവും സംരക്ഷണവും ഉറപ്പാക്കൽ, അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, ലിംഗസമത്വത്തിനെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തൽ എന്നിവയൊക്കെയാണ് ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. പെൺമക്കളുടെ മൂല്യത്തെക്കുറിച്ച് രാജ്യവ്യാപകമായി അവബോധം വളർത്താനുള്ള സുപ്രധാന സാമൂഹിക പ്രസ്ഥാനമായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി മാറി. സാമ്പത്തിക ഉൾച്ചേർക്കലിന്റെ രംഗത്തും വലിയ മാറ്റങ്ങളാണ് ഇക്കാലയളവിൽ സംഭവിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജന മുഖേന കോടിക്കണക്കിന് സ്ത്രീകൾ ആദ്യമായി ബാങ്കിംഗ് സേവനങ്ങളുടെ ഭാഗമായി തീർന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് സ്ത്രീകളുടെ അക്കൌണ്ടുകളിൽ എത്തുകയും അതിലൂടെ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിക്കുകയും ചെയ്തു. സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി മുദ്രായോജന നടപ്പിലാക്കി. ഈ പദ്ധതിയിലൂടെ

0: ലക്ഷക്കണക്കിന് വനിതകൾക്ക് സ്വയം തൊഴിലും ചെറുകിട സംരംഭങ്ങളും ആരംഭിക്കാൻ വായ്പകൾ ലഭിച്ചു. സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണവും ഗ്രാമീണ വനിതകളുടെ വരുമാന വർദ്ധനയ്ക്കും സാമൂഹിക മുന്നേറ്റത്തിനും വഴിയൊരുക്കി. കൂടാതെ ലഖ്പതി ദീദി പദ്ധതി വഴി സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി, മുദ്രായോജന ഉൾപ്പെടെയുള്ളവ പട്ടികജാതി പട്ടികവർഗ വനിതാ ശാക്തീകരണത്തിന് മുതൽക്കൂട്ടായതായി ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി.
1: When Prime Minister launched the startup schemes, it was for innovative ideas and they largely felt that it could be restricted to urban areas or even to some in rural areas, but not really covering SC, ST and women. So this scheme as a green field, requiring it to be a green field idea, was launched through every bank branch, wherever the branch would be, and it has actually benefited SC, STs and women. There are other schemes in the government like PM Mudra or SIDBI, which directly gives loans to small entrepreneurs, the MSMEs and so on.
0: പെൺകുട്ടികളുടെ ഭാവിയും വിദ്യാഭ്യാസവും സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ പൊതുമേഖലാ ബാങ്കിന്റെയോ അംഗീകൃത സ്വകാര്യ ബാങ്കുകളുടെയോ ശാഖയിലോ പെൺകുട്ടികൾക്ക് 10 വയസ്സ് തികയുന്നതുവരെ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാം. 18 വയസ്സ് തികയുമ്പോൾ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അക്കൗണ്ട് ഉടമയ്ക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, ആധാർ നമ്പർ, പാൻ നമ്പർ അല്ലെങ്കിൽ ഫോം 60 എന്നിവ ആവശ്യമാണ്. കുറഞ്ഞത് 250 രൂപ നൽകി പ്രാരംഭ നിക്ഷേപം ആരംഭിക്കാം. മൊത്തം വാർഷിക നിക്ഷേപ പരിധി 150,000 രൂപയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഓരോ പെൺകുട്ടിക്കും മുന്നേറാനും വിജയിക്കാനുമുള്ള ആത്മവിശ്വാസവും നൽകുന്നതിൽ സുകന്യ സമൃദ്ധി വലിയ പങ്കുവഹിക്കുന്നു. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു വിറകും ജൈവ ഇന്ധനവും ഉപയോഗിച്ചുള്ള പരമ്പരാഗത പാചകരീതി. വിറകടുപ്പിൽ നിന്നുള്ള ദോഷകരമായ പുക ദശലക്ഷക്കണക്കിന് സ്ത്രീകളിൽ ശ്വസന രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് LPG കണക്ഷൻ നൽകുന്ന പദ്ധതിയാണിത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മെച്ചപ്പെട്ട ആരോഗ്യം, വായുമലിനീകരണം കുറയ്ക്കൽ, വിറക് ശേഖരിക്കാനുള്ള സമയവും അധ്വാനവും ലാഭിക്കൽ, സ്ത്രീകളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതി ഇന്ത്യയിലുടനീളമുള്ള ഒട്ടേറെ ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ മുഖേന ശൌചാലയ നിർമ്മാണം വ്യാപകമാക്കി സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പുവരുത്താൻ സഹായിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വലിയ തോതിൽ സഹായിച്ചതായി ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു.
2: രാജ്യത്ത് സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീക്ഷേമം എന്നതിൽ നിന്ന് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം എന്ന ഒരു വലിയ ക്യാൻവാസിലേക്ക് സ്ത്രീകളുടെ മുന്നേറ്റത്തെ മാറ്റി നിശ്ചയിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിരിക്കുന്നു. ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന പ്രസവാനുകൂല്യങ്ങൾ മുതൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ പരിചരണവും പരിരക്ഷയും അവളുടെ വിദ്യാഭ്യാസവും അവർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സംവിധാനവും വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ അവർക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പിന്തുണയും പ്രോത്സാഹനവും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് അത്ഭുതാവഹമായിട്ടുള്ള മുന്നേറ്റത്തിന് പറ്റിയ സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. പോഷൺ അഭിയാൻ മുതൽ സുകന്യാ സമൃദ്ധി യോജന വരെയും ഒറ്റ പെൺകുട്ടിയായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി പദ്ധതികളിലൂടെ ഇന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം 6% മുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ ഏകദേശം 5 കോടി സ്ത്രീകൾക്കായി 20,000 കോടിയിലേറെ രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മോർട്ടാലിറ്റി റേറ്റ് 100,000 130 ആയിരുന്നത് 88 ചുരുക്കാനും ഈ പദ്ധതികളിലൂടെ സാധിച്ചു. പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് സ്കൂളിൽ നിന്ന് പ്രൈമറി തലത്തിൽ 14% നിന്ന് 0.3% കുറഞ്ഞിരിക്കുന്നു. സെക്കൻഡറി തലത്തിൽ അത് 14.8% നിന്നും 11% ആയും കുറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുന്ന സ്ത്രീകളുടെ എണ്ണവും ഇരട്ടി.

0: ിലധികം വർദ്ധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത ആർജിക്കുന്നതിന് വലിയ സഹായകരമായിരുന്നു ജൻധൻ യോജന. 58% ഗുണഭോക്താക്കളും സ്ത്രീകളാണ്. സ്വയം തൊഴിൽ സംരംഭമായ മുദ്രാ ലോൺ ലഭ്യമായത് 66% സ്ത്രീകൾക്കാണ്. ഈ പട്ടിക ഇനി ഏറെ നീണ്ടുപോകും. എല്ലാത്തിലും ഉപരി ഇന്ത്യയുടെ അധികാരം നിശ്ചയിക്കുന്ന പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഈ സർക്കാർ വഹിക്കുകയാണ്. അതും കൂടി പൂർത്തിയാകുന്ന സമയത്ത് ലോകത്ത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും സ്ത്രീകളെ മുൻപിൽ നിർത്തിയുള്ള വികസനം സാക്ഷാത്കരിക്കുന്നതിനും ഏതൊരു രാജ്യത്തെക്കാളും മുന്നിലെത്തുന്ന നാടായി നമ്മുടെ ഭാരതം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഇക്കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഭവന സുരക്ഷയിലും സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെട്ടു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി വീടുകൾ സ്ത്രീകളുടെ പേരിലോ സംയുക്ത ഉടമസ്ഥതയിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇത് സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്താൻ സഹായിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വയലോരം വീട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ രജനി ആകാശവാണിയോട്.
2: പ്രധാനമന്ത്രിയുടെ ആവാസ യോജന പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് അത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഒത്തിരി ഉപകാരമുണ്ട്.
1: സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മാതൃ ആരോഗ്യവും ശിശുപരിപാലനവും. ഈ മേഖലയിൽ നിർണായകമായ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതിനായി 2017 പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ആരംഭിച്ചു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിലൂടെ ആദ്യത്തെ കുഞ്ഞിന് 5000 രൂപയും രണ്ടാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപയും 2 ഘട്ടങ്ങളിലായി ലഭിക്കുന്നു. ഗർഭധാരണത്തിന്റെ ആദ്യഘട്ട രജിസ്ട്രേഷൻ, പ്രസവപൂർവ്വ പരിശോധനകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങിയ പ്രധാന ആരോഗ്യ ഘട്ടങ്ങളുമായി ഈ സഹായം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തുന്നു. 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം 4.92 കോടിയിലധികം സ്ത്രീകൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4.28 കോടി ഗുണഭോക്താക്കൾക്ക് സഹായധനം വിതരണം ചെയ്തതിലൂടെ ആകെ 20,150 കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയാണ് ലഭ്യമാക്കിയത്. ഇതിനൊപ്പം 2016 ആരംഭിച്ച പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ഗർഭിണികൾക്ക് സൗജന്യവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിശോധനകൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. എല്ലാ മാസവും 9ാം തീയതി സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക പരിശോധനാ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. പ്രത്യേകിച്ച് 2, 3 ത്രൈമാസങ്ങളിലെ ഗർഭിണികളെയാണ് പദ്ധതി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. രാജ്യത്താകമാനം 7.4 കോടിയിലധികം ഗർഭിണികൾ PMSMA സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 22,000ത്തിലധികം ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കിയപ്പോൾ 6.85 കോടിയിലധികം പ്രസവപൂർവ്വ പരിശോധനകൾ നടത്തി. ഇതിലൂടെ 1.03 കോടി ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് പ്രത്യേക നിരീക്ഷണത്തിലാക്കി. ഡിജിറ്റൽ ട്രാക്കിംഗും തുടർ പരിചരണ സംവിധാനവും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഈ ഇടപെടലുകളുടെ ഫലമായി ഇന്ത്യയുടെ മാതൃമരണ നിരക്ക് ഗണ്യമായി കുറഞ്ഞു. 2014-15 കാലയളവിൽ 1 ലക്ഷം പ്രസവങ്ങൾക്ക് 130 ആയിരുന്ന മാതൃമരണ നിരക്ക് 2021-23 കാലഘട്ടത്തിൽ 88 ആയി കുറഞ്ഞത് മാതൃ ആരോഗ്യരംഗത്തെ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യവും സുരക്ഷിത മാതൃത്വവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മറ്റൊരു പ്രധാന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗർഭിണികളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിയുടെ വിജയത്തിൽ ആശാപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണ്. ഗർഭിണികളെ ആരോഗ്യ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ സുരക്ഷിത പ്രസവം ഉറപ്പാക്കാൻ അവർ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി ആശുപത്രിയിലുള്ള പ്രസവങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും വീട്ടിൽ നടക്കുന്ന അപകട സാധ്യതയുള്ള പ്രസവങ്ങൾ കുറയുകയും മാതൃ ശിശു ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്തു. ഇതിനോടൊപ്പം ജനനി ശിശു സുരക്ഷാ കാര്യക്രമം മാതാവിനും നവജാത ശിശുക്കൾക്കും സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1.99 കോടി

0: ഗർഭിണികളും 16.85 ലക്ഷം രോഗബാധിതരായ ശിശുക്കളും JSSSK പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. ഈ പദ്ധതികളിലൂടെ നടത്തിയ നിക്ഷേപങ്ങൾ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ 3 മാസത്തിനുള്ളിൽ പ്രസവപൂർവ്വ ആരോഗ്യ പരിശോധന നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം 2015-16 59% നിന്ന് 2023-24 76.2% ഉയർന്നു. 4 തവണയെങ്കിലും പ്രസവപൂർവ്വ പരിശോധനകൾ പൂർത്തിയാക്കുന്ന സ്ത്രീകളുടെ എണ്ണം 51% നിന്ന് 65.2% വർദ്ധിച്ചു. ഏറ്റവും പ്രധാനമായി ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രസവ നിരക്ക് രാജ്യത്ത് ഗണ്യമായി ഉയർന്നു. 2015-16 79% ആശുപത്രി പ്രസവങ്ങൾ 2023-24 90.6%. സുരക്ഷിത മാതൃത്വം ഉറപ്പാക്കുന്നതിലും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിലും ഈ നേട്ടങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 2014 മുതൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. സ്കൂളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ പഠനം തുടർന്നു കൊണ്ടുപോകാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങളിലേക്കും പെൺകുട്ടികളെ എത്തിക്കാനുള്ള ശ്രമങ്ങളുമാണ് ശക്തമായത്. ഇതിലൂടെ കൂടുതൽ പെൺകുട്ടികൾ പഠനം പൂർത്തിയാക്കുകയും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരികയും ചെയ്യുന്നു. ഈ മാറ്റത്തിന് ശക്തമായ അടിത്തറ ഒരുക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ ലിംഗസമത്വത്തെ കേന്ദ്ര ബിന്ദുവാക്കി രൂപപ്പെടുത്തിയ ഈ നയം പെൺകുട്ടികളുടെ പഠനയാത്രയെ തടസ്സപ്പെടുത്തിയിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിച്ചു. പെൺകുട്ടികൾക്കായുള്ള പ്രത്യേക പിന്തുണ ഉറപ്പാക്കാൻ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് രൂപീകരിക്കുകയും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ സൌകര്യപ്രദമായ പഠനരീതികൾ നടപ്പാക്കുകയും ചെയ്തു. വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും താൽപര്യങ്ങൾ പിന്തുടരാനുമുള്ള അവസരങ്ങളും വർദ്ധിപ്പിച്ചു. 2018-19 ആരംഭിച്ച സമഗ്ര ശിക്ഷാ പദ്ധതി പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള വിദ്യാഭ്യാസത്തെ ഏകീകൃത ചട്ടക്കൂടിൽ കൊണ്ടുവന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പഠനം, നൈപുണ്യ വികസനം എന്നിവയിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 2024-25 രാജ്യത്ത് 14.71 ലക്ഷം സ്കൂളുകളും 1.01 കോടി അധ്യാപകരും 24.69 കോടി വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. വനിതാ വിദ്യാർത്ഥികളുടെ എണ്ണം 2014-15 1.57 കോടിയിൽ നിന്ന് ഇന്ന് 11.93 കോടിയായി ഉയർന്നു. ആകെ പ്രവേശനത്തിൽ പെൺകുട്ടികളുടെ വിഹിതം 32% നിന്ന് 48% വർദ്ധിച്ചതും ശ്രദ്ധേയമാണ്. സമഗ്ര ശിക്ഷയുടെ ഭാഗമായ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവയിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കായി പ്രവർത്തിക്കുന്ന ഈ റെസിഡൻഷ്യൽ സ്കൂളുകൾ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സുരക്ഷിതവും പ്രോത്സാഹനപരവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നു. KGBV സ്കൂളുകളുടെ എണ്ണം 2022 4,996 നിന്ന് 2026 5,316. വിദ്യാർത്ഥികളുടെ എണ്ണം 2020-21 6.07 ലക്ഷത്തിൽ നിന്ന് 2025-26 7.58 ലക്ഷമായി ഉയർന്നു. വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടെ കൈവരിച്ച പുരോഗതി വനിതാ ശാക്തീകരണത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറകളിലൊന്നായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾ പരമ്പരാഗത മേഖലകൾക്കപ്പുറം പുതിയ തൊഴിലവസരങ്ങളിലേക്കും സംരംഭകത്വ മേഖലകളിലേക്കും കൂടുതൽ കടന്നുവരുന്നതാണ് ഇക്കാലയളവിൽ കണ്ടത്. നൈപുണ്യ വികസന പദ്ധതികളും സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന്റെ വളർച്ചയും ഈ മാറ്റത്തിന് വലിയ പിന്തുണ നൽകി. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുകൊടുത്തെങ്കിലും ആ അവസരങ്ങളെ തൊഴിലും വരുമാനവുമാക്കി മാറ്റുന്നതിനാവശ്യമായ നൈപുണ്യ പരിശീലനം നിർണായകമാണ്. ഈ ലക്ഷ്യത്തോടെ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന രാജ്യത്തെ യുവജനങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ച ഹ്രസ്വകാല നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സംരംഭങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 45% സ്ത്രീകളാണ്. വിവിധ മേഖലകളിൽ തൊഴിൽ നേടുന്നതിനും സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ കഴിവുകൾ സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിച്ചു. ഇതുവഴി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീകളുടെ യാത്ര കൂടുതൽ ശക്തിപ്പെട്ടു. വനിതാ സംരംഭകയായ ബിന്ദു പള്ളിച്ചൽ ആകാശവാണിയോട്.
1: ഞാനൊരു സംരംഭകയാണ്. 2007 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബ്രഹ്മിയിൽ നിന്നുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിർമ്മിക്കുന്നത്. കുടുംബശ്രീ വഴിയാണ് ഞാനൊരു സംരംഭകയായത്.

0: കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ എന്തൊക്കെ സബ്സിഡികളോ ധനസഹായങ്ങളോ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പോലും എനിക്ക് അറിവില്ലാതിരുന്ന ഒരു സമയത്താണ് ഞാനിത് സംരംഭകത്വത്തിലൊരു കടന്നത്. ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഏറിയ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ നടന്നു വന്നത്. പാത്രത്തിലെ ഒരു അടുപ്പിൽ വെച്ച് നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുകയും അതിന് എങ്ങനെയത് മുന്നോട്ട് നീക്കിക്കൊണ്ട് വരണമെന്നും ഒന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നതിനെ കുറിച്ച് ഒരു അറിവ് എനിക്ക് ഒന്ന് രണ്ട് കുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാനത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. കേന്ദ്രത്തിന്റെ ഒരു പുതിയൊരു പദ്ധതിയുണ്ട്, ഒരു PMFME സ്കീമാണ്. അത് വനിതാ സംരംഭകർക്ക് 35% സബ്സിഡിയോടുകൂടി കിട്ടും എന്നറിഞ്ഞു. അങ്ങനെ ഞാനും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ എനിക്ക് ആ പദ്ധതി പ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ സബ്സിഡി എനിക്കിപ്പോ ഡയറക്റ്റായിട്ട് തന്നെ ബാങ്കിലേക്ക് വന്നിട്ടും ഉണ്ടായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു കടമ്പ നിർമ്മാണത്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എനിക്കൊരു പൾവറൈസറും അതുപോലെ തന്നെ ജാം മേക്കിംഗ് മെഷീനും അതുപോലെ മിക്സിംഗ് മെഷീനും ഇതെല്ലാം എനിക്ക് വാങ്ങി. ഒരു 10 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലികളെല്ലാം എനിക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഒരു പ്രയോജനകരമായ രീതിയിലേക്ക് ഞാനത് മാറിയിട്ടുണ്ട്. ഒരു 100 പാക്കറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എനിക്കൊരു 500 പാക്കറ്റ് ഒരുമിച്ച് ചെയ്ത് എനിക്ക് വിപണനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു എമൗണ്ടിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു ഏകദേശം മാസം 2 ലക്ഷം രൂപ വരെ എനിക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിപണിയും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമോദയ എന്നുള്ള പേരിൽ ഒരു രാജ്യമെമ്പാടുമുള്ള ഒരു പദ്ധതി അതിൽ വന്നിട്ടുണ്ട്, മാർക്കറ്റിംഗിന്റെ പേരിൽ. അങ്ങനെ ഏറ്റവും വലിയ ഒരു സബ്സിഡി ആയിരുന്നു എനിക്ക് ഈ കേന്ദ്ര ഫണ്ടായിട്ട് എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയുള്ളൊരു പദ്ധതി വന്നത് വഴി എന്നെ പോലെയുള്ള സംരംഭകർക്ക്, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക് ഒരുപാടൊരു മുതൽക്കൂട്ടായിട്ട് തീരുന്നു തന്നെയാണ് എന്റെ പ്രതീക്ഷ. എല്ലാവരും സംരംഭത്തിലേക്ക് കടക്കട്ടെ, എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം ഉണ്ടാവട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്കിന്ന് വളരെ വലിയ നിലയിലേക്ക് മാറ്റാനും എനിക്ക് സാധിച്ചു.
1: സ്ത്രീകളുടെ ആരോഗ്യവും കുടുംബങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്നതിന് പ്രതിരോധ കുത്തിവയ്പ് പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തി. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴി കുട്ടികളെയും ഗർഭിണികളെയും ജീവൻ അപകടത്തിലാകുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് രാജ്യവ്യാപകമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടപ്പാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി 2022 ഏപ്രിൽ മുതൽ മിഷൻ ശക്തി രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ, സംരക്ഷണം, ശാക്തീകരണം എന്നിവയെ ഏകീകൃത രീതിയിൽ സമീപിക്കുന്ന ഈ പദ്ധതിക്ക് 2 പ്രധാന ഘടകങ്ങളുണ്ട്. സമ്പൽ, സ്ത്രീകളുടെ സുരക്ഷ, അടിയന്തര സഹായം, നിയമപരിരക്ഷ എന്നിവ ഉറപ്പാക്കുന്നു. സമർത്ഥ്യ, സ്ത്രീകളുടെ സാമ്പത്തിക, സാമൂഹിക, വ്യക്തിഗത ശാക്തീകരണത്തിനായുള്ള വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളിലായി വനിതാ ശാക്തീകരണത്തിന് നൽകിയ പ്രാധാന്യം സാമൂഹിക തലത്തിൽ തന്നെ വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഒരു കാലത്ത് അടിസ്ഥാന സുരക്ഷയും സഹായവും മാത്രം ഉറപ്പാക്കിയിരുന്ന പദ്ധതികൾ ഇന്ന് സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും നേതൃത്വശേഷിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന ശക്തമായ വേദികളായി മാറി. വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം, സംരംഭകത്വം, സാമൂഹിക സുരക്ഷ, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര സമീപനമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. സ്ത്രീകൾ ഇന്ന് ഗുണഭോക്താക്കൾ മാത്രമല്ല, വികസനത്തിന്റെ സഹസ്രഷ്ടാക്കളും നേതാക്കളുമായി പരിണമിച്ചു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ ആ യാത്രയുടെ കേന്ദ്രസ്ഥാനത്ത് സ്ത്രീകളാണുള്ളത്. തൊഴിലാളികളായും കർഷകരായും സംരംഭകരായും ശാസ്ത്രജ്ഞരായും നവോത്ഥാന പ്രവർത്തകരായും ജനപ്രതിനിധികളായും സ്ത്രീകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തമായ സംഭാവനകൾ നൽകുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കിയതിലൂടെ അതിന്റെ ഗുണഫലങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വരും തലമുറകളിലേക്കും വ്യാപിച്ചു. വികസിത ഭാരതം സ്ത്രീകൾക്കായി നിർമ്മിക്കപ്പെടുന്ന ഒരു സ്വപ്നം മാത്രമല്ല, സ്ത്രീകളുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു ദേശീയ ദൗത്യമായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ശക്തമായ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 14 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.